പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 26-ന്റെ ഹൃദയഭൂമികകളിലാണ്. 1896 മെയ് 26 റഷ്യൻ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയായ സർ നിക്കോളാസ് 2-ന്റെ കിരീടധാരണം നടന്നുകൊണ്ടിരിക്കുന്നു. 1897 മെയ് 26 വിശ്വ സാഹിത്യത്തിലെ ഭീകര നോവലുകളിൽ ഏറ്റവുമധികം വായനക്കാരെ ആകർഷിച്ചിട്ടുള്ളതും വിവിധ ഭാഷകളിലായി ഇന്നും വിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഡ്രാക്കുള ലണ്ടൻ നഗരത്തിൽ പ്രകാശനം ചെയ്യപ്പെടുന്നു. 1969 മെയ് 26 അമേരിക്കയുടെ അപ്പോളോ 10 പേടകം ചന്ദ്രനെ 31 വട്ടം ചുറ്റിയതിനു ശേഷം സുരക്ഷിതമായി ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചു നിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്ത് നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല, കാത്തിരിക്കേണ്ട.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ചില മനുഷ്യർക്കെങ്കിലും ദാരിദ്ര്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയില്ല എന്നതാണ് സത്യം. ഉണ്ണാനും ഉടുക്കാനുമുള്ള അവസ്ഥയില്ലായ്മ, പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം പോലും ഇല്ലാത്ത അവസ്ഥ, അതൊക്കെയാണ് ദാരിദ്ര്യം. ഭക്ഷണത്തിന് എന്ത് ചെയ്യും, കുട്ടികൾക്ക് പരീക്ഷാ ഫീസ് എങ്ങനെ അടയ്ക്കും എന്നതൊക്കെ അലട്ടുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അങ്ങനെ ദരിദ്രരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മറന്നുപോകരുത്. കൗൺസിലിംഗിന് വന്ന ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ് ഓർമ്മയിലെത്തുന്നത്. അവർക്ക് ആത്മഹത്യ ചെയ്യണം, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. മനസ്സ് കിടന്ന് നീറുകയാണ്, നീറിപ്പുകയുകയാണ്, സ്വസ്ഥത തീരെയില്ല. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു നിർഭാഗ്യവതിയായ സ്ത്രീയാണ്, ഭാഗ്യം കെട്ട, എന്നെപ്പോലെ ഒരാൾ ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം? കൗൺസിലിംഗിന് മുൻപ് ജീവിത സാഹചര്യങ്ങൾ അന്വേഷിക്കണമല്ലോ, ഭാഗ്യക്കേടിന്റെ കാരണം കണ്ടെത്തണമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്തുണ്ടായി? ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാൻ വേണ്ടി മാത്രം എന്തുപറ്റി? ഭർത്താവിന് നല്ല ജോലിയുണ്ട്, മക്കൾ വിദേശത്താണ്, ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെന്താ പ്രശ്നം? വലിയൊരു റെസിഡൻസ് ഏരിയയിലാണ് അവരുടെ വീട്. അയൽപ്പക്കങ്ങളിലുള്ള എല്ലാവരും ധനികരാണ്. ധനികർ എന്ന് വെച്ചാൽ അതിധനികർ. സ്വിമ്മിംഗ് പൂളുകൾ വരെ സ്വന്തമായുള്ള വീടുകളുടെ ഉടമസ്ഥർ. മിക്കവാറും വീടുകളിലെ പുരുഷന്മാർ അമേരിക്കയിലും കാനഡയിലുമൊക്കെയായി വിദേശത്താണ്. അവരുടെ ഭർത്താവാകട്ടെ ഒരു കോളേജ് അധ്യാപകനും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് അവരുടെ പക്ഷം. കോളേജിൽ പോകുന്നത് ടു വീലറിലാണ്, എത്ര പറഞ്ഞാലും കാറിൽ പോവില്ല. മാത്രവുമല്ല, ഉള്ള കാറാണെങ്കിൽ പുറത്തു പറയാൻ കൊള്ളില്ലതാനും. കോടികൾ വിലയുള്ള കാറുകളാണ് അയൽപക്കങ്ങളിൽ കിടക്കുന്നത്. ആ സ്ത്രീക്കാണെങ്കിൽ 50 ലക്ഷത്തിന്റെ കാറാണുള്ളത്. പുറത്തിറക്കാൻ തന്നെ നാണക്കേടാണെന്നാണ് അവർ പറഞ്ഞത്. ഇത്രയും ദരിദ്രമായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അവർ പറയുന്നു. മനുഷ്യൻ തന്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്, അതിൽ സംതൃപ്തമാവുകയാണ് വേണ്ടത്. അല്ലാതെ അയൽപക്കക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയല്ല വേണ്ടത്. അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ നമുക്ക് വേണമെന്ന് വാശി പിടിക്കരുത്. ഇതാണെന്റെ ജീവിതം, ഇതാണെന്റെ ജീവിത സാഹചര്യമെന്ന് അഭിമാനപൂർവ്വം ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് സ്വയം വിലയുണ്ടാകുന്നത്. അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ജീവിതം ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. പ്രകടിപ്പിക്കേണ്ടതായി വരുമ്പോൾ കുറവുകൾ അനുഭവപ്പെടും. അത് ദുഃഖമുണ്ടാക്കും, നിരാശാബോധമുണ്ടാക്കും, ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നും. അവരവർക്കുള്ളതിൽ അഭിമാനമാകണം, അതിലൂടെ ജീവിതം ധന്യമായി തീർക്കണം എന്ന് കവിവാക്യം. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെയല്ലേ വേണ്ടത്? എങ്കിലേ ജീവിതം സംതൃപ്തമാകൂ. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണും നട്ടിരുന്നിട്ട് അയ്യോ എന്റെ ജീവിതം എത്ര ദൗർഭാഗ്യകരമാണ് എന്ന് പരിതപിച്ചിട്ട് എന്തു കിട്ടാനാണ്? നോക്കൂ, അവരവരുടെ അധ്വാനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിന് താരതമ്യങ്ങൾ വേണ്ട, പ്രചോദനമാവാം, അത് ഊർജമാണ്. താരതമ്യം ഊർജദായകമായ ഒരു സംഗതിയല്ല. അത് ഒന്നുകിൽ അപകർഷതയുണ്ടാക്കും, അല്ലെങ്കിൽ അഹങ്കാരമുണ്ടാക്കും. അങ്ങനെയല്ലേ? നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. താരതമ്യത്തിന് അതിനേ കഴിയൂ. അതുകൊണ്ട് ജീവിക്കാനുള്ള ഊർജമാണ് ഏതൊരാൾക്കും വേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തിയാണ് താരതമ്യങ്ങളെക്കാൾ എത്രയോ വലുത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവരവരുടെ ജീവിതത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, വ്യാപ്തികളിലേക്ക് നോക്കി എത്രത്തോളം അതിനെ കൂടുതൽ സമൃദ്ധമാക്കാമെന്ന് ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ഈ നിമിഷം നോക്കൂ, പരസ്പരം പഴിചാരാതെ, മറ്റാരുടെയെങ്കിലും ജീവിതത്തെക്കുറിച്ച് പറയാതെ, അവരവരുടെ ജീവിതത്തിന്റെ സുതാര്യതകൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് ആലോചിക്കൂ. അത് സന്തോഷവും അഭിമാനവും ഉണ്ടാക്കും. അയത്നലളിതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണ അതുണ്ടാക്കിത്തരും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറിഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.

0: പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യം ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 മണിക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമീറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജിംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ബെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസ മുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശ്രദ്ധ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട്

0: ഇതിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
1: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-0 ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർകോടിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21-ലെ നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചത് പോലെ കൺതടങ്ങളിൽ തിളഞ്ഞു മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ എൻ്റെ മലയാളം ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് രസിക സദനത്തെ കുറിച്ച് കേൾക്കാം. രസിക സദനം, അതൊരു വീടാണ്. അതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, രസിക സദനം വീറ്റിയുടെ വീടാണ്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീകൊളുത്താം എന്ന് പറഞ്ഞ വീറ്റി, അങ്ങനെ പറഞ്ഞതിന് കൊച്ചി രാജാവിന്റെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായ വീറ്റി, ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ വീറ്റി, യാഥാസ്ഥിതിക കേരളത്തെ കിടുക്കിക്കളഞ്ഞ പല പ്രവർത്തനങ്ങളും ചെയ്ത വീറ്റി, സ്വന്തം സഹോദരി വിധവയായപ്പോൾ അവരെ MRB വിവാഹം ചെയ്തു കൊടുക്കാൻ ധൈര്യപ്പെട്ട വീറ്റി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയ വീറ്റി ഭട്ടതിരിപ്പാട്, നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള ആദർശം നടപ്പിലാക്കിയ മനുഷ്യസ്നേഹിയുടെ വീടാണ് രസിക സദനം. വിപ്ലവകാരികളുടെ സദനമായിരുന്നു അത്. നാലപ്പാട്ട് നാരായണ മേനോനും സഹോദരൻ അയ്യപ്പനും ചേർന്നാണ് വീടിന് രസിക സദനം എന്ന് പേരിട്ടത്. 5 കൊല്ലം മാത്രമാണ് വീട്ടി ഭട്ടതിരിപ്പാട് രസിക സദനത്തിൽ താമസിച്ചത്. ആ 5 കൊല്ലം കൊണ്ട് തന്നെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ഇടം നേടാനായ വീടാണ് രസിക സദനം. എന്തൊക്കെ ചർച്ചകൾക്ക് സാക്ഷിയായ വീട്! ഐത്തോച്ചാടനം, ക്ഷേത്രപ്രവേശനം, സ്ത്രീകളുടെ വേഷപരിഷ്കാരം, പന്തിഭോജനം, വിധവാ വിവാഹം, അങ്ങനെ എന്തെല്ലാം നൂതനമായ ആശയ ആവിഷ്കാരങ്ങൾ രസിക സദനത്തിൽ വെച്ച് നടന്നു. രസിക സദനത്തിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് പോലും വ്യത്യസ്തമായിരുന്നു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുണ്ടായിരുന്നു. പഞ്ചമി പെറ്റ പന്തിരുകുലത്തിന്റെ പഴയ പാക്കനാർ കുടുംബത്തിലെ കാരണവർ ഇരേറ്റിങ്കൽ കുഞ്ഞൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് മിത്രഭോജനം നടത്തിക്കൊണ്ടായിരുന്നു രസിക സദനം ആരംഭിച്ചത്. തൃത്താലയ്ക്കടുത്ത് ആലൂരിനടുത്താണ് രസിക സദനം. കവുങ്ങും തെങ്ങും തൊടിയുമൊക്കെയുള്ള വീട്, തെങ്ങും കവുങ്ങുകളുമൊക്കെ വീട്ടിൽ തന്നെ വച്ചുപിടിപ്പിച്ചവയാണ്. അധ്വാനിച്ച് ജീവിച്ച മനുഷ്യൻ, കണ്ണീരും കിനാവുമായിരുന്നു ആ ജീവിതം. വിപ്ലവം നയിക്കുമ്പോഴും ദാരിദ്ര്യം കൂട്ടിനുണ്ടായിരുന്നു. രസിക സദനം പക്ഷേ ഒന്നും പുറത്തറിയിച്ചില്ല. ചൂടുള്ള ചർച്ചകളിൽ അത് വെന്തു. കേളപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെക്കുറിച്ച് പറഞ്ഞത് അതൊരാറ്റം ബോംബാണെന്നാണ്. ഏറ്റവും ചെറിയ ഒരു അണു അഥവാ ആറ്റം അതിന്റെ ശക്തി ജ്വലിപ്പിക്കുവാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അത് അമ്പരപ്പിക്കും. അങ്ങനെ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കിയ വീറ്റി എന്ന വെള്ളിത്തിരുത്തി താഴത്തെ രാമൻ ഭട്ടതിരിപ്പാടിന്റെ വീട് ചരിത്ര സ്മാരകം എന്നതിനേക്കാൾ നവോത്ഥാന സ്മാരകമാണ്. വീറ്റിയുടെ ജീവിതം ആധുനിക കേരളത്തിന്റെ ജീവചരിത്രത്തിലെ വിശിഷ്ടമായ ഒരധ്യായമാണ്. നാരായണ ഗുരുവിന് ശേഷം കേരളം ഇതുപോലൊരു സാമൂഹിക പരിഷ്കർത്താവിനെ കണ്ടിട്ടില്ല തന്നെ. അക്കിത്തം പറയുന്നത് ശങ്കരാചാര്യർക്കും ശ്രീനാരായണനും ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ചൈതന്യ വിശേഷമാണ് വീറ്റി എന്നാണ്. രസിക സദനം ഇന്നുമുണ്ട്. വീറ്റിയുടെ വീട് എന്നെഴുതി വെച്ച ഒരാർച്ച് കടന്നു വേണം അതിനകത്തെത്താൻ. രസിക സദനം ഒരു മ്യൂസിയമല്ല. വീറ്റിയുടെ പിന്മുറക്കാരുമല്ല അവിടെ താമസിക്കുന്നത്. എന്നാലും വിലയ്ക്ക് വാങ്ങിയ വ്യക്തി അതിന് പേരിട്ടത് വീറ്റിയുടെ വീടെന്നാണ്. വിശേഷപ്പെട്ട വീട് ആ പേരിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നത് സാംസ്കാരികമായ ഒരു തലയെടുപ്പ് തന്നെയാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് LR മധുചന്ദ്രൻ.

ശ്വേതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മ

ശബ്ദമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു, ലാസ്യമായി, സൗന്ദര്യ ലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാത രശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കണം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണ് ഉള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: In India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം LPG സിലിണ്ടറിനൊപ്പം PNG കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. PNG കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ LPG കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ PNG സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ LPG കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ BSFന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5-ന് ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ലധികം സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 അടിക്ക് മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. NDRF, SDRF, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. വിശദാംശങ്ങളിലേക്ക്.
2: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് DGCA അറിയിച്ചു. അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, PPE കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്തിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്നലെ മഞ്ഞ് ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ് ജാഗ്രതയായിരുന്നു. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 mm വർക്കലയിൽ 7 mm മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്.

വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത, മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പലരും കേട്ടിട്ടുള്ള എന്നാൽ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയാണ് OCD അഥവാ അമിത ചിന്താ കർമ്മ വൈകല്യം. കൈകൾ വീണ്ടും വീണ്ടും കഴുകുക, സാധനങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ മാത്രം അടുക്കി വയ്ക്കുക, വീട് പൂട്ടിയോ എന്ന് ആവർത്തിച്ച് പരിശോധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നവരുണ്ടാകാം. എത്രയോ പേർ ഇത് അനുഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ വളരെയധികം പ്രാധാന്യത്തോടെ OCD കുറിച്ച് പറയാനുണ്ട്. പലരും ഇതിനെ വെറുമൊരു സ്വഭാവ വൈകല്യമോ ശീലമോ ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് നമ്മുടെ തലച്ചോറിലെ സങ്കീർണമായ ചില വൈദ്യുത സർക്യൂട്ടുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്നതാണെന്ന് ആധുനിക ന്യൂറോ സയൻസ് തെളിയിക്കുന്നു. 2021 പുറത്തുവന്ന പ്രധാനപ്പെട്ട ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ OCD നമുക്ക് 5 പ്രധാന തലച്ചോറ് സർക്യൂട്ടുകളായി തിരിക്കാം. ഇതിലൂടെ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ചികിത്സ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ തലച്ചോറിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഓരോരോ ഗ്രൂപ്പുകളുണ്ട്. OCDയുമായി ബന്ധപ്പെട്ട 5 പ്രധാന സർക്യൂട്ടുകളെ നമുക്ക് ലളിതമായി പരിചയപ്പെടാം. 1, റിവാർഡ് സർക്യൂട്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഇത്. ഈ സർക്യൂട്ടിൽ പ്രശ്നമുള്ളവർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന താൽക്കാലിക ആശ്വാസം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തോന്നും. 2, മോട്ടാർ സർക്യൂട്ട്. നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണിത്. കൈ കഴുകുക പോലുള്ള ശാരീരികമായ ആവർത്തനങ്ങൾ ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും ഉത്തരവാദിത്വമുള്ള തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളുടെ ശൃംഖലയാണ് ഇത്. OCD ബാധിച്ചവരിൽ കാണപ്പെടുന്ന കൈ കഴുകുക, സാധനങ്ങൾ തൊട്ടുനോക്കുക, ക്രമരഹിതമായി ചലിക്കുക തുടങ്ങിയ കമ്പൽസീവ് പ്രവൃത്തികൾ ഈ സർക്യൂട്ടിന്റെ അമിത പ്രവർത്തനം മൂലമാണ് സംഭവിക്കുന്നത്. SMA അഥവാ സപ്ലിമെന്ററി മോട്ടാർ ഏരിയ, പുട്ടമൻ എന്നിവയാണ് ഈ സർക്യൂട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇതിൽ തലച്ചോറിന്റെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് SMA അഥവാ സപ്ലിമെന്ററി മോട്ടോർ ഏരിയ. സങ്കീർണമായ ചലനങ്ങളെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും സഹായിക്കുന്നു. OCD ഉള്ളവരിൽ ഒരു പ്രവൃത്തി ചെയ്യണം എന്ന സന്ദേശം ഇവിടെ നിന്ന് അമിതമായി പുറപ്പെടുന്നു. തലച്ചോറിന്റെ ഉൾഭാഗത്തുള്ള ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗമാണ് പുറ്റമൻ. ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സ്വയമേവയുള്ള ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഇതിന് വലിയ പങ്കുണ്ട്. ഇതെങ്ങനെയാണ് OCDക്ക് കാരണമാകുന്നത് എന്നറിയാമോ? സാധാരണഗതിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് കൈ കഴുകിക്കഴിഞ്ഞാൽ, ആ പ്രവൃത്തി അവസാനിച്ചു എന്ന സന്ദേശം തലച്ചോറിലെത്തും. എന്നാൽ ഈ സർക്യൂട്ടിൽ തകരാറുള്ളവർക്ക് ആ പ്രവൃത്തി പൂർത്തിയായി എന്ന തൃപ്തി ലഭിക്കുന്നില്ല. പകരം ആ ചലനം വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള സന്ദേശം SMAയിൽ നിന്നും പുട്ടമനിൽ നിന്നും നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇതൊരു ലൂപ്പ് പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഒരാൾക്ക് ആഗ്രഹമില്ലാതിരുന്നിട്ടും വീണ്ടും വീണ്ടും കൈ കഴുകേണ്ടി വരുന്നത്. 3. ഭയവും വികാരവും എഫക്റ്റീവ് സർക്യൂട്ടാണ്. എപ്പോഴും ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയമോ ഉത്കണ്ഠയോ അനുഭവപ്പെടുന്നതാണ് ഈ വിഭാഗം. തലച്ചോറിലെ വികാര കേന്ദ്രങ്ങളെ ഇത് ബാധിക്കുന്നു. മനുഷ്യന്റെ വികാരങ്ങളെയും വികാരപരമായ പ്രതികരണങ്ങളെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങളുടെ ഒരു ശൃംഖലയാണിത്. OCD ഉള്ളവരിൽ ഈ സർക്യൂട്ട് എപ്പോഴും ഹൈ അലേർട്ട് അഥവാ അതീവ ജാഗ്രത അവസ്ഥയിലായിരിക്കും. യഥാർത്ഥത്തിൽ അപകടമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും മസ്തിഷ്കം അപകട സൂചനകൾ നൽകുന്നതാണ് ഈ അവസ്ഥയുടെ പ്രധാന ലക്ഷണം. അമിഗ്ഡല VMPFC അഥവാ വെൻട്രോമീഡിയൽ പെർഫോണ്ടൽ കോർട്ടെക്സ് എന്നിവയാണ് ഈ സർക്യൂട്ടിലെ പ്രധാന ഭാഗങ്ങൾ. ഇതിൽ അമിഗ്ഡല എന്നത് മസ്തിഷ്കത്തിലെ ഭയത്തിന്റെ കേന്ദ്രമാണ്. ഒരു അപകടം കണ്ടാൽ ഉടൻ അപായമണി മുഴക്കുക എന്നതാണ് ഇതിന്റെ ജോലി. OCD ബാധിതരിൽ അമിഗ്ഡല അമിതമായി ഉത്തേജിക്കപ്പെടുന്നു. ഫലമായി അവർക്ക് എപ്പോഴും ഭയം അനുഭവപ്പെടുന്നു. VMPFC ആകട്ടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ഭയത്തെ ശാന്തമാക്കാനും സഹായിക്കുന്ന മുൻ മസ്തിഷ്ക ഭാഗമാണ്. എഫക്റ്റീവ് സർക്യൂട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോൾ VMPFC അമിഗ്ഡലയെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. എഫക്റ്റീവ് സർക്യൂട്ടിലെ തകരാറുകൾ മൂലം വ്യക്തിക്ക് അപകടങ്ങളെക്കുറിച്ചുള്ള അമിത ചിന്തകൾ അഥവാ ഒബ്സെഷൻസ് ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്,
അശുദ്ധി ഭയം, അതായത് കൈ കഴുകിയില്ലെങ്കിൽ മാരകമായ രോഗം വരുമെന്ന ഭയം. അതുപോലെ സുരക്ഷാ ഭയം, ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ വീട് കത്തിയമരും എന്ന ഭയം. സാധാരണ ഏതൊരാൾക്കും ഒരു കാര്യം പരിശോധിച്ചാൽ സമാധാനം ലഭിക്കും. എന്നാൽ എഫക്റ്റീവ് സർക്യൂട്ടിൽ തകരാറുള്ളവർക്ക് ആ സമാധാന സന്ദേശം അഥവാ സേഫ്റ്റി സിഗ്നൽ തലച്ചോറിലെത്തില്ല. പകരം തലച്ചോർ നിരന്തരം ഒരു ഫോൾസ് അലാറം മുഴക്കിക്കൊണ്ടിരിക്കും. ഈ ഭയം മാറ്റാനാണ് അവർ ആവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് കമ്പൽഷൻസ്. നാലാമത്തേത് ചിന്താപരമായ സർക്യൂട്ട് അഥവാ കോഗ്നിറ്റീവ് സർക്യൂട്ടാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ പ്രധാനം. ചിന്തകളെ ഏകോപിപ്പിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ശ്രദ്ധ മാറ്റാനും പ്രയാസമുണ്ടാക്കുന്ന മസ്തിഷ്ക പാതയാണ് കോഗ്നിറ്റീവ് സർക്യൂട്ട്. നമ്മുടെ ബുദ്ധിശക്തി, ആസൂത്രണം, ശ്രദ്ധ, പ്രശ്നപരിഹാര ശേഷി എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഒരു പ്രധാന ശൃംഖലയാണ് ഇത്. OCD ബാധിതരിൽ ഈ സർക്യൂട്ട് ശരിയായി പ്രവർത്തിക്കാത്തത് മൂലം ഒരു പ്രത്യേക ചിന്തയിൽ കുടുങ്ങിപ്പോവുകയും അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. DLPFC അഥവാ ഡോർസലേറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, DMPFC അഥവാ ഡോർസമെഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നിവയാണ് ഈ സർക്യൂട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ. തലച്ചോറിന്റെ മുൻഭാഗത്ത് മുകളിലായി കാണപ്പെടുന്ന DLPFC അഥവാ ഡോർസലേറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന പ്രദേശം നമ്മുടെ വർക്കിംഗ് മെമ്മറിയെയും ശ്രദ്ധയെയും നിയന്ത്രിക്കുന്നു. ലക്ഷ്യബോധത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത് ഈ ഭാഗമാണ്.

തന്നെ അനാവശ്യമായ ഒരു ചിന്ത തലയിൽ വന്നാൽ അത് വിട്ടുകളഞ്ഞ് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ മാറ്റാൻ ഇവർക്ക് കഴിയില്ല. തലച്ചോർ ആ ചിന്തയിൽ തന്നെ ലോക്ക് ചെയ്യപ്പെടുന്നു. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ ഇവർ ഒരുപാട് സമയമെടുക്കും. ഉദാഹരണത്തിന്, ഏത് ഷർട്ട് ധരിക്കണമെന്ന കാര്യത്തിൽ പോലും ഇവർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാകും. എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്ന് ആവർത്തിച്ച് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അഞ്ചാമത്തേത് നിയന്ത്രണ സർക്യൂട്ട് അഥവാ ഇൻഹിബിറ്ററി കൺട്രോൾ സർക്യൂട്ടാണ്. തെറ്റായ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത്. OCD ബാധിച്ച വ്യക്തികളിൽ മനസ്സിലേക്ക് ഇരച്ചുകയറുന്ന അനാവശ്യ ചിന്തകളെയും പെട്ടെന്നുണ്ടാകുന്ന പ്രേരണകളെയും തടഞ്ഞു നിർത്താൻ കഴിയാത്ത അവസ്ഥയ്ക്ക് കാരണമാകുന്നത് നിയന്ത്രണ സർക്യൂട്ടാണ്. നമ്മുടെ പെരുമാറ്റത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ബ്രേക്ക് സിസ്റ്റം എന്നാണ് ഈ സർക്യൂട്ട് അറിയപ്പെടുന്നത്. സമൂഹത്തിന് നിരക്കാത്തതോ അയുക്തികമോ ആയ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അവയെ ഫിൽട്ടർ ചെയ്യാനും പുറത്തേക്ക് വരാതെ തടയാനും ഈ ശൃംഖല സഹായിക്കുന്നു. OCD ഉള്ളവരിൽ ഈ ബ്രേക്ക് ദുർബലമാകുന്നതാണ് പ്രശ്നം. VLPFC, വെന്റുലേറ്ററൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്, IFG, ഇൻഫീരിയോർ ഫ്രോണ്ടൽ ഗൈറസ് എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. തെറ്റായ ചിന്തകളെയും ശാരീരികമായ പ്രേരണകളെയും അടിച്ചമർത്താൻ സഹായിക്കുന്ന മുൻ മസ്തിഷ്ക ഭാഗമാണ് VLPFC. ഒരു കാര്യം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ ഭാഗമാണ്. പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ തടയാനും ശ്രദ്ധ മാറ്റാനും സഹായിക്കുന്ന പ്രധാന കേന്ദ്രമാണ് IFG അഥവാ ഇൻഫീരിയോർ ഫ്രോണ്ടൽ ഗൈറസ്. മസ്തിഷ്കത്തിന്റെ ഉള്ളറകളിലുള്ള STN അഥവാ സബ്താലമിക് ന്യൂക്ലസ് ഒരു ഗേറ്റ് കീപ്പർ പോലെ പ്രവർത്തിക്കുന്നു. അനാവശ്യമായ സന്ദേശങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ സർക്യൂട്ടിലെ തകരാറുകൾ മൂലം വ്യക്തിക്ക് തന്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഭയാനകമോ അസ്വാഭാവികമോ ആയ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അവയെ തടയാൻ ഇവർക്ക് കഴിയില്ല. ആ ചിന്തകൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്യരുത് എന്ന് ബുദ്ധി പറഞ്ഞാലും അത് ചെയ്തു പോകുന്ന അവസ്ഥ. ഉദാഹരണത്തിന്, കൈ കഴുകണ്ട എന്ന് ഉറപ്പിച്ചു വെച്ചാലും ആ പ്രേരണയെ തടയാൻ ഈ സർക്യൂട്ട് സഹായിക്കുന്നില്ല. ഓരോ നിമിഷവും ആയിരക്കണക്കിന് ചിന്തകൾ തലച്ചോറിൽ വരുന്നുണ്ട്. അതിൽ ആവശ്യമില്ലാത്തവയെ തള്ളിക്കളയാനുള്ള ശേഷി ഇവർക്ക് കുറവായിരിക്കും. മനസ്സിലെ ഫിൽട്ടർ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയാം. എല്ലാവർക്കും ഒരേ മരുന്ന് എന്ന രീതിയിൽ നിന്ന് മാറി ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ ഏത് സർക്യൂട്ടുമായി ബന്ധപ്പെട്ടതാണോ അത് കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ആധുനിക രീതി. ചിന്തകളെയും പെരുമാറ്റത്തെയും മാറ്റിയെടുക്കുന്ന സൈക്കോതെറാപ്പി ട്രെയിനിങ്, സെറോട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമീകരിച്ച് തലച്ചോറിലെ സർക്യൂട്ടുകളെ ശാന്തമാക്കുന്ന SSRI മരുന്നുകൾ, അത്യാധുനിക രീതികൾ അഥവാ ന്യൂറോ മോഡുലേഷനും ഫലപ്രദമാണ്. മരുന്നുകൾ കൊണ്ട് മാറ്റം വരാത്ത സാഹചര്യത്തിൽ RTMS അതായത് കാന്തിക തരംഗങ്ങൾ നൽകുന്ന രീതി, തലച്ചോറിലെ നിശ്ചിത ഭാഗങ്ങളിലേക്ക് ആവർത്തിച്ചുള്ള കാന്തിക തരംഗങ്ങൾ കടത്തിവിട്ടുകൊണ്ടുള്ള ചികിത്സാരീതിയാണ് ഇത്. രോഗിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ വയ്ക്കുന്നു. ഇത് തലയോട്ടിക്കുള്ളിലേക്ക് സുരക്ഷിതമായ കാന്തിക തരംഗങ്ങൾ അയക്കുന്നു. ീ തരംഗങ്ങൾ തലച്ചോറിലെ നാഡീ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സർക്യൂട്ടുകളിലെ തകരാറുകൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, OCD രോഗികളിൽ അമിതമായി പ്രവർത്തിക്കുന്ന SMA ഭാഗത്തെ ശാന്തമാക്കാൻ കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നവർക്ക് DIPFC ഭാഗത്ത് ഉത്തേജനം നൽകുന്നു. പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. ചികിത്സയ്ക്ക് ശേഷം രോഗിക്ക് ഉടൻ തന്നെ വീട്ടിലേക്ക് പോകാം. വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുത പ്രവാഹം ഉപയോഗിച്ച് തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനക്ഷമതയിൽ മാറ്റം വരുത്തുന്ന മറ്റൊരു രീതിയാണ് TDCS. തലയോട്ടിയിൽ ഘടിപ്പിച്ച ഇലക്ട്രോഡുകളിലൂടെ ഒരു ബാറ്ററിയിൽ നിന്നുള്ള നേരിയ DC വൈദ്യുതി കടത്തിവിടുന്നു. ഇത് തലച്ചോറിലെ സർക്യൂട്ടുകളെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പ്രധാനമായും നിയന്ത്രണ സർക്യൂട്ടിനെ ശക്തിപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു. അനാവശ്യ ചിന്തകളെ തടയാനുള്ള തലച്ചോറിന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. അതിതീവ്രമായ അവസ്ഥകളിൽ തലച്ചോറിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന രീതികളും നിലവിലുണ്ട്. മരുന്നുകൾ കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ മാറ്റം വരാത്ത OCD അവസ്ഥകളിൽ തലച്ചോറിലെ തകരാറിലായ സർക്യൂട്ടുകളെ ക്രമീകരിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രം ചില ശസ്ത്രക്രിയാ രീതികൾ അവലംബിക്കാറുണ്ട്. തലച്ചോർ

ഇന്റർനെറ്റിലെ സന്ദേശ കൈമാറ്റത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ALIC, STN എന്നീ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ചികിത്സകൾ നടക്കുന്നത്. തലച്ചോറിലെ ഇന്റേണൽ ക്യാപ്സ്യൂൾ എന്ന ഭാഗത്തിന്റെ മുൻവശത്തെ ശാഖയാണ് ALIC. തലച്ചോറിന്റെ മുൻഭാഗത്തെയും അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെയും ഉള്ളിലെ ഭാഗങ്ങളെയും അതായത് തലാമസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് ഇത്. OCD ബാധിതരിൽ ഈ പാതയിലൂടെയുള്ള സന്ദേശ കൈമാറ്റം അമിതമായിരിക്കും. ഇത് വ്യക്തിയെ നിരന്തരമായ ഉത്കണ്ഠയിലേക്കും ആവർത്തന പ്രവൃത്തികളിലേക്കും നയിക്കുന്നു. ക്യാപ്സ്യൂളോട്ടമി എന്ന ശസ്ത്രക്രിയയിലൂടെ ഈ ഭാഗത്തെ അമിത പ്രവർത്തനത്തെ തടയുന്നു. ഇത് വികാരപരമായ സർക്യൂട്ടിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. മസ്തിഷ്കത്തിന്റെ ആഴത്തിലുള്ള ഒരു ചെറിയ ഭാഗമാണ് STN. നേരത്തെ പറഞ്ഞ നിയന്ത്രണ സർക്യൂട്ടിന്റെ പ്രധാന ഭാഗമാണ് STN. ഈ ഭാഗം ശരിയായി പ്രവർത്തിക്കാത്തത് മൂലമാണ് അനാവശ്യമായ പ്രേരണകളെയും ചിന്തകളെയും തടയാൻ രോഗിക്ക് കഴിയാതെ വരുന്നത്. OCD എന്നത് ഒരു വ്യക്തിയുടെ കുറ്റമല്ല, അത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യതിയാനമാണ്. ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയും ശരിയായ ചികിത്സകളിലൂടെയും ഈ സർക്യൂട്ടുകളെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് വിദഗ്ധ സഹായം തേടുകയാണ് ഏറ്റവും പ്രധാനം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വിഷാദത്തിൻ്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിൻ്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.
1: ഗ്രീസിലെ ഏഥൻസിൽ അക്രോപൊലിസ് എന്ന മനോഹരമായ കുന്നിൻ്റെ നിറകയിൽ അതിപുരാതനമായൊരു ക്ഷേത്രമുണ്ട്. പാർത്തനോൺ എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. ശുഭ്രവർണമുള്ള തൂണോടുകൂടിയ ഈ ക്ഷേത്രം 24 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീസിന്റെ പൌരാണിക നാഗരികത അത്യുച്ചകോടിയിൽ എത്തിയിരുന്ന കാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണിത്. ബലിഷ്ഠവും സുന്ദരവും പരിശുദ്ധിയുടെ നികേതനവുമായ അക്രോപൊലിസിന് ചില്ലറ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുവേള ലോകത്തിലെ ഏറ്റവും മനോജ്ഞമായ കെട്ടിടമായിരുന്നു. 16 നൂറ്റാണ്ടിൽ തുർക്കികൾ ഈ ക്ഷേത്രത്തിൽ വെടിമരുന്ന് സംഭരിച്ചിരുന്നു. അക്കാലത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടാവുകയും ഏതാനും തൂണുകൾ നിലംപതിക്കുകയും ചെയ്തു. എന്നിട്ടുപോലും ഈ ക്ഷേത്രം അനുപമ സുന്ദരമായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നോർക്കണം. 2400 വർഷം പിന്നിട്ട ഈ ക്ഷേത്രം ഏറെ മിനുസമുള്ള മാർബിൾ ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ മാർബിൾ ശിലകൾക്ക് ചില കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതിനെന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ഒരു 100 വർഷമൊക്കെ ആകുമ്പോഴേക്കും ക്ഷേത്രം വീണുപോകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടു. മിനുസമേറിയ ഈ വെണ്ണക്കല്ലുകൾ ജീർണിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാലപ്പഴക്കം കൊണ്ട് ജീർണിക്കുകയുമില്ല. പിന്നെ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കാര്യം മനസ്സിലായത്. വെണ്ണക്കല്ലിനെ കരണ്ട് തിന്നുന്ന സൾഫർ ഡയോക്സൈഡിന്റെ ആവിയും പുകയും കലർന്ന വായുവിന്റെ സമ്പർക്കമാണ് മാർബിളിൽ കറുത്ത പുള്ളികൾ ഉണ്ടാകുന്നത്. അതിൽ മഞ്ഞോ മഴയോ പതിച്ച് ഓക്സിജനുമായി സംയോഗമുണ്ടാകുമ്പോൾ പരുപരുത്ത് ജീർണിക്കാൻ തുടങ്ങും. അതിന് ശാസ്ത്രജ്ഞന്മാർ ഒരു പരിഹാരവും കണ്ടെത്തി. ആണ്ടിൽ 2 വട്ടം ശുദ്ധജലം കൊണ്ട് കഴുകി വെടിപ്പാക്കിയാൽ ക്ഷേത്രശില്പം ഇനിയും 100 നിലനിൽക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. പാർത്തനോൺ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞുവന്നതിന് ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യനും മനുഷ്യ സമൂഹവും പാർത്തനോൺ ക്ഷേത്രത്തെ പോലെയാണ്. വെണ്ണക്കല്ല് പോലെ മിനുസമാർന്ന സുതാര്യമായ സൗന്ദര്യം. എന്നാൽ അനാവശ്യ ചിന്തകളുടെയും പ്രക്ഷുബ്ധമായ വികാരങ്ങളുടെയും സൾഫർ ഡയോക്സൈഡ് അതിനെ കളങ്കപ്പെടുത്തുന്നു, സുതാര്യതയെ ഇല്ലാതാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ശുദ്ധജലത്തിൽ ആണ്ടിൽ 2 പാർത്തനോണിനെ കഴുകാൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതുപോലെ നല്ല ചിന്തകളുടെ ശുദ്ധജലത്തിൽ മനോവികാരങ്ങളെ കഴുകിയെടുക്കാൻ കഴിയണം. സംഗീതത്തോട്, സാഹിത്യത്തോട്, കലയോട്, സംസ്കാരത്തോട് മനുഷ്യജീവിതത്തെ ചേർത്തുവെക്കണം. എത്രത്തോളം സമൂഹം സാംസ്കാരികമാകുന്നുവോ അത്രയും നന്ന്. സദാ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാനസികാരോഗ്യത്തെ തകർക്കും. കൊല്ലും കൊലയും മാത്രമുള്ള വാർത്തകൾ സാംസ്കാരിക രാഹിത്യത്തിന് കാരണമാകും. പാർത്തനോണിനെ സംരക്ഷിക്കാൻ ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിച്ചതുപോലെ സമൂഹത്തെയും വ്യക്തിയെയും സംശുദ്ധീകരിക്കാൻ കലയ്ക്കും സംസ്കാരത്തിനുമേ കഴിയൂ എന്ന് മനസ്സിലാക്കണം.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗ മധുരമായ ഒരു ഗാനസമ്മോഹനത.

0: നമുക്ക് ചുറ്റും സദാ പുതിയ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അറിയുന്നത് കുറച്ച് മാത്രം, അറിയാത്തതാണ് ഏറെയും. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ എത്രമേൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതൊന്നും അറിയാത്തത് കൊണ്ടാവും അന്ധവിശ്വാസത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകാതെ നമ്മളിൽ പലരും ഇന്നും അനാചാരങ്ങളിൽ തടഞ്ഞുകിടക്കുന്നത്. ചങ്ങലകളിൽ നിന്ന് മുക്തമാകാൻ പുതിയ പാഠങ്ങൾ അനിവാര്യമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പുതിയ പാഠങ്ങൾ.
1: പുതിയ പാഠങ്ങളിൽ ഇന്ന് മെന്റൽ ഡ്രെയിൻ എന്ന അവസ്ഥയെക്കുറിച്ച് കേൾക്കാം. വയ്യ കണ്ണ, എന്താണെന്നറിയില്ല, എനിക്ക് ആകെ ഒരു വയ്യായിക. ഒന്നിനോട് ഒരു താല്പര്യവും തോന്നുന്നില്ല. ആകെ ഒരു മൂഡ് ഓഫ്. അവനിങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ്. രാഖി അവളുടെ ഫോൺ ഡോക്ടറെ കാണിച്ചു. ഇങ്ങനെ പോയാൽ അവൻ വല്ല കടുങ്കയോ മറ്റോ ചെയ്യുമോ എന്നാ ഡോക്ടറിന്റെ പേടി. ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ സാധാരണയായി നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അവനോട് കുറെ നേരം സംസാരിക്കും. അപ്പൊ മൂഡ് ഓഫ് മാറുമോ? ചില ദിവസങ്ങളിൽ. ഡോക്ടർ, അവൻ എന്താണ് ഇങ്ങനെ? ഇതാണോ വിഷാദരോഗം? വിഷാദരോഗമല്ല, ഇത് ഒരുതരം മാനസിക ക്ഷീണം അഥവാ മെന്റൽ ഡ്രെയിനാണ്. ചില ദിവസങ്ങളിൽ എത്ര ശ്രമിച്ചാലും മുന്നോട്ടു പോകാൻ കഴിയാത്തത്ര മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ. നമ്മുടെ തലച്ചോർ എങ്ങനെയാണ് പരിശ്രമത്തെയും പ്രതിഫലത്തെയും വിലയിരുത്തുന്നതെന്നും മാനസികമായി തളരുമ്പോൾ തലച്ചോറിലെ ഏത് ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ സജീവമാകുന്നതെന്നും രാഖിക്ക് അറിയുമോ? ഇല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞുതരാം. രാഖി ശ്രദ്ധിച്ചു കേൾക്കൂ. ജോൺസ് ഹോപ്കിൻസിലെ ഒരു കൂട്ടം ഗവേഷകർ 28 യുവപ്രായക്കാരുടെ തലച്ചോറ് MRI സ്കാനുകൾക്ക് വിധേയമാക്കി. 28 യുവപ്രായക്കാരുടെ തലച്ചോറ് MRI സ്കാനുകൾക്ക് വിധേയമാക്കി ഒരു പഠനം നടത്തുകയുണ്ടായി. ഇവർക്ക് വെല്ലുവിളി നിറഞ്ഞ ഓർമ്മയുമായി ബന്ധപ്പെട്ട ജോലികൾ, അതായത് ടഫ് മെമ്മറി ടെസ്റ്റുകൾ നൽകി. ജോലി കൂടുതൽ കഠിനമാകുമ്പോൾ തലച്ചോറിൽ സംഭവിച്ച മാറ്റങ്ങൾ ഗവേഷകരെ അത്ഭുതപ്പെടുത്തി. ജോലിയുടെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ തലച്ചോറിലെ രണ്ട് പ്രധാന ഭാഗങ്ങൾ അങ്ങേയറ്റം സജീവമായി. അതിലൊന്ന് വലുത് ഇൻസുലയാണ്. ഈ ഭാഗമാണ് ക്ഷീണം, വേദന, മറ്റ് അസുഖകരമായ വികാരങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് എനിക്ക് മതിയായി എന്ന് തോന്നൽ ഉണ്ടാക്കുന്നത് ഈ ഭാഗമാണ്. രണ്ടാമത്തേത് ഡോർസൽ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഈ ഭാഗം വർക്കിംഗ് മെമ്മറി, ശ്രദ്ധ, യുക്തിപരമായ ചിന്ത എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ജോലിയുടെ കാഠിന്യം കൂടുമ്പോൾ ഈ ഭാഗം കൂടുതൽ ഊർജം ചെലവഴിക്കാൻ നിർബന്ധിതമാകുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഇല്ല ഡോക്ടർ. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കൂടുതൽ കഠിനമായി പ്രവർത്തിക്കുമ്പോൾ ക്ഷീണവുമായി ബന്ധപ്പെട്ട ഇൻസുല എന്ന ഭാഗം ക്ഷീണിച്ചു എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സജീവമാകുന്നു. അതായത് ഒരു ഭാഗം കഠിനമായി പ്രവർത്തിക്കുന്നു, മറ്റേ ഭാഗം ക്ഷീണിച്ചു എന്ന് തീരുമാനിക്കുന്നു. ഇത് രണ്ടും ചേരുമ്പോൾ എന്റെ തലച്ചോറിന് ഇനി കഴിയില്ല എന്ന ശക്തമായ തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നു. ക്ലിയറായി ഡോക്ടർ, മനസ്സിലായി. എനിക്കറിയാം, അവൻ കഠിനാധ്വാനിയാണ്, അതായിരിക്കും അവന്റെ പ്രശ്നം. എന്നാൽ ഈ പഠനത്തിലെ ഏറ്റവും കൗതുകകരമായ മറ്റൊരു ഭാഗമുണ്ട്, അതുകൂടി രാഖി മനസ്സിലാക്കണം. പ്രതിഫലം, അതായത് ഇൻസെന്റീവ്, എത്രത്തോളം നിർണായകമാണ് എന്നുള്ളതാണ്. ഗവേഷകർ ഈ യുവജനങ്ങൾക്ക് ജോലികൾക്ക് കൂടുതൽ വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തു. ഫലം വ്യക്തമായിരുന്നു. പ്രതിഫലം വലുതാകുമ്പോൾ ക്ഷീണം തോന്നിയാലും തുടർന്നും കഠിനാധ്വാനം ചെയ്യാൻ അവർ തയ്യാറായി. ഇവിടെ നമ്മുടെ തലച്ചോറ് ചെയ്യുന്നത് ഇതാണ്. ഒരു തുലാസിൽ പരിശ്രമത്തെ വെക്കുന്നു, മറ്റേ തുലാസിൽ പ്രതിഫലത്തെ വെക്കുന്നു. പരിശ്രമം വലുത്, പ്രതിഫലം ചെറുത്, തലച്ചോറ് നിർത്താൻ പറയുന്നു. പ്രതിഫലം വലുത്, പരിശ്രമം ചെറുത്, തലച്ചോറ് ഇനിയും തുടരാമെന്ന് പറയുന്നു. ഈ പ്രതിഭാസം കാണിക്കുന്നത് വിശ്രമിക്കാൻ വേണ്ടിയുള്ള ആവശ്യമെന്നത് കേവലം ഊർജത്തിന്റെ കുറവ് മാത്രമല്ല, മറിച്ച് തലച്ചോറ് നടത്തുന്ന ഒരു സാമ്പത്തിക കണക്കുകൂട്ടലാണ്. ഇതിനു വേണ്ടി ഈ കഷ്ടപ്പാട് എടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം. ഡോക്ടർ, ഈ പറഞ്ഞതെല്ലാം അവനെ കുറിച്ചാണ്. സത്യത്തിൽ അവൻ പ്രതിഫലമില്ലാത്ത ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൻ പറയാറുമുണ്ട് അവൻ കൂലിപ്പണിയാണ് ചെയ്യുന്നതെന്ന്. ഒന്ന് ഓർത്തു നോക്കിയാൽ അത് ശരിയാണ് താനും. അവനോട് അടുപ്പമുള്ളവർ ഭൂരിപക്ഷം പേരും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവനെ വിനിയോഗിച്ചിട്ടുള്ളത്. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അധികമാരും അവനെ സ്നേഹിക്കുന്നില്ല, അത് അവൻ അറിയുകയും ചെയ്യാം. ഗുഡ് രാഖി, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കുന്നതും സ്നേഹിക്കുന്നതും അംഗീകരിക്കുന്നതും പ്രതിഫലമാണ്. താങ്ക് യു ഡോക്ടർ. രാഖി യാത്ര പറഞ്ഞിറങ്ങി. ഡോക്ടർ രാഖിയോട് പറഞ്ഞ പഠനം യഥാർത്ഥ ജീവിതത്തിൽ നമ്മളിൽ പലരും അനുഭവിക്കുന്ന മാനസിക ക്ഷീണത്തെ ചികിത്സിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വലിയ പ്രതീക്ഷ നൽകുന്നു. കാരണം ക്ഷീണത്തിന് കാരണമാകുന്ന ന്യൂറൽ സർക്യൂട്ടുകൾ ഏതാണെന്ന് ഇപ്പോൾ ശാസ്ത്രത്തിനറിയാം. ഭാവിയിൽ ഈ സർക്യൂട്ടുകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ചികിത്സാരീതികൾ വന്നേക്കാം. വെറും മരുന്നുകൾ മാത്രമല്ല, ധ്യാനം അഥവാ മെഡിറ്റേഷൻ, ശ്രദ്ധാപരിശീലനം അഥവാ ഫോക്കസ് ട്രെയിനിങ് പോലുള്ള പെരുമാറ്റപരമായ തന്ത്രങ്ങൾ വഴി ക്ഷീണത്തിന്റെ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഇൻസുലിനെ ശാന്തമാക്കാൻ സാധിക്കും. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ലഘുവായ പ്രതിഫലങ്ങളായി വിഭജിച്ച് നൽകുന്നത് തലച്ചോറിന്റെ തുലാസിനെ അനുകൂലമാക്കി നിർത്താൻ സഹായിക്കും. സംഗതി ലളിതമാണ്. അടുത്ത തവണ നിങ്ങൾ മാനസികമായി തളരുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ തലച്ചോറ് തകരാറിലായിട്ടില്ല, അത് യുക്തിപരമായ ഒരു കണക്കുകൂട്ടൽ നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സർക്യൂട്ടുകളെ, അതായത് ഇൻസുലയും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സും ലക്ഷ്യമിടുന്നത് വഴി നിങ്ങൾക്ക് തീവ്രമായ ജോലികൾക്കിടയിലും ശ്രദ്ധ നിലനിർത്താനും പ്രകടനം മെച്ചപ്പെടുത്താനും സാധിക്കും. ക്ഷീണം തോന്നിയാലും ഒരു ചെറിയ പ്രോത്സാഹനത്തിന് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നതാണ് സത്യം.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.

0: हर हरो हर हरा നമ്മള് അധോലോക നായകനാണോ?
1: അധോലോക നായകൻ
0: ആമാ എന്ന് ചിലരൊക്കെ പറയണ കേട്ടു.
1: ആ പറയണവര് പറഞ്ഞോട്ടെ.
0: ഉവ്വ, അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്?
1: അതിവിടെ ആമ്പിള്ളേരല്ലാഞ്ഞിട്ട് നമ്മളാരാണാവോ?
0: ഹര ഹരോ ഹര ഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ ഞാൻ സ്വാമി വേലായി ദാമോദരന്റെ മാതുല്ലാഹു.
1: ഓ, അത് ശരി. വേലായുധ സ്വാമികൾ വേലിച്ചാമി എന്ന് വിളിക്കും. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി, ഇപ്പൊ കാവ്യ കൊടുത്ത് തെണ്ടലാണ് ജോലി.
0: അതെങ്ങനെ അറിഞ്ഞു?
1: ഞാൻ വന്നിട്ട് മൂന്നാല് ദിവസമായില്ലേ.
0: അത് ഞാൻ അറിഞ്ഞു. എവിടെയാ താമസം?
1: ഞാനിപ്പോ സ്വാമി വേലായുധ പോലെയാണ്, ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും.
2: ഇനി അത് ശരിയല്ല. മാറാനാണ് ആള്. നാഗമാണ് നാഗം, വകയുള്ളവനാ, സൂക്ഷിക്കണം.
1: വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും അഞ്ചെട്ട് ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ.
2: അത് കഴിഞ്ഞ അധോലോകത്തേക്ക് തിരിച്ചു പോകും.
1: ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല.
2: അതെന്താ?
1: അതങ്ങനാണ്.
2: അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാടക കൃത്യമായിട്ട് കൊടുത്താ മതി.
1: കൊടുക്കാം. എവിടാണ്?
2: നമ്മുടെ ആശ്രമം തന്നെ.
1: ബുദ്ധിമുട്ടാവില്ലേ?
2: ഒരു ബുദ്ധിമുട്ടില്ല. വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്?
0: മത്സ്യകൂർമ്മ പരാഹസ്ഥ നരസിംഹസ്ഥ വാമന.
3: കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തം പൊട്ടൊക്കെ മേടിക്കണം.
4: ഭാന് കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെ.
3: അവക്ക് അതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ.
4: ആ പോത്തിന് അത് വല്ലത് അറിയോ? ഓ, ഉടുത്തൊരുങ്ങി പൂഞ്ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്, വരും ഇഷ്ടം പോലെ ആൾക്കാര്. ഒരിക്കൽ സുന്ദരിക്കോ ചമഞ്ഞേന്റെ സമ്മാനം ദാ ഒക്കത്തിരിക്കുന്നു. നടി അതിന് കൊടുക്ക്, അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായ്ക്കള്. എന്നാ തിന്നോ.
3: നിനക്ക് എന്താ ഇന്ന് ചൊറഞ്ഞ് ചൊറഞ്ഞ്? ആ കുമാരൻ പിന്നെ മല്ലോ പറഞ്ഞോടി.
4: കുമാരനല്ല, എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ, വിശ്വനാഥൻ.
3: അവനെ കണ്ടോടി.
4: അയാള് കോറി ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിന്ന്.
3: നന്നായി പോയി, തല്ലി കൊല്ലണോ?
4: അയ്യടാ, എന്താ സന്തോഷം.
5: ചോദിക്കാനും പറയാനും നമുക്കൊരാളും വന്ന് അറിയണത് നല്ലതല്ലേ.
4: ഓ, മുത്തശ്ശനും അതന്നെ പറയണേ.
5: കൊറയൊക്കെ നിന്റെ തോന്നലാ. നീ ഓരോന്ന് ആലോചിച്ച് പെരിപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം.
4: എനിക്ക് ഭ്രാന്ത. ഇനിയിപ്പോ മുത്തശ്ശനും കൂടി അത് പറഞ്ഞോ?
2: അല്ല, ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ.
1: അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന്.
0: എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ?
1: എന്താ ചോദിക്കാൻ?
0: അല്ല, ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങള് തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ, ആ കാന്താരിമുളക്, എന്റെ അനന്തരവിള, പെങ്ങട മോള്, പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വര വിശ്വാസം തീരില്ല. അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ? പൂവും ചന്ദനം എടുക്കണ കൈയോണ്ട് ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി. ഞാൻ പിന്നെ ക്ഷമിച്ചു, പാവാണേ. ഇല്ലെങ്കിണ്ടോ ഞാൻ മറ്റവനെ വിളിക്കും. ആരെയാ? ഏ, ആ തറയിലിരിക്കണോ ചാത്തൻ?
1: അതാണോ ചാത്തൻ?
0: അതെ, വിളിക്കട്ടെ.
1: വേണ്ട.
0: വിളിക്കണോ?
1: വേണ്ട വേണ്ട,
0: പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. മൂപ്പഴി വന്നാ പിന്നെ നമുക്ക് എന്ത് ജയിക്കാലോ? മുണ്ടും തുണിയും കഴുകും, പെരേ മുറ്റടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. ഞാൻ മൂപ്പഴെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ.
1: അതാണ് ഈ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ?
0: അതെ അതെ.
1: എനിക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടെ?
0: കളിയാക്കാണോ? കളിയാക്കണ്ട, കളി പഠിക്കും. കണ്ണീരണിന്തത് എന്നെ എന്നെ എന്നെ കാവിയുടുത്തത് എന്നെ
4: മനെ
0: അവയാർ വരണ്ട്.
1: മുത്തശ്ശി പതുക്കെ.
3: നീ എവിടെയായിരുന്നു? മുത്തശ്ശി ആരോടൊക്കെ ചോദിച്ചു? എവിടൊക്കെ അന്വേഷിച്ചു?
1: ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി.
3: എന്നിട്ട് എന്നെ വന്നൊന്ന് കണ്ടില്ലല്ലോ. ദാമു, ദാമു സ്വപ്നത്തിൽ എന്ന് എന്നോട് പറഞ്ഞു, മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെയെന്ന്. അവനറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു?
1: സാരമില്ല മുത്തശ്ശി.
0: അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. ഇതും നമ്മ വീട് താനേ.
3: ഓ ഓ, അതിന് പണവും മേടിച്ചിട്ടുണ്ടാവും നീ. ഇന്നെ എനിക്കറിയാൻ പാടില്ലേ, എന്റെ വയറ്റി കുരുത്തതാ, ഒരു കഷ്ണം പോകല. ഏ
6: നമസ്തേ മലയാളം.
7: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

ജീവിതം ഒരു യാത്രയാണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ യാത്രയിൽ നമ്മൾ എപ്പോഴും തിരക്കിലാണ്. അടുത്ത സ്റ്റേഷനിലേക്കുള്ള ഓട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന ഇടം ആസ്വദിക്കാൻ മറന്നുപോകുന്നു. ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ടും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും പേറി നമ്മൾ മുന്നോട്ടു പോകുന്നു. എന്നാൽ ഇന്നത്തെ ഈ നിഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരാശയത്തെക്കുറിച്ചാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക, പുറകിലേക്ക് ചിന്തിക്കാതിരിക്കുക. ഈ ലളിതമായ വാക്യത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ? ഈ നിമിഷം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. അത് ഭൂതകാലത്തിന്റെ ഭാരത്തിൽ നിന്നോ ഭാവിയുടെ ആശങ്കകളിൽ നിന്നോ മുക്തമാണ്. നമ്മൾ പലപ്പോഴും പുറകിലേക്ക് നോക്കി ഖേദിക്കാറുണ്ട്. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഈ അവസരം പാഴാക്കിയിരുന്നില്ലെങ്കിൽ. പക്ഷേ കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കില്ല. ഭൂതകാലം ഒരു പാഠമാണ്, അല്ലാതെ ഒരു തടവറയല്ല. ആ പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അത് നമുക്ക് ലക്ഷ്യങ്ങൾ വയ്ക്കാനും മുന്നോട്ട് പോകാനും സഹായിക്കുന്നു. എന്നാൽ അത് അമിതമായ ആശങ്കയായി മാറുമ്പോൾ നമ്മുടെ ഇന്നത്തെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു. നാളത്തെക്കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ ഭക്ഷണം ആസ്വദിക്കാൻ കഴിയാതെ പോയാൽ എന്താണ് പ്രയോജനം? ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് കേൾക്കാൻ എളുപ്പമാണ്. പക്ഷേ എങ്ങനെയാണത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്? ആദ്യം നമ്മൾ ഈ നിമിഷത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന മുറിയിലെ വെളിച്ചം, കേൾക്കുന്ന ശബ്ദം, നിങ്ങളുടെ ശ്വാസം, ഇതെല്ലാം ഈ നിമിഷത്തിന്റെ ഭാഗമാണ്. അതിനെ ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി അറിയുക. ജോലി ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവരെ കേൾക്കുക. ഓരോ കാര്യവും അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ ശ്രമിക്കുക. മനസ്സിനെ ഈ നിമിഷത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു നല്ല മാർഗമാണ് മൈൻഡ്ഫുൾനെസ്. എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിന് ചില വെല്ലുവിളികളുണ്ട്. നമ്മുടെ സമൂഹം എപ്പോഴും തിരക്കിലും വേഗതയ്ക്കും പ്രാധാന്യം നൽകുന്നു. എങ്കിലും അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും. ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയുന്നു, ഉൽപ്പാദനക്ഷമത കൂടുന്നു, ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു. സന്തോഷം ഭാവിയുടെ ഒരു ലക്ഷ്യമല്ല, അത് ഈ നിമിഷത്തിൽ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് ഓർക്കുക. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കൈവശമുള്ളത്. അതിനെ പൂർണ്ണമായും ജീവിക്കുക. ഓർക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക, പുറകിലേക്ക് ചിന്തിക്കാതിരിക്കുക. Thank you.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ. അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ. കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത. മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
0: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ഭൂമിയുടെ നിശബ്ദരായ വീരനായകരായ തണ്ണീർത്തടങ്ങളെ കുറിച്ച് കേൾക്കാം. കാലാവസ്ഥ മാറ്റം എന്ന വലിയ പ്രതിസന്ധിക്കെതിരെ ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധിക്കപ്പെടാതെ പോരാടുന്ന പോരാളികളാണ് തണ്ണീർത്തടങ്ങൾ. നമ്മൾ വനങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കാടുകൾ ഭൂമിയുടെ ശ്വാസകോശമാണെന്ന് നമുക്കറിയാം. എന്നാൽ വനത്തെക്കാൾ കൂടുതൽ കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് സൂക്ഷിക്കുന്ന നമ്മുടെ അടുക്കളത്തോട്ടം പോലെ നമ്മുടെ നാട്ടിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് തണ്ണീർത്തടങ്ങൾ അഥവാ ചതുപ്പ് നിലങ്ങൾ. ഇന്ത്യയുടെ, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ കായലുകളും പാടശേഖരങ്ങളും കണ്ടൽക്കാടുകളും ഉൾപ്പെടുന്ന ഈ തണ്ണീർത്തടങ്ങൾ ഒരു നിത്യ കാഴ്ചയാണ്. ഇവ കേവലം വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൽ തണ്ണീർത്തടങ്ങൾ വഹിക്കുന്ന പങ്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലുതാണ്. ഈ തണ്ണീർത്തടങ്ങൾ എങ്ങനെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കാർബൺ ശേഖരമാകുന്നത്? അവ നശിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഈ നിശബ്ദ പോരാളികളെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എവിടെയും ചർച്ചകൾ അനിവാര്യമാണ്. എന്താണ് തണ്ണീർത്തടങ്ങൾ? നദികൾ, കായലുകൾ, ചതുപ്പുകൾ, പാടശേഖരങ്ങൾ, കണ്ടൽക്കാടുകൾ, അതുപോലെ ഉപ്പുവെള്ളവും ശുദ്ധജലവും കൂടിക്കലരുന്ന അഴിമുഖ പ്രദേശങ്ങൾ തുടങ്ങി വർഷത്തിൽ എപ്പോഴെങ്കിലും വെള്ളക്കെട്ടുണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളെയും പൊതുവായി തണ്ണീർത്തടങ്ങൾ എന്ന് വിളിക്കാം. ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു വിഭാഗമുണ്ട്, പീറ്റ് നിലങ്ങൾ. ഇവയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രഹത്തിലെ കാർബൺ സൂപ്പർ സ്റ്റാർ. നമ്മുടെ നാട്ടിലെ ചതുപ്പ് നിലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. ഒരു സസ്യം നശിക്കുമ്പോൾ സാധാരണ മണ്ണിൽ ബാക്ടീരിയകളുടെ സഹായത്തോടെ അത് വേഗത്തിൽ ജീർണിക്കുകയും അതിലെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യും. എന്നാൽ ഈ പീറ്റ് നിലങ്ങളിലെ ഓക്സിജന്റെ അഭാവം കാരണം സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി ജീർണിക്കില്ല. പകരം അവ കാലക്രമേണ അടിഞ്ഞുകൂടി കട്ടിയുള്ള കറുത്ത പാളിയായി മാറുന്നു. ഇതാണ് പീറ്റ്. ഈ പീറ്റ് പാളികൾ നൂറുകണക്കിനും ആയിരക്കണക്കിനും വർഷങ്ങളായി അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത കോടിക്കണക്കിന് ടൺ കാർബൺ തങ്ങളുടെ ഉള്ളിൽ പൂട്ടിയിടുന്നു. നമ്മൾ കാടുകളെയാണ് ഏറ്റവും വലിയ കാർബൺ സിങ്കായി കണക്കാക്കുന്നത്. എന്നാൽ കണക്കുകൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ലോകത്തിന്റെ ഭൂവിസ്തൃതിയുടെ ഏകദേശം 3% മാത്രമാണ് പീറ്റ് നിലങ്ങൾ ഉൾക്കൊള്ളുന്നത്. എങ്കിലും ഈ ചെറിയ ഭൂപ്രദേശം ലോകത്തെ മുഴുവൻ വനങ്ങളിലുമുള്ള കാർബൺ സംഭരണത്തിന്റെ ഇരട്ടിയിലധികം കാർബൺ സംഭരിച്ചു വെക്കുന്നു. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിനടിയിലെ ഏറ്റവും വലിയ കാർബൺ സേഫ് ആണ് ഈ തണ്ണീർത്തടങ്ങൾ. ഈ സംവിധാനം നിലനിർത്തുന്നതിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവ കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കാൻ നമ്മെ സഹായിക്കുന്നു. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം കാർബൺ സംഭരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവ മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക്

0: വളരെ വലുതാണ്. ഒന്നാമതായി, ഇവ പ്രകൃതിയുടെ സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ ഈ പാടശേഖരങ്ങളും ചതുപ്പുകളും വലിയ അളവിൽ വെള്ളം വലിച്ചെടുക്കുകയും സാവധാനം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാൻ അനുവദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലെ കായലുകളും പാടങ്ങളും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നത് ഇങ്ങനെയാണ്. സമീപ പ്രദേശങ്ങളിലെ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വെള്ളം ഇരച്ചു കയറുന്നത് തടയുന്ന ഒരു സ്വാഭാവിക ബഫർ സംവിധാനമാണിത്. എന്നാൽ നമ്മൾ തണ്ണീർത്തടങ്ങളെ നികത്തി കെട്ടിടങ്ങൾ വെക്കുമ്പോഴും മഴവെള്ളത്തിന് പോകാൻ ഒരിടവും ഇല്ലാതാകുന്നു. ഇതാണ് പലപ്പോഴും നഗരങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണം. രണ്ടാമതായി, തണ്ണീർത്തടങ്ങൾ പ്രകൃതിയുടെ ശുദ്ധീകരണ ശാലകളാണ്. കൃഷിയിടങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലത്തിലെ വിഷാംശങ്ങളെയും അമിതമായ പോഷകങ്ങളെയും ഈ തണ്ണീർത്തടങ്ങളിലെ സസ്യങ്ങൾ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്നു. ഒരു പണം മുടക്കുമില്ലാത്ത പരിസ്ഥിതി സൗഹൃദപരമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. മൂന്നാമതായി, ഇവ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. ദേശാടന പക്ഷികളുടെ പ്രധാന വിശ്രമ കേന്ദ്രങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. നമ്മുടെ നാട്ടിലെ പാടശേഖരങ്ങളും കായലോരങ്ങളും പലതരം മത്സ്യങ്ങൾ, ഞണ്ടുകൾ, കൊഞ്ചുകൾ, തവളകൾ, പാമ്പുകൾ, അതുപോലെ വിവിധ തരം സസ്യങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ്. ഈ സമ്പന്നമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ തണ്ണീർത്തടങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ കണ്ടൽക്കാടുകൾ മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ഇവയെല്ലാം തണ്ണീർത്തടങ്ങളുടെ നല്ല വശങ്ങളാണ്. എന്നാൽ മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടൽ കാരണം ഈ നിശബ്ദ പോരാളികൾ ഇന്ന് വലിയ ഭീഷണി നേരിടുകയാണ്. ലോകമെമ്പാടും കൃഷിക്കു വേണ്ടിയും നഗരവികസനത്തിനും കെട്ടിട നിർമ്മാണത്തിനും വേണ്ടിയും തണ്ണീർത്തടങ്ങൾ വറ്റിച്ചെടുക്കുകയും നികത്തുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലും വയലുകൾ നികത്തി കുന്നുകൾ ഇടിച്ചു നിരത്തി പുതിയ കെട്ടിടങ്ങളും റോഡുകളും വരുന്നു. തണ്ണീർത്തടങ്ങൾ നശിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അത് കാലാവസ്ഥാ മാറ്റത്തെ അതിവേഗം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഒരു പീറ്റ് നിലം വറ്റിച്ച് മണ്ണിനെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി പൂട്ടിക്കിടന്ന കാർബൺ ഓക്സിജനുമായി ചേരുന്നു. ഇത് കാർബൺ ഡൈ ഓക്സൈഡായും മീഥേൻ വാതകമായും അന്തരീക്ഷത്തിലേക്ക് അതിവേഗം പുറത്തുവിടപ്പെടുന്നു. ഇതൊരു ചെറിയ അളവല്ല. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ പുറന്തള്ളുന്ന ഒരു വലിയ വ്യവസായശാല തുറക്കുന്നത് പോലെയാണിത്. ലോകമെമ്പാടുമുള്ള വനനശീകരണത്തിലൂടെ പുറത്തുവിടുന്ന കാർബണിനേക്കാൾ അധികമായി വറ്റിച്ചെടുത്ത പീറ്റ് നിലങ്ങളിൽ നിന്ന് പ്രതിവർഷം പുറത്തുവരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പീറ്റ് നിലങ്ങൾ വറ്റിച്ചതിന്റെ ഫലമായി അവിടെ ഉണ്ടാകുന്ന കാട്ടുതി ലോകത്തിലെ മൊത്തം കാർബൺ പുറന്തള്ളലിന്റെ ഒരു വലിയ ശതമാനമായി മാറുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. അതായത്, ഈ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവ കാർബൺ വലിച്ചെടുക്കും. എന്നാൽ നശിപ്പിക്കപ്പെട്ടാൽ അവ തന്നെ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്ന ഭീകരമായ കാർബൺ ഫാക്ടറികളായി മാറും. തണ്ണീർത്തടങ്ങൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രാദേശിക പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കം, കുടിവെള്ളക്ഷാമം, ഭൂഗർഭ ജലനിരപ്പ് താഴുന്നത്, അതുപോലെ മത്സ്യസമ്പത്തിലും മറ്റ് ജീവജാലങ്ങളുടെ എണ്ണത്തിലും ഉണ്ടാകുന്ന കുറവ്, ഈ തണ്ണീർത്തടങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ സുരക്ഷാ കവചം തന്നെയാണ് ഇല്ലാതാകുന്നത്. ഈ നിശബ്ദ പോരാളികളെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രതിവിധിക്ക് സർക്കാരുകളുടെയും നഗര ആസൂത്രകരുടെയും സാധാരണ ജനങ്ങളുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഒന്നാമതായി, നിയമപരമായ സംരക്ഷണം കർശനമാക്കുക. തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുകയും അവ നികത്തുന്നത് പൂർണ്ണമായും തടയുകയും ചെയ്യുക. തണ്ണീർത്തടങ്ങളെ വെറും തരിശുഭൂമിയായി കാണാതെ നമ്മുടെ സുരക്ഷാ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായി കണക്കാക്കണം. രണ്ടാമതായി, പുനഃസ്ഥാപിക്കൽ. വറ്റിപ്പോയ പീറ്റ് നിലങ്ങളെയും ചതുപ്പുകളെയും വീണ്ടും വെള്ളക്കെട്ടുണ്ടാക്കി അവയുടെ സ്വാഭാവിക അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഇതിനെ റീവെറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ കാർബൺ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നത് നിലയ്ക്കുകയും ആ പ്രദേശം വീണ്ടും കാർബൺ ശേഖരിക്കാൻ തുടങ്ങുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ നികന്നുപോയ പാടശേഖരങ്ങളെ കഴിയുന്നത്ര പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. മൂന്നാമതായി, പൊതുജന അവബോധം. ഒരു കായൽ, ഒരു പുഴ, ഒരു പാടം എന്നിവയുടെ പ്രാധാന്യം ഒരു എഞ്ചിനീയർ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിവ് അവിടെ ജീവിക്കുന്ന നാട്ടുകാർക്കുണ്ടാകും. തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കുന്നതിനെതിരെ പ്രാദേശികമായി ശക്തമായ എതിർപ്പുകൾ ഉയർത്തുകയും അവയുടെ പ്രാധാന്യം അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തണ്ണീർത്തടങ്ങൾ ഭൂമിക്ക് വേണ്ടി നിശബ്ദമായി നിസ്വാർത്ഥമായി പോരാടുന്ന യോദ്ധാക്കളാണ്. അവയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജൈവ വൈവിധ്യത്തെ മാത്രമല്ല നമ്മുടെ വെള്ളപ്പൊക്കത്തെയും വരൾച്ചയെയും നിയന്ത്രിക്കുകയും ഭൂമിയെ തണുപ്പിക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുകയാണ്. കാടുകളെ സ്നേഹിക്കുന്നത് പോലെ ഈ ചതുപ്പുകളെയും കായലുകളെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഒരു മരത്തിന്റെ മൂല്യത്തെക്കാൾ എത്രയോ വലുതാണ് ഒരു തുണ്ട് ചതുപ്പ് നിലത്തിന്റെ പാരിസ്ഥിതിക മൂല്യം. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഗ്രഹത്തിന്റെ ഭാവിയെയും മാറ്റിമറിക്കും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു കായൽ കാണുമ്പോൾ അതൊരു വലിയ വെള്ളക്കെട്ട് മാത്രമല്ല, നമ്മുടെ ഭൂമിയുടെ അതിജീവനത്തിനായുള്ള ഒരു വലിയ കാർബൺ സൂക്ഷിപ്പ് കേന്ദ്രം കൂടിയാണെന്ന് ഓർക്കുക.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ചെറിയ മനസ്സുകൾ വ്യക്തികളെ പറ്റി സംസാരിക്കുന്നു. ഇടത്തര മനസ്സുകൾ സംഭവങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. വലിയ മനസ്സുകൾ ആശയങ്ങളെ പറ്റി സംവദിക്കുന്നു. ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: വാസന്തി ചിത്ര ഫിലിംസിന്റെ ബാനറിൽ എം കേശവൻ നിർമ്മിച്ച എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അമ്മു. പി എ വാര്യരുടെ കഥയും സംഭാഷണവും ഛായാഗ്രഹണം നിർവഹിച്ചത് പി കുട്ടി പൊള്ളക്കാട്. യൂസഫ് അലി കേച്ചേരിയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. ഉദയഭാനു, തങ്കം, തമ്പി, സുശീല, എസ് ജാനകി, എൽ ആർ ഈശ്വരി, മച്ചാട് വാസന്തി എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1965 മെയ് 7 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, മധു, പ്രേംനവാസ്, അടൂർഭാസി, പ്രേംജി, കടുവാക്കുളം ആന്റണി, ഓമനക്കുട്ടൻ, കെടാമംഗലം അലി, മാസ്റ്റർ അജിത്, അംബിക, പി കെ സരസ്വതി, സുകുമാരി, ഇന്ദിര, തമ്പി, സുജാത, ബേബി സരു എന്നിവരായിരുന്നു അഭിനയിച്ചത്. ചവിട്ടിക്കുഴച്ച മണ്ണ് എന്ന നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു അമ്മു. 8 അമ്മു എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അമ്മു എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ കുറിച്ച് കേൾക്കാം. സമുദായങ്ങളുടെ മാനവീകരണമായിരുന്നു കേരളീയ നവോത്ഥാനത്തിന്റെ മുഖമുദ്ര. EMS, VT ഭട്ടതിരിപ്പാട് എന്നിവരോടൊപ്പം നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മുന്നോട്ടുള്ള യാത്രയിൽ അക്കിത്തം പക്ഷേ നവോത്ഥാനത്തിൽ നിന്ന് മാറി പുനരുത്ഥാനത്തിലേക്ക് പോയി. നവോത്ഥാനവും പുനരുത്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നവോത്ഥാനം എന്നത് പുതിയ ജീവിതത്തിലേക്കുള്ള മുന്നേറ്റവും പുനരുത്ഥാനം എന്നത് പഴമയുടെ തിരിച്ചുകൊണ്ടുവരലുമാണെന്ന് സാമാന്യമായി പറയാം. എന്നാലാകട്ടെ, കവിതയിൽ അക്കിത്തം പുനരുത്ഥാനം കൊണ്ടുവന്നില്ല, അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണമായി നിലകൊണ്ടു. പുനരുത്ഥാനത്തിന്റെ തട്ടകത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് നവോത്ഥാന കവിതകൾ എഴുതിയ ആൾ എന്ന് അക്കിത്തത്തെ വിശേഷിപ്പിക്കാം. കവിയുടെ വിശ്വാസ അനുഷ്ഠാനങ്ങളെ കവിതയ്ക്ക് അതിജീവിക്കാൻ കഴിയും. സമഗ്രാധിപത്യത്തിനും ജീവിത ദുരിതങ്ങൾക്ക് കാരണമാകുന്ന അവസ്ഥകൾക്കുമെതിരെയാണ് അക്കിത്തത്തിലെ കവി ശബ്ദിച്ചത്. പാരമ്പര്യത്തിന്റെ അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും ഊന്നി നിന്നുകൊണ്ട് മനസ്സിനെ നവ സോഷ്യലിസത്തിലേക്ക് നയിച്ച കവിയായിരുന്നു അക്കിത്തം. രാജകീയ പക്ഷപാതിയായ ബെൽസാഖ് പുതിയ കാലത്തിന്റെ ശക്തിയാണ് തന്റെ രചനകളിൽ പകർന്നത്. അതുകൊണ്ട് ബെൽസാഖ് നിഷേധിക്കപ്പെടേണ്ട എഴുത്തുകാരനല്ലെന്ന് കാൾ മാർക്സ് പറയുന്നു. അതുപോലെയാണ് അക്കിത്തവും. കവിതയുടെ കൊടി പുത്തൻ ആശയങ്ങളുടെ ആകാശ വിശാലതയിലേക്ക് ഉയർത്തിപ്പറത്തുന്ന കവിയുടെ പാദങ്ങൾ പാരമ്പര്യത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അക്കിത്തം പുനരുത്ഥാന വ്യക്തിയും നവോത്ഥാന കവിയുമായിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം തന്നെയാണ് അക്കിത്തത്തെ ഏറ്റവും ശ്രദ്ധേയനാക്കിയത്. വല്ലാത്തൊരു ലോക നിരീക്ഷണവും ഒരു കവിതയുമായിരുന്നു അത്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുലചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി. ദാരിദ്ര്യത്തിന്റെ, സ്വേച്ഛാധിപത്യത്തിന്റെ, ഫ്യൂഡലിസത്തിന്റെ, അസമത്വത്തിന്റെ, അവയുണ്ടാക്കുന്ന സാംസ്കാരിക അധപ്പതനത്തിന്റെയൊക്കെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന വരികളായിരുന്നു അവ. അതുയർത്തിപ്പിടിച്ച പൊള്ളുന്ന വിപ്ലവത്തിന്റെ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ രണ്ടു വരികൾ മലയാളത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. നൂറുകണക്കിന് കവിതകൾ അക്കിത്തം പിന്നെയും എഴുതി. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലവും അക്കിത്തം എന്ന കവി അടയാളപ്പെടുത്തുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലൂടെ തന്നെയാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ ഒരേ സമയം തത്വശാസ്ത്രവും അതേസമയം പ്രായോഗികവുമാണ്. സമാനമായ എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും ബാധകമായ വരികൾ. അതുകൊണ്ടാണ് അത് കാലാതിവർത്തിയായിരിക്കുന്നത്, അക്കിത്തം ഇതിഹാസകാരനാവുന്നത്. എല്ലാ കവിതകളിലും കണ്ണീരിൽ എരിയുന്ന ഒരു തിരി കവി ജ്വലിപ്പിച്ച് നിർത്തുന്നുണ്ട്. മറ്റുള്ളവർക്കായി ഒരു കണ്ണീർ കണം പൊഴിക്കുമ്പോഴാണ് ജീവിതം സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് കവി പല രീതികളിലായി പറഞ്ഞിട്ടുണ്ട്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്നും, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നും എഴുതുന്ന കവി വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നു. കവിത എത്രയും ദുർഗ്രഹമാകുന്നുവോ അത്രമേൽ കവിതയുടെ മേന്മ കൂടുമെന്ന ധാരണയുണ്ടായിരുന്ന കാലത്താണ് അക്കിത്തം അങ്ങേയറ്റം ലളിതമായ പദങ്ങളും കൊണ്ടുവരുന്നത്. നിരുപാധികമായ സ്നേഹമായിരുന്നു അക്കിത്തം കവിതകളുടെ അന്തർധാര. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ എന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ കവി എഴുതുന്നു. ഈ കാണുന്ന ഒന്നിലും തനിക്ക് അവകാശമില്ലെന്ന് കവി തുറന്നു പറയുന്നു. എന്റെയല്ലെന്റെയല്ല ഈ കൊമ്പനാനകൾ, എന്റെയല്ല ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന വരികൾക്ക് തത്വശാസ്ത്രത്തിനപ്പുറമുള്ള മറ്റെന്തോ സൗന്ദര്യമുണ്ട്. ത്രിമാനയുഗം എന്ന കവിതയിൽ അക്കിത്തം പറയുന്നത് ഇങ്ങനെയാണ്: ഫുട്പാത്തിൽ ആരോ വച്ച വൃക്ഷത്തിൻ തണൽപാട്ടിൽ സ്വൽപമാത്രകൾ ഞങ്ങൾ മുതുചായിഞ്ഞിരുന്നപ്പോൾ പൊക്കണത്തിലെ റൊട്ടിക്കഷ്ണം വാരിത്തിന്നും മക്കൾ മന്ത്രിച്ചു നാളെയാണത്രേ തിരുവോണം. കവി എന്ന നിലയിൽ സമൂഹവുമായി നടത്തുന്ന കരണപ്രതികരണങ്ങളുടെ ഫലമായ സാമൂഹ്യ വിമർശനത്തിന്റെ കാഠിന്യം മിക്കപ്പോഴും മധുരമോഹനമായ ഗതകാലത്തെപ്പറ്റിയുള്ള വിലാപത്തോടെ ലഘൂകരിക്കപ്പെടുമെന്ന് അക്കിത്തം കരുതി. അക്കിത്തം ആദരിക്കുന്ന ഭാരത പുരുഷന്മാരിൽ പ്രധാനി ഗാന്ധിജി തന്നെയായിരിക്കുന്നു. പ്രകാശത്തെ വരവേൽക്കുന്ന കവി. താൻ നിലനിന്ന ജീവിത സാഹചര്യങ്ങളിൽ ദുഃഖിതനായിരുന്നു. പ്രകാശത്തെ വരവേൽക്കുന്ന കവി താൻ നിലനിന്ന ജീവിത സാഹചര്യങ്ങളിൽ ദുഃഖിതനായിരുന്നു. എന്നാലാകട്ടെ, നിരാശിതനായിരുന്നില്ല. കാണാതായി അപ്പടി കണ്ണുനീരെങ്കിലും ഞാൻ ഉയർക്കൊള്ളുന്നു വിശ്വാസശക്തിയാൽ എന്നുദ്ഘോഷിക്കുന്ന കവി. ഗർഭഗൃഹത്തിലെവിടെയോ ആശ്രിതവത്സലമായ ചൈതന്യമായിരിക്കുന്നു. അതിലാണ് തന്റെ മനസ്സും ശരീരവുമെന്ന് ആശ്വസിക്കുന്ന കോടാനുകോടി ഇന്ത്യക്കാരുടെ മൂർത്ത പ്രതീകമാണ് കവി. കവിതയുടെ പൊരുൾ അതിനപ്പുറമുള്ള മാനവദീപ്തിയെയാണ് സ്വപ്നം കാണുന്നത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

깔끔하거나 지저분한 거나 이런 약혼마나 너무 끝나나 지저분하거나 지저분한 거나 이런 약혼마나.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ? അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിൻ്റെ വാടാമലലുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. കാലം അവിശ്രമമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ ചെറിയ കൈവഴികൾ മാത്രം. കനകസഭാതലത്തിലിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല തന്നെ. ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ സൂക്ഷ്മമായിരിക്കുന്നു. അതിലെത്രയോ സൂക്ഷ്മതയാർന്ന് നമ്മൾ, അത്രയേറെ സുതാര്യ സൂക്ഷ്മമായിരിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നതെന്തിന്? പല കാര്യങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുന്നതെന്തിന്? ജാതിയും മതവുമില്ലാത്ത മനോഹരമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജാതിയും മതവുമില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത്? ഇഷ്ടഗാനങ്ങളിൽ നിന്നാദ്യം മണ്ഡപത്തിൻ കടുവ് നിന്നും ഗ്രീഷ്മ, വർഷ, ജനാർദ്ദനൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം അർത്ഥം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്.

ആളുകൾ എപ്പോഴാണ് അപരിഷ്കൃതരായി തീരുന്നത്? സംശയമേതുമില്ല, ഉള്ളിൽ ജാതി ചിന്ത ഉയരുമ്പോൾ തന്നെയാണ്. ജാതി ചിന്തിക്കുന്നതും മതപരമായി ജീവിക്കുന്നതും അവികസിതം തന്നെയാണ്. മനുഷ്യനാണ് ഏറ്റവും പരിഷ്കൃതമായി ജീവിച്ചേ തീരൂ. ഒന്നാലോചിച്ചു നോക്കൂ, ആധുനിക ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ഒരാൾ, വലിയ കാറും വീടും ഓഫീസും പണവും ഒക്കെ ഉണ്ട്, പക്ഷെ മനസ്സ് നിറയെ ജാതിയും മതവും. എങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്തു കാര്യം? ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ മതം പറഞ്ഞു നടന്നാൽ വിദ്യാഭ്യാസം പ്രയോജനരഹിതമാവുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ പഠിക്കുന്നതും ജീവിതാനുഭവങ്ങൾ നേടുന്നതും മനുഷ്യർ ഒന്നാണെന്ന് തിരിച്ചറിയാനല്ലേ? അങ്ങനെ തിരിച്ചറിവുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഹൃദയത്തോട് നിങ്ങളെ ചേർത്തു വയ്ക്കുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജയകുമാർ രചന നിർവഹിച്ച ഗാനം. സംഗീതം ജോൺസൺ. പാവക്കൂത്ത് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് ഉണ്ണിമേനോനും രഞ്ജിനി മേനോനും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് മൈലോട്ടു മൂഴിയിൽ നിന്നും മാധവൻ, സേതു, രാഗേഷ്, ചന്ദ്രഹാസൻ എന്നിവർ.

വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പാദങ്ങൾ, മുന്നോട്ടു കുതിക്കുന്ന ജീവിതപാതകൾ. അങ്ങനെയാകുമെങ്കിൽ മനുഷ്യൻ അന്ധകാരം അന്വേഷിക്കുന്നത് എന്തിന്? ജാതി ചിന്തകളെക്കാൾ വലിയ ഇരുട്ട് വേറെ ഇല്ല തന്നെ. മതചിന്തകളെക്കാൾ വലിയ മാനക്കേടും വേറെ ഇല്ല തന്നെ. ഒന്നല്ലി സഹോദരരല്ലി നമ്മൾ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത, അതിനെ വേർതിരിക്കുന്നത് എന്ത് ക്രൂരമാണ്, ഭീകരമാണ്. മനുഷ്യൻ മനുഷ്യനെ വേറിട്ട് കാണുന്നതിനേക്കാൾ മോശമായ കാര്യം വേറെ ഇല്ല തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വെളിയന്നൂരിൽ നിന്ന് ചന്ദ്രിക, സുമതി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. മേദിനം എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് കെ ജയകുമാർ. സംഗീതം MG രാധാകൃഷ്ണൻ.

എത്രമേൽ നമ്മൾ പുതിയ ലോകത്തിന്റെ പാതയോരങ്ങളിലൂടെ നടന്നു. എന്തൊക്കെ നമ്മൾ നേടി. പര്യവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, ശാസ്ത്രത്തിന്റെ സൗര തേജസ്സുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ. എന്നിട്ടും ചിലരെങ്കിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതാളങ്ങളിൽ വീണുകിടക്കുന്നുണ്ടെങ്കിൽ അവരെയും ശാസ്ത്രലോകത്തിന്റെ ഭൂമികയിലൂടെ നടത്തേണ്ടതുണ്ട്. അതൊരു സാമൂഹിക ബോധമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ആഘോഷമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ലോകം വെളിച്ചം തേടുമ്പോൾ അതറിയാതെ ചിലരെങ്കിലും മതാന്ധതയിൽ മുങ്ങിക്കിടന്നാൽ അവരെ അതിൽ നിന്നും കരകയറ്റാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്നേ പറയാനാവൂ. അല്ലാത്ത പക്ഷം കാലം ഒരുപാട് കഴിയുമ്പോൾ അവർ അവരെ ഓർത്ത് ലജ്ജിക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും അതൊരു ലജ്ജാവഹമായ സംഗതി തന്നെയാണ്. ബസ് കിട്ടാതെ നിൽക്കുന്നവരെ ഉപേക്ഷിച്ചു പോവുകയല്ലോ വേണ്ടത്. മറ്റൊരു ബസ്സിലെങ്കിലും അവരെയും കൂട്ടിക്കൊണ്ടുവരികയല്ലേ വേണ്ടത്. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി എം ജെ ശ്രീകുമാറും സുജാത മോഹനും ചേർന്നാലപിച്ച ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സുന്ദരരാജൻ. അപ്പു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളല്ലൂരിൽ നിന്നും വസന്തകുമാരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശാസ്ത്രത്തിന്റെ ജാലകങ്ങൾ തുറന്നു കഴിഞ്ഞു, യുക്തിയുടെ കാറ്റ് വീശി തുടങ്ങി, ചിന്തയുടെ സൂര്യവെളിച്ചം പരന്നു തുടങ്ങി. യക്ഷിയും ഭൂതവും പിശാചും സാത്താനുമൊക്കെ വെറും കെട്ടുകഥകളായി. ആകാശഗ്രഹങ്ങളായ ചൊവ്വയ്ക്ക് വിവാഹം മുടക്കാനോ ശുക്രന് സമ്പത്ത് കൊണ്ടുവരാനോ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് മിക്കവാറും പേർക്കറിയാം. ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും ആരെയും ഒന്നും ചെയ്യാനാവില്ലെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും മുട്ടയും ക്ഷുദ്രവുമായി നടക്കുന്നുവെങ്കിൽ അവരെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അല്ലേ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഏറ്റവും സംഗീതം നിർവഹിച്ച ഗാനം. രചന വെള്ളനാട് നാരായണൻ. സരസ്വതി യാമം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് കരിങ്കുറ്റി കോളനിയിൽ നിന്നും സുകുമാരൻ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

മാറുന്ന ലോകം, മാറ്റം കൊണ്ടുവരുന്ന കാലം, അതിനനുസരിച്ച് മനുഷ്യനും മാറിയേ തീരും. മനുഷ്യന്റെ മസ്തിഷ്കം ഒഴുക്കുവെള്ളം പോലെയാണ്. അത് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാകരുത്. ഈ പഴയ കാലത്ത് ഇങ്ങനെ സ്തബ്ധമായി നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് ചിന്തിക്കുന്നവർ ഇഷ്ടംപോലെയുണ്ട്. നോക്കൂ, ചോദ്യം ഇതാണ്: പുനരുത്ഥാനമാണോ വേണ്ടത്, നവോത്ഥാനമാണോ വേണ്ടത്? ഒരു പരിധിവരെ പഴയതിലേക്കുള്ള എത്തിച്ചേരലുകളാണ് പുനരുത്ഥാനം. എന്നാൽ പുതിയതുകളിലേക്കുള്ള കുതിപ്പാണ് നവോത്ഥാനം. ഇതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ സംശയമേതുമില്ലാതെ പറയാനാവില്ലേ നവോത്ഥാനമാണ് വേണ്ടതെന്ന്? അല്ലാത്ത പക്ഷം ഈ ലോകം ഇരുളടഞ്ഞു പോവുകയില്ലേ? പഴയതിൽ തന്നെ തട്ടിത്തടഞ്ഞു നിന്നു പോവില്ലേ? ആയിത്തവും അതുപോലുള്ള ദുരാചാരങ്ങളിലും മനുഷ്യർ ബന്ധിതരായി പോവില്ലേ? ചിന്തിച്ചേ തീരൂ. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി പുറപ്പാടെന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി, സംഗീതം ഔസേപ്പച്ചൻ. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് അമ്പലക്കര നിന്നും രജികുമാർ, സുമിത്ര, പത്മ എന്നിവർ.

നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിൽ പകർന്നു കൊടുക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഒരു കുട്ടിയും ഒരു മതസ്ഥരായും ജനിക്കുന്നില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത് മുതിർന്നവരാണ്. മതപുസ്തകങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഉൾക്കൊണ്ടു വളരും. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പിന്നെ എന്തിനാണ് രക്ഷിതാക്കൾ അവരെ കുട്ടിക്കാലം മുതലേ എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? മത പാഠപുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആദ്യം പരിചയിക്കേണ്ടത് ശാസ്ത്രാവബോധം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കാൻ അവയ്ക്കേ കഴിയൂ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച ഗാനം. സംഗീതം എസ് പി വെങ്കടേഷ്. ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര. ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളറട നിന്നും ജോസഫ്.

ചോദ്യം ഉന്നയിക്കൽ എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതെന്താ, ഇതെന്താ, ഇതെന്തുകൊണ്ട്, അതെന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ശരിയായ ശാസ്ത്രാവബോധത്തിന് അത് വഴിതെളിക്കും. ഇഷ്ടഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും കെ എസ് ചിത്രയും സി ഒ ആന്റോയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് പറങ്ങോട് നിന്നും ഷിബുകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ഗാനരചയിതാവ് മധു ആലപ്പുഴയെ കുറിച്ച് കേൾക്കാം. ചില പാട്ടുകളുടെ വിധി എന്താണെന്നറിയുമോ? അത് എഴുതിയ ആളെ ആളുകൾക്ക് അത്ര പരിചയമുണ്ടാവില്ല. അത്യധികം മനോഹാരിതയാർന്ന വരികൾ കൊണ്ട് ഇമ്പമാർന്ന ഈണത്തിനനുസരിച്ച് ഒഴുകുന്ന ആ ഗാനകല്ലോലിനികൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വാസവും വരില്ല. ആണോ ഇതെഴുതിയത് ആ ആളാണോ എന്ന് എടുത്തു ചോദിക്കും. ഉദാഹരണം പറയാം. മേടമാസ പുലരിക്കായലിൽ ആടിയും കതിരാടിയും നിൻ നീലനയന ഭാവമാർന്ന എന്ന പാട്ട് ആരായിരിക്കും രചന നിർവഹിച്ചതെന്ന് ചോദിച്ചാൽ അതിപ്രശസ്തരായ ഗാനരചയിതാക്കളുടെ പേരെ നാവിൻ തുപ്പിൽ വരൂ. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത്ര മനോഹരമായ വരികൾ എഴുതുന്നത് എന്തായാലും ഈ പ്രശസ്ത കവിയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കഴിയൂ എന്ന മുൻവിധി. എന്നാൽ കേൾക്കൂ, ഈ പാട്ട് വയലേലകളിലൂടെ കൗങ്ങിൻ തോപ്പുകളിലൂടെ നമ്മളെയും കൊണ്ട് ഇങ്ങനെ പോകുന്ന ഈ പാട്ടെഴുതിയത് പ്രശസ്തരുടെ പട്ടികയിൽ വരുന്ന ആളെയല്ല, പിന്നെയോ അതിമനോഹരമായ ഈ മെലഡി എഴുതിയത് മധു ആലപ്പുഴ എന്ന ഗാനരചയിതാവാണ്, കവിയാണ്. മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന ചലച്ചിത്രത്തിലെ പാട്ട്, ഗൃഹാതുരതുണർത്തുന്ന നാട്ടുവഴികളിലൂടെ ഒരു ചങ്ങാതിയോടൊപ്പം നടക്കുന്ന പ്രതീതി ഉളവാക്കുന്ന പാട്ട്.

40 പാട്ട് തികച്ച് എഴുതിയിട്ടില്ല. പക്ഷേ എഴുതിയതൊന്നും പാഴായി പോയതുമില്ല. അതെന്തുകൊണ്ടെന്നാൽ ഒരു ഗ്രാമീണ കവി മധു ആലപ്പുഴയുടെ അന്തരംഗങ്ങളിൽ സദാ മിടിക്കുന്നതുകൊണ്ടാണ്. ഞാറ്റുവേലക്കാഴ്ചകളും പൂക്കൈതച്ചേലും ഓണത്തുമ്പകളുടെ പകർന്നാട്ടവും തുടങ്ങി ഓർമ്മയിൽ കനത്തു നിൽക്കുന്ന കാഴ്ചവട്ടങ്ങൾ, അതിലെല്ലാം ജീവിതം തൂവി നിൽക്കുന്നു. പ്രകൃതിയോടിണങ്ങിച്ചേർന്ന് യാഥാർത്ഥ്യത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ച പാട്ടുകളാണ് മധു ആലപ്പുഴ എഴുതിയ പാട്ടുകളെല്ലാം തന്നെ. അതുകൊണ്ട് അവയ്ക്ക് ഹൃദയത്തോട് സംവദിക്കാൻ കഴിയും. ഹരിതാഭ കുളിരാർന്ന ഗ്രാമീണതയുടെ നന്ദുണിപ്പാട്ട് പോലെ ജീവസുറ്റതാകാൻ അവയ്ക്ക് കഴിയും. എത്ര തവണ കേട്ടാലും അതിന്റെ ഹൃദ്യതയ്ക്ക് തകരാറുണ്ടാവാത്തത് അതുകൊണ്ടാണ്. അനവധ്യമായ ഒരു ചാരുത മധു ആലപ്പുഴയുടെ പാട്ടുകൾക്ക് പ്രത്യേകമായ രസം പകരുന്നുണ്ട്.

മലയാള ചലച്ചിത്ര ഗാനരചനാ വിഭാഗത്തിൽ തന്റേതായ ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിഞ്ഞ ആലപ്പുഴക്കാരൻ. കോളേജ് പഠനവും കഴിഞ്ഞ് എം ഡി കോവൂരിന്റെ യുക്തിവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി ആ പ്രസ്ഥാനവുമായി സഹകരിച്ചും ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതിയും നടന്ന കാലം. എം ഡി കോവൂരാണ് മധു ആലപ്പുഴയെ മഞ്ഞിലാസിന്റെ എം ഒ ജോസഫിന് പരിചയപ്പെടുത്തുന്നത്. 1976 മിസ്സി എന്ന ചിത്രത്തിനുവേണ്ടി അനുരാഗം അനുരാഗം എന്ന ഗാനം, അതായിരുന്നു മധു ആലപ്പുഴയുടെ ആദ്യ ചലച്ചിത്ര ഗാനം. സംഗീതം നൽകിയത് ദേവരാജനും കെ ജി യേശുദാസിന്റെ ആലാപനം. തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മിസ്സി. പമ്മന്റെ കഥ തോപ്പിൽ ഭാസിയുടെ തിരക്കഥ. 5 ഗാനങ്ങളാണ് മിസ്സിയിലുള്ളത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ 2 പാട്ടുകൾ, ഭരണിക്കാവ് ശിവകുമാറിന്റെ 1 പാട്ട്. മിസ്സിയിലെ 5 പാട്ടുകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് മധു ആലപ്പുഴ എഴുതി ദേവരാജൻ ഈണം പകർന്ന് കെ ജി യേശുദാസ് പാടിയ പാട്ടായിരുന്നു.

മിസ്സിയിലെ അഞ്ചു പാട്ടുകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് മധു ആലപ്പുഴയുടെ പാട്ടായിരുന്നു. എന്നാൽ അതൊരു ഹിറ്റ് പാട്ട് എന്നൊന്നും വിശേഷിപ്പിക്കാനാവില്ലായിരുന്നു. മധു ആലപ്പുഴയുടെ ആദ്യത്തെ ഹിറ്റ് ഗാനം ഏതെന്ന് ചോദിച്ചാൽ അത് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത താരാട്ട് എന്ന ചിത്രത്തിലെ പാട്ടായിരുന്നു. രവീന്ദ്രൻ സംഗീതം നൽകിയ പാട്ട്. 1981 താരാട്ട് എന്ന ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. മധു ആലപ്പുഴയെ കൂടാതെ ഭരണിക്കാവ് ശിവകുമാറും ശശികലാ മേനോനും താരാട്ടിനു വേണ്ടി പാട്ടുകൾ എഴുതി. മകരസംക്രമ സൂര്യോദയവും രാഗങ്ങളെ മോഹങ്ങളെ എന്ന പാട്ടും ഭരണിക്കാവ് ശിവകുമാറിൻ്റെതായിരുന്നു. ആലോലം പൂമുത്തേ എന്ന പാട്ട് ശശികലാ മേനോൻ്റെതും. ഇതിൽ പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു എന്ന പാട്ട് മധു ആലപ്പുഴയായിരുന്നു എഴുതിയത്. 4 പാട്ടുകളും ഒന്നിനുമേൽ ഹൃദ്യം, മെച്ചം. എന്നാലും കൂടുതലും മനസ്സിൽ തത്തിക്കളിക്കുന്ന വരികൾ ഏതെന്ന് ചോദിച്ചാൽ, അറിയാതെ അറിയാതെ, പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു എന്ന പാട്ട് ഓർമ്മയിലെത്തും. അത്രമേലത് ഹൃത്തന്തികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഒറ്റക്കമ്പി നാദം. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചലച്ചിത്രം പ്രദർശനത്തിനെത്തിയത് 1982. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ബാലചന്ദ്രമേനോൻ. 4 പാട്ടുകളായിരുന്നു ഈ ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. 4 ഗാനങ്ങളും രചിച്ചത് മധു ആലപ്പുഴയായിരുന്നു. ഈണം പകർന്നത് ജോൺസനും. ഇതിൽ അക്കരെ ഇക്കരെ എന്ന പാട്ടും വളകിലിങ്ങി കാൽ തളകിലിങ്ങി എന്ന പാട്ടും അങ്ങേയറ്റം ജനപ്രിയമാണെന്നതിൽ സംശയമേതുമില്ല. എന്നാൽ ഇതളഴിഞ്ഞു വസന്തം ഇലമൂടി പോവിരിഞ്ഞു എന്ന പാട്ടുണ്ടാക്കുന്ന മെലോഡിയസ് അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. വളരെ ലളിതമായ വരികൾ, അർത്ഥഭംഗിക്കും സാഹിത്യഭംഗിക്കും ഒരു കുറവുമില്ലതാനും. നിൻ മുഖശ്രീ അനുകരിക്കാനായി പൊന്നാമ്പുൽ പൂവുകൾ കൊതിക്കുന്നു, പൊന്നിളം പീലി ശയ്യകൾ നേർത്തി പൗർണമിരാവ് വിളിക്കുന്നു, ഇവിടെ വരൂ ആത്മസഖി എന്നിടതുവശം ചേർന്നിരിക്കൂ. ഇതേക്കാൾ ലളിതമായി പ്രണയിനിയെ എങ്ങനെയാണ് തന്നിലേക്ക് സ്വീകരിക്കാനാവുന്നത്? അതുകൊണ്ടുകൂടി ഈ പാട്ട് കാലാതിവർത്തിയായിരിക്കുന്നു.

1982 ഭരതന്റേതായി പുറത്തു വന്ന ചിത്രമാണ് ഓർമ്മയ്ക്കായി. ഭരത് ഗോപിയും മാധവിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ ചലച്ചിത്രം. ജോൺ പോളിന്റെ രചന. രണ്ടു പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. മധു ആലപ്പുഴ രചിച്ച ജോൺസൺ ഈണം പകർന്ന പാട്ടുകൾ. ചിത്രം പരക്കെ ശ്രദ്ധിക്കപ്പെട്ടു. മികച്ച രണ്ടാമത്തെ ചിത്രമായി പരിഗണിക്കപ്പെട്ടു. ഭരത് ഗോപിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും മാധവിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരവും കിട്ടി. ആ വർഷത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ ജോൺസൺ ആയിരുന്നു. അത്രമേലിന്നും ആ സംഗീതം നമ്മുടെ അന്തരിന്ദ്രിയങ്ങളിൽ മഴയായി പെയ്യുന്നു, നിലാവായി ഉദിക്കുന്നു. വാണിജ്യറ ആലപിച്ച മൗനം പൊന്മണി തമ്പുരുമേട്ടി എന്ന ഗാനം, മധു ആലപ്പുഴയുടെ കാവ്യ ജീവിതത്തിലെ അനർഹമായ വരികൾ, സുന്ദരമായ മെലഡി.

1986 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇലഞ്ഞി പൂക്കൾ. സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത ചിത്രം. കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ രണ്ടു പാട്ടുകളാണ് ചിത്രത്തിലുള്ളത്. രണ്ടിന്റെയും രചന നിർവഹിച്ചത് മധു ആലപ്പുഴയാണ്. കണ്ണൂർ രാജനായിരുന്നു ഗാനങ്ങൾക്ക് ഈണം പകർന്നത്. വസുമതി, നീ യുവതിയായ രഹസ്യം, എല്ലാരും എല്ലാരും അറിഞ്ഞു, ഉദയസരസിൽ കുളിച്ചു നീ, മഞ്ഞിൻ ഉടയാടകളും ഉടുത്തു, അരുവിക്കരയിലിൻ ആരോമലെ നിന്റെ അരുണപാദങ്ങൾ പതിഞ്ഞു. ഒരു കഥ എഴുതുന്നത് പോലെയാണ് മധു ആലപ്പുഴ ഗാനങ്ങൾ രചിച്ചത്. യഥാതഥമായ കാഴ്ചകളിലെ കാൽപ്പനിക സൗന്ദര്യത്തിന്റെ കണ്ടെത്തലായിരുന്നു അതെന്ന് വേണം പറയാൻ. ചുരുണ്ട മുടി കോതിയൊതുക്കി നീ കൃഷ്ണ തുളസി കതിരും ചൂടി, അമ്പലമുറ്റത്തെ അരയാലിൻ ചോട്ടിൽ അഞ്ജലി കോപ്പി നീ നിന്നു. ഉപമകളില്ല, രൂപകങ്ങളില്ല, അർത്ഥാന്തരജ്ഞാസങ്ങളുമില്ല. യാഥാർത്ഥ്യത്തിന്റെ സൗന്ദര്യത്തെ അങ്ങനെ തന്നെ പകർത്തുന്ന രീതി പല ഗാനങ്ങളിലും മധു ആലപ്പുഴ പിന്തുടർന്ന രീതിയായിരുന്നു അത്.

ആദ്യത്തെ അനുരാഗം എന്ന ചലച്ചിത്രം 1983 ചിത്രം പുറത്തിറങ്ങുന്നത്. VS നായരുടെ സംവിധാനം. ആകെയുള്ള 4 പാട്ടുകളിൽ 2 പാട്ടുകൾ ദേവദാസും 2 പാട്ടുകൾ മധു ആലപ്പുഴയുമാണ് രചിച്ചത്. 4 ഗാനങ്ങൾക്കും സംഗീതം നിർവഹിച്ചത് രവീന്ദ്രനായിരുന്നു. മാംപൂചോടിയ മകരം കഴിഞ്ഞു, മണിക്കണ്ണി മാങ്ങയണിഞ്ഞു, കുംഭം മണിക്കണ്ണി മാങ്ങയണിഞ്ഞു എന്ന ഗാനം ഏറെ ജനശ്രദ്ധയാകർഷിച്ച ഗാനമായിരുന്നു. P ജയചന്ദ്രന്റെ അത്യാകർഷകങ്ങളായ ഗാനനിലാവുകളിലൊന്നായിരുന്നു ഈ ഗാനം.

ചിന്തകൻ, എഴുത്തുകാരൻ, സാമൂഹിക നവോത്ഥാന ചിന്തകൾ എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗാനരചയിതാവായിരുന്നു മധു ആലപ്പുഴ. രചിച്ച ഗാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജനശ്രദ്ധയാർജിച്ചവ, കാവ്യഭംഗി കൊണ്ട് മധുരമയാർന്നവ, മൂളി നടക്കാൻ കഴിയുന്നവ, ഇമ്പമാർന്ന് ഹൃദയതടങ്ങളിൽ നിന്ന് മാഞ്ഞുപോകാത്തവ, ലളിതമായ വാക്കുകൾ കൊണ്ട് ഹൃദയാകർഷകമായി കുറിച്ച വരികൾ മലയാളിയുടെ മാനസ സരോവരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ കാവ്യതൽപ്പജങ്ങൾക്ക് അസ്തമയമില്ല. അവ അനശ്വരങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നും ദാ ഇപ്പോഴും നമ്മൾ അവയെക്കുറിച്ച് സംസാരിക്കുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കരുണാസായി റേഡിയോ ടൈം ചേഞ്ച് ടൈം ചേഞ്ച് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പലരും കേട്ടിട്ടുള്ള എന്നാൽ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയാണ് OCD അഥവാ അമിത ചിന്താ കർമ്മ വൈകല്യം. കൈകൾ വീണ്ടും വീണ്ടും കഴുകുക, സാധനങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ മാത്രം അടുക്കി വയ്ക്കുക, വീട് പൂട്ടിയോ എന്ന് ആവർത്തിച്ച് പരിശോധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നവരുണ്ടാകാം. എത്രയോ പേർ ഇത് അനുഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ വളരെയധികം പ്രാധാന്യത്തോടെ OCD കുറിച്ച് പറയാനുണ്ട്. പലരും ഇതിനെ വെറുമൊരു സ്വഭാവ വൈകല്യമോ ശീലമോ ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് നമ്മുടെ തലച്ചോറിലെ സങ്കീർണമായ ചില വൈദ്യുത സർക്യൂട്ടുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്നതാണെന്ന് ആധുനിക ന്യൂറോ സയൻസ് തെളിയിക്കുന്നു. 2021 പുറത്തുവന്ന പ്രധാനപ്പെട്ട ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ OCD നമുക്ക് 5 പ്രധാന തലച്ചോറ് സർക്യൂട്ടുകളായി തിരിക്കാം. ഇതിലൂടെ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ചികിത്സ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ തലച്ചോറിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഓരോരോ ഗ്രൂപ്പുകളുണ്ട്. OCD ബന്ധപ്പെട്ട 5 പ്രധാന സർക്യൂട്ടുകളെ നമുക്ക് ലളിതമായി പരിചയപ്പെടാം. 1, റിവാർഡ് സർക്യൂട്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഇത്. ഈ സർക്യൂട്ടിൽ പ്രശ്നമുള്ളവർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന താൽക്കാലിക ആശ്വാസം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തോന്നും. 2, മോട്ടാർ സർക്യൂട്ട്. നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണിത്. കൈ കഴുകുക പോലുള്ള ശാരീരികമായ ആവർത്തനങ്ങൾ ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും ഉത്തരവാദിത്വമുള്ള തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളുടെ ശൃംഖലയാണ് ഇത്. OCD ബാധിച്ചവരിൽ കാണപ്പെടുന്ന കൈ കഴുകുക, സാധനങ്ങൾ തൊട്ടുനോക്കുക, ക്രമരഹിതമായി ചലിക്കുക തുടങ്ങിയ കമ്പൽസീവ് പ്രവൃത്തികൾ ഈ സർക്യൂട്ടിന്റെ അമിത പ്രവർത്തനം മൂലമാണ് സംഭവിക്കുന്നത്. SMA അഥവാ സപ്ലിമെന്ററി മോട്ടാർ ഏരിയ, പുട്ടമൻ എന്നിവയാണ് ഈ സർക്യൂട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇതിൽ തലച്ചോറിന്റെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് SMA അഥവാ സപ്ലിമെന്ററി മോട്ടോർ ഏരിയ. സങ്കീർണമായ ചലനങ്ങളെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും സഹായിക്കുന്നു. OCD ഉള്ളവരിൽ ഒരു പ്രവൃത്തി ചെയ്യണം എന്ന സന്ദേശം ഇവിടെ നിന്ന് അമിതമായി പുറപ്പെടുന്നു. തലച്ചോറിന്റെ ഉൾഭാഗത്തുള്ള ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗമാണ് പുറ്റമൻ. ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സ്വയമേവയുള്ള ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഇതിന് വലിയ പങ്കുണ്ട്. ഇതെങ്ങനെയാണ് OCD കാരണമാകുന്നത് എന്നറിയാമോ? സാധാരണഗതിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് കൈ കഴുകിക്കഴിഞ്ഞാൽ, ആ പ്രവൃത്തി അവസാനിച്ചു എന്ന സന്ദേശം തലച്ചോറിലെത്തും. എന്നാൽ ഈ സർക്യൂട്ടിൽ തകരാറുള്ളവർക്ക് ആ പ്രവൃത്തി പൂർത്തിയായി എന്ന തൃപ്തി ലഭിക്കുന്നില്ല. പകരം ആ ചലനം വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള സന്ദേശം SMAയിൽ നിന്നും പുട്ടമനിൽ നിന്നും നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇതൊരു ലൂപ്പ് പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഒരാൾക്ക് ആഗ്രഹമില്ലാതിരുന്നിട്ടും വീണ്ടും വീണ്ടും കൈ കഴുകേണ്ടി വരുന്നത്. 3. ഭയവും വികാരവും എഫക്റ്റീവ് സർക്യൂട്ടാണ്. എപ്പോഴും ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയമോ ഉത്കണ്ഠയോ അനുഭവപ്പെടുന്നതാണ് ഈ വിഭാഗം. തലച്ചോറിലെ വികാര കേന്ദ്രങ്ങളെ ഇത് ബാധിക്കുന്നു. മനുഷ്യന്റെ വികാരങ്ങളെയും വികാരപരമായ പ്രതികരണങ്ങളെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങളുടെ ഒരു ശൃംഖലയാണിത്. OCD ഉള്ളവരിൽ ഈ സർക്യൂട്ട് എപ്പോഴും ഹൈ അലേർട്ട് അഥവാ അതീവ ജാഗ്രത അവസ്ഥയിലായിരിക്കും. യഥാർത്ഥത്തിൽ അപകടമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും മസ്തിഷ്കം അപകട സൂചനകൾ നൽകുന്നതാണ് ഈ അവസ്ഥയുടെ പ്രധാന ലക്ഷണം. അമിഗ്ഡല, VMPFC അഥവാ വെൻട്രോമീഡിയൽ പെർഫോണ്ടൽ കോർട്ടെക്സ് എന്നിവയാണ് ഈ സർക്യൂട്ടിലെ പ്രധാന ഭാഗങ്ങൾ. ഇതിൽ അമിഗ്ഡല എന്നത് മസ്തിഷ്കത്തിലെ ഭയത്തിന്റെ കേന്ദ്രമാണ്. ഒരു അപകടം കണ്ടാൽ ഉടൻ അപായമണി മുഴക്കുക എന്നതാണ് ഇതിന്റെ ജോലി. OCD ബാധിതരിൽ അമിഗ്ഡല അമിതമായി ഉത്തേജിക്കപ്പെടുന്നു. ഫലമായി അവർക്ക് എപ്പോഴും ഭയം അനുഭവപ്പെടുന്നു. VMPFC ആകട്ടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ഭയത്തെ ശാന്തമാക്കാനും സഹായിക്കുന്ന മുൻ മസ്തിഷ്ക ഭാഗമാണ്. എഫക്റ്റീവ് സർക്യൂട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോൾ VMPFC അമിഗ്ഡലയെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. എഫക്റ്റീവ് സർക്യൂട്ടിലെ തകരാറുകൾ മൂലം വ്യക്തിക്ക് അപകടങ്ങളെക്കുറിച്ചുള്ള അമിത ചിന്തകൾ അഥവാ ഒബ്സെഷൻസ് ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് അശുദ്ധി ഭയം, അതായത് കൈ കഴുകിയില്ലെങ്കിൽ മാരകമായ രോഗം വരുമെന്ന ഭയം. അതുപോലെ സുരക്ഷാ ഭയം, ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ വീട് കത്തിയമരും എന്ന ഭയം. സാധാരണ ഏതൊരാൾക്കും ഒരു കാര്യം പരിശോധിച്ചാൽ സമാധാനം ലഭിക്കും. എന്നാൽ എഫക്റ്റീവ് സർക്യൂട്ടിൽ തകരാറുള്ളവർക്ക് ആ സമാധാന സന്ദേശം അഥവാ സേഫ്റ്റി സിഗ്നൽ തലച്ചോറിലെത്തില്ല. പകരം തലച്ചോർ നിരന്തരം ഒരു ഫോൾസ് അലാറം മുഴക്കിക്കൊണ്ടിരിക്കും. ഈ ഭയം മാറ്റാനാണ് അവർ ആവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് കമ്പൽഷൻസ്. നാലാമത്തേത് ചിന്താപരമായ സർക്യൂട്ട് അഥവാ കോഗ്നിറ്റീവ് സർക്യൂട്ടാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ പ്രധാനം. ചിന്തകളെ ഏകോപിപ്പിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ശ്രദ്ധ മാറ്റാനും പ്രയാസമുണ്ടാക്കുന്ന മസ്തിഷ്ക പാതയാണ് കോഗ്നിറ്റീവ് സർക്യൂട്ട്. നമ്മുടെ ബുദ്ധിശക്തി, ആസൂത്രണം, ശ്രദ്ധ, പ്രശ്നപരിഹാര ശേഷി എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഒരു പ്രധാന ശൃംഖലയാണ് ഇത്. OCD ബാധിതരിൽ ഈ സർക്യൂട്ട് ശരിയായി പ്രവർത്തിക്കാത്തത് മൂലം ഒരു പ്രത്യേക ചിന്തയിൽ കുടുങ്ങിപ്പോവുകയും അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. DLPFC അഥവാ ഡോർസലേറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, DMPFC അഥവാ ഡോർസമെഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നിവയാണ് ഈ സർക്യൂട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ. തലച്ചോറിന്റെ മുൻഭാഗത്ത് മുകളിലായി കാണപ്പെടുന്ന DLPFC അഥവാ ഡോർസലേറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന പ്രദേശം നമ്മുടെ വർക്കിംഗ് മെമ്മറിയെയും ശ്രദ്ധയെയും നിയന്ത്രിക്കുന്നു. ലക്ഷ്യബോധത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത് ഈ ഭാഗമാണ്.

DMPFC അഥവാ ഡോർസമെഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളെ വിശകലനം ചെയ്യാനും സ്വന്തം പ്രവൃത്തികളെ നിരീക്ഷിക്കാനും സഹായിക്കുന്ന ഭാഗമാണ്. ഈ സർക്യൂട്ടിലെ തകരാറുകൾ മൂലം വ്യക്തിക്ക് ചിന്താപരമായ വഴക്കം, അതായത് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അനാവശ്യമായൊരു ചിന്ത തലയിൽ വന്നാൽ അത് വിട്ടുകളഞ്ഞ് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ മാറ്റാൻ ഇവർക്ക് കഴിയില്ല. തലച്ചോർ ആ ചിന്തയിൽ തന്നെ ലോക്ക് ചെയ്യപ്പെടുന്നു. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ ഇവർ ഒരുപാട് സമയമെടുക്കും. ഉദാഹരണത്തിന്, ഏത് ഷർട്ട് ധരിക്കണമെന്ന കാര്യത്തിൽ പോലും ഇവർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാകും. എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്ന് ആവർത്തിച്ച് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അഞ്ചാമത്തേത് നിയന്ത്രണ സർക്യൂട്ട് അഥവാ ഇൻഹിബിറ്ററി കൺട്രോൾ സർക്യൂട്ടാണ്. തെറ്റായ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത്. OCD ബാധിച്ച വ്യക്തികളിൽ മനസ്സിലേക്ക് ഇരച്ചുകയറുന്ന അനാവശ്യ ചിന്തകളെയും പെട്ടെന്നുണ്ടാകുന്ന പ്രേരണകളെയും തടഞ്ഞു നിർത്താൻ കഴിയാത്ത അവസ്ഥയ്ക്ക് കാരണമാകുന്നത് നിയന്ത്രണ സർക്യൂട്ടാണ്. നമ്മുടെ പെരുമാറ്റത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ബ്രേക്ക് സിസ്റ്റം എന്നാണ് ഈ സർക്യൂട്ട് അറിയപ്പെടുന്നത്. സമൂഹത്തിന് നിരക്കാത്തതോ അയുക്തികമോ ആയ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അവയെ ഫിൽട്ടർ ചെയ്യാനും പുറത്തേക്ക് വരാതെ തടയാനും ഈ ശൃംഖല സഹായിക്കുന്നു. OCD ഉള്ളവരിൽ ഈ ബ്രേക്ക് ദുർബലമാകുന്നതാണ് പ്രശ്നം. VLPFC വെന്റുലേറ്ററൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്, IFG ഇൻഫീരിയോർ ഫ്രോണ്ടൽ ഗൈറസ് എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. തെറ്റായ ചിന്തകളെയും ശാരീരികമായ പ്രേരണകളെയും അടിച്ചമർത്താൻ സഹായിക്കുന്ന മുൻ മസ്തിഷ്ക ഭാഗമാണ് VLPFC. ഒരു കാര്യം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ ഭാഗമാണ്. പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ തടയാനും ശ്രദ്ധ മാറ്റാനും സഹായിക്കുന്ന പ്രധാന കേന്ദ്രമാണ് IFG അഥവാ ഇൻഫീരിയോർ ഫ്രോണ്ടൽ ഗൈറസ്. മസ്തിഷ്കത്തിന്റെ ഉള്ളറകളിലുള്ള STN അഥവാ സബ്താലമിക് ന്യൂക്ലസ് ഒരു ഗേറ്റ് കീപ്പറെ പോലെ പ്രവർത്തിക്കുന്നു. അനാവശ്യമായ സന്ദേശങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ സർക്യൂട്ടിലെ തകരാറുകൾ മൂലം വ്യക്തിക്ക് തന്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഭയാനകമോ അസ്വാഭാവികമോ ആയ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അവയെ തടയാൻ ഇവർക്ക് കഴിയില്ല. ആ ചിന്തകൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്യരുത് എന്ന് ബുദ്ധി പറഞ്ഞാലും അത് ചെയ്തു പോകുന്ന അവസ്ഥ. ഉദാഹരണത്തിന്, കൈ കഴുകണ്ട എന്ന് ഉറപ്പിച്ചു വെച്ചാലും ആ പ്രേരണയെ തടയാൻ ഈ സർക്യൂട്ട് സഹായിക്കുന്നില്ല. ഓരോ നിമിഷവും ആയിരക്കണക്കിന് ചിന്തകൾ തലച്ചോറിൽ വരുന്നുണ്ട്. അതിൽ ആവശ്യമില്ലാത്തവയെ തള്ളിക്കളയാനുള്ള ശേഷി ഇവർക്ക് കുറവായിരിക്കും. മനസ്സിലെ ഫിൽട്ടർ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയാം. എല്ലാവർക്കും ഒരേ മരുന്ന് എന്ന രീതിയിൽ നിന്ന് മാറി ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ ഏത് സർക്യൂട്ടുമായി ബന്ധപ്പെട്ടതാണോ അത് കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ആധുനിക രീതി. ചിന്തകളെയും പെരുമാറ്റത്തെയും മാറ്റിയെടുക്കുന്ന സൈക്കോതെറാപ്പി ട്രെയിനിങ്. സെറോട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമീകരിച്ച് തലച്ചോറിലെ സർക്യൂട്ടുകളെ ശാന്തമാക്കുന്ന SSRI മരുന്നുകൾ. അത്യാധുനിക രീതികൾ അഥവാ ന്യൂറോ മോഡുലേഷനും ഫലപ്രദമാണ്. മരുന്നുകൾ കൊണ്ട് മാറ്റം വരാത്ത സാഹചര്യത്തിൽ RTMS അതായത് കാന്തിക തരംഗങ്ങൾ നൽകുന്ന രീതി. തലച്ചോറിലെ നിശ്ചിത ഭാഗങ്ങളിലേക്ക് ആവർത്തിച്ചുള്ള കാന്തിക തരംഗങ്ങൾ കടത്തിവിട്ടുകൊണ്ടുള്ള ചികിത്സാരീതിയാണ് ഇത്. രോഗിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ വയ്ക്കുന്നു. ഇത് തലയോട്ടിക്കുള്ളിലേക്ക് സുരക്ഷിതമായ കാന്തിക തരംഗങ്ങൾ അയക്കുന്നു. ഈ തരംഗങ്ങൾ തലച്ചോറിലെ നാഡീ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സർക്യൂട്ടുകളിലെ തകരാറുകൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, OCD രോഗികളിൽ അമിതമായി പ്രവർത്തിക്കുന്ന SMA ഭാഗത്തെ ശാന്തമാക്കാൻ കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നവർക്ക് DIPFC ഭാഗത്ത് ഉത്തേജനം നൽകുന്നു. പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. ചികിത്സയ്ക്ക് ശേഷം രോഗിക്ക് ഉടൻ തന്നെ വീട്ടിലേക്ക് പോകാം. വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുത പ്രവാഹം ഉപയോഗിച്ച് തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനക്ഷമതയിൽ മാറ്റം വരുത്തുന്ന മറ്റൊരു രീതിയാണ് TDCS. തലയോട്ടിയിൽ ഘടിപ്പിച്ച ഇലക്ട്രോഡുകളിലൂടെ ഒരു ബാറ്ററിയിൽ നിന്നുള്ള നേരിയ DC വൈദ്യുതി കടത്തിവിടുന്നു. ഇത് തലച്ചോറിലെ സർക്യൂട്ടുകളെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പ്രധാനമായും നിയന്ത്രണ സർക്യൂട്ടിനെ ശക്തിപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു.
അനാവശ്യ ചിന്തകളെ തടയാനുള്ള തലച്ചോറിന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. അതിതീവ്രമായ അവസ്ഥകളിൽ തലച്ചോറിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന രീതികളും നിലവിലുണ്ട്. മരുന്നുകൾ കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ മാറ്റം വരാത്ത OCD അവസ്ഥകളിൽ തലച്ചോറിലെ തകരാറിലായ സർക്യൂട്ടുകളെ ക്രമീകരിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രം ചില ശസ്ത്രക്രിയാ രീതികൾ അവലംബിക്കാറുണ്ട്. തലച്ചോറിലെ സന്ദേശ കൈമാറ്റത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ALIC, ST എന്നീ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ചികിത്സകൾ നടക്കുന്നത്. തലച്ചോറിലെ ഇന്റേണൽ ക്യാപ്സ്യൂൾ എന്ന ഭാഗത്തിന്റെ മുൻവശത്തെ ശാഖയാണ് ALIC. തലച്ചോറിന്റെ മുൻഭാഗത്തെയും അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെയും ഉള്ളിലെ ഭാഗങ്ങളെയും അതായത് തലാമസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് ഇത്. OCD ബാധിതരിൽ ഈ പാതയിലൂടെയുള്ള സന്ദേശ കൈമാറ്റം അമിതമായിരിക്കും. ഇത് വ്യക്തിയെ നിരന്തരമായ ഉത്കണ്ഠയിലേക്കും ആവർത്തന പ്രവൃത്തികളിലേക്കും നയിക്കുന്നു. ക്യാപ്സ്യൂളോട്ടമി എന്ന ശസ്ത്രക്രിയയിലൂടെ ഈ ഭാഗത്തെ അമിത പ്രവർത്തനത്തെ തടയുന്നു. ഇത് വികാരപരമായ സർക്യൂട്ടിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. മസ്തിഷ്കത്തിന്റെ ആഴത്തിലുള്ള ഒരു ചെറിയ ഭാഗമാണ് ST. നേരത്തെ പറഞ്ഞ നിയന്ത്രണ സർക്യൂട്ടിന്റെ പ്രധാന ഭാഗമാണ് ST. ഈ ഭാഗം ശരിയായി പ്രവർത്തിക്കാത്തത് മൂലമാണ് അനാവശ്യമായ പ്രേരണകളെയും ചിന്തകളെയും തടയാൻ രോഗിക്ക് കഴിയാതെ വരുന്നത്. OCD എന്നത് ഒരു വ്യക്തിയുടെ കുറ്റമല്ല, അത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യതിയാനമാണ്. ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയും ശരിയായ ചികിത്സകളിലൂടെയും ഈ സർക്യൂട്ടുകളെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് വിദഗ്ധ സഹായം തേടുകയാണ് ഏറ്റവും പ്രധാനം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്രസുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവാതീർത്ഥിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. PMGയിലെ വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ചേരുന്ന വിജിലൻസിന്റെ ആദ്യ ഉന്നതതല യോഗമാണിത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: എന്താണ് ഇതിറങ്ങുന്നത് എന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോട് നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ
0: സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാ ഫലമറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണം അകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് CNG വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ CNGക്ക് കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യ അതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ്.
0: ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച

0: വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോടൊരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാളാഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോയും വസ്ത്രം വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പശാലകളിൽ
0: സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി K മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി.
0: ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവ മാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 76,407 നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,035 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി SJ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബിബി ജോൺ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 26 ഹൃദയഭൂമികകളിലാണ്. 1896 മെയ് 26 റഷ്യൻ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയായ സർ നിക്കോളാസ് രണ്ടാമന്റെ കിരീടധാരണം നടന്നുകൊണ്ടിരിക്കുന്നു. 1897 മെയ് 26 വിശ്വ സാഹിത്യത്തിലെ ഭീകര നോവലുകളിൽ ഏറ്റവുമധികം വായനക്കാരെ ആകർഷിച്ചിട്ടുള്ളതും വിവിധ ഭാഷകളിലായി ഇന്നും വിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഡ്രാക്കുള ദേ ലണ്ടൻ നഗരത്തിൽ പ്രകാശനം ചെയ്യപ്പെടുന്നു. 1969 മെയ് 26 അമേരിക്കയുടെ അപ്പോളോ 10 പേടകം ചന്ദ്രനെ 31 വട്ടം ചുറ്റിയതിനു ശേഷം സുരക്ഷിതമായി ഭൂമിയിലിറങ്ങിയിരിക്കുന്നു.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തി.

0: സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓം പ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യുഎസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള $12 ബില്യൻ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും May 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സിറ്റി സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ

0: ഏത് വിധത്തിലുമുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെയും വളരെ സ്വാഭാവികമായ മന്ദീഭവിക്കലിനെയാണ് വാർദ്ധക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്വതയും പരിചയസമ്പന്നതയും അതിന്റെ ഉന്നതിയിലെത്തുന്ന ഈ ഘട്ടത്തെ രണ്ടാം ബാല്യം എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്. ആയുർവേദം പറയുന്നത് വാർദ്ധക്യമെന്നാൽ ശരീരധാതുക്കൾ ക്ഷയിക്കുന്ന കാലഘട്ടമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ശരീരവും മനസ്സും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സമൂഹത്തിന്റെ സ്നേഹപൂർണമായ ഇടപെടലുകളും സാന്ത്വന പരിചരണങ്ങളും ഏറ്റവും കൂടുതൽ ആവശ്യമായ കാലഘട്ടമാണ് ഇത്. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരുടെ പരിചരണവും സംരക്ഷണവും എല്ലാം ഉറപ്പുവരുത്തുന്ന ശാസ്ത്രശാഖയെ ജെറിയാട്രിക്സ് എന്നാണ് പറയുന്നത്. 1930 മാർ ജോറിൻ വാറൻ എന്ന ഡോക്ടറാണ് ഈ വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് തുടക്കം കുറിച്ചത്. 60 കഴിഞ്ഞ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വാറൻ ചികിത്സാപരമായ സമീപനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതോടെ എന്നേക്കുമായി കിടപ്പിലായി എന്ന് കരുതിയിരുന്ന രോഗികളെ പലരെയും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തരാക്കി വീട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞു. ഈ അനുഭവത്തിൽ നിന്നാണ് ജെറിയാട്രിക്സ് പിറവിയെടുക്കുന്നത്. ആന്തരിക ശീലങ്ങളിലൂടെയും ദൈനംദിന ജീവിത രീതികളിലൂടെയും വാർദ്ധക്യത്തെ സ്വന്തം പരിധിയിൽ നിർത്താനും ആകുലതകളെ അതിജീവിക്കാനും കഴിയും. വാർദ്ധക്യം എന്നത് നിഷ്ക്രിയമായിരിക്കാനുള്ള സമയമല്ല, സർഗാത്മകമായിരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. വാർദ്ധക്യത്തെ ഒരു സമൂഹം സൂക്ഷ്മവും ഗൗരവതരവുമായി പരിഗണിക്കുകയാണെങ്കിൽ അതിനർത്ഥം സമൂഹത്തിലെ ഒരു വലിയ പങ്കിനെ പരിഗണിക്കുന്നു എന്നാണ്. അതല്ല, ഏതെങ്കിലും ഒരു നാട് വാർദ്ധക്യത്തെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വികസനങ്ങളെ കാണാതെ പോകുന്നു എന്നതാണ്. അടങ്ങിയൊതുങ്ങി മിണ്ടാതിരിക്കാനുള്ളതല്ല വാർദ്ധക്യം. അവരുടെ കഴിവുകളെ, അനുഭവ സമ്പത്തിനെ, വൃദ്ധരിലെ യുവത്വത്തെ അംഗീകരിക്കാനും ഉപയോഗപ്പെടുത്താനും സമൂഹം തയ്യാറാവണം. വാർദ്ധക്യം എന്നത് അതിലെത്തിയ ഒരാളെ സംബന്ധിച്ച് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാതിരിക്കുക. അതിനെ ഒരു ധീര പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുക. മുൻവിധികളില്ലാതെ ആത്മവിശ്വാസത്തോടെ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കുക. ഇന്ന് എന്നതിനെ അതിന്റെ സമ്പൂർണതയിൽ അനുഭവിക്കാൻ തയ്യാറാവുക എന്നിവയാണ് വാർദ്ധക്യത്തിൽ ഏറ്റവും പ്രധാനം. ഒരാളുടെ പ്രായം അയാൾ ജീവിതത്തിൽ പിന്നിട്ട വർഷങ്ങൾ കൊണ്ടല്ല അളക്കേണ്ടത്, പകരം അയാളുടെ ജീവിത സമീപനത്തിലെ പ്രസന്നതയുടെ അളവുകൊണ്ടും അത് നൽകിയ ആത്മവിശ്വാസത്തിലൂടെ നേടിയ പ്രവർത്തനക്ഷമത കൊണ്ടും ചുറുചുറുക്കും കൊണ്ടാണ്. അങ്ങനെ കണക്കാക്കിയാൽ ചിലപ്പോൾ എത്രയോ 40-കാർ വയസ്സന്മാരും എത്രയോ 80-കാർ യുവാക്കളുമാണ്. സ്വന്തം മരണം എന്ന യാഥാർത്ഥ്യത്തോട് ഒത്തുതീർപ്പിലെത്താനുള്ള ശ്രമമാണ് വാർദ്ധക്യം നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി. സർഗാത്മകതയും ക്രിയാത്മകതയും ഒരു പരിധിവരെ ഈ പ്രതിസന്ധിയെ മറികടന്നുകൊള്ളും. മരണം പോലെ വാർദ്ധക്യം ഭയക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നത് രോഗാതുരതകളെയാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ ശ്രദ്ധയോടെ കാര്യങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകേണ്ടതുണ്ട്. ദിനദൈനേന ജീവിതം അയായാന്യേന മരണം എന്ന് കാവ്യം. പോകുവാനുള്ള സമയമായി, സകലതും മാഞ്ഞു പോകുവാനുള്ള നേരമായി, മഞ്ഞമായും ചുവപ്പുമീ പച്ചയും മാഞ്ഞു പോകും, ശേഷിപ്പതെന്ത് കറുപ്പോ, കറുപ്പെന്നറിയുവാനുള്ള ബോധവും മാഞ്ഞു പോവും, ഇല്ലയെന്ന പൂർണത മാത്രം ജ്വലിച്ചു നിൽക്കും അപരബോധങ്ങളിൽ.
1: വയോജന പരിപാടി അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഹലോ, ഞാൻ വരുൺ കുമാർ, ഒരു ഫ്ലൂട്ട് പ്ലെയറാണ്. എനിക്കൊരു ഇഷ്ടപ്പെട്ട ഗാനമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗാനങ്ങളുണ്ട്, പക്ഷേ അതിലൊരു പേഴ്സണൽ ഫേവറേറ്റ് ഒന്ന് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറയുമ്പോഴൊരു സോങ്, ഒരു രാത്രി കൂടി വിട വാങ്ങവേ, സമ്മർ ഇൻ ബത്ലഹേം എന്ന മൂവിയിലെ വിദ്യാസാഗർ സാർ സംവിധാനം ചെയ്ത ഒരു രാത്രി കൂടി. അത് ഡ്യുവറ്റ് ആയി, അതായത് കെ എസ് ചിത്രയും യേശുദാസ് സാർ അല്ലെങ്കിൽ ദാസാറും ചിത്ര ചേച്ചിയും പാടിയതുണ്ട്, ഡ്യുവറ്റ് ഉണ്ട്, അതിൻ്റെ സോളോ വേർഷനുണ്ട്. ഈ സോങ് എന്തുകൊണ്ട് പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നൈറ്റിലൊക്കെ നമ്മളിപ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇരുട്ടത്തിരിക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഈ ഒരു സോങ് മിക്കവാറും എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ ഓഡിയോ പ്ലെയറിലോ കാണും. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു സോങ് ആണ്. എന്താണെന്നറിയില്ല, അതിനൊരു എന്തൊക്കെയോ കുറേ ഫാക്ടേഴ്സ്, എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഫാക്ടേഴ്സ് എനിക്ക് അതിനകത്തുണ്ട്. ഒരുപാട് അതിൽ അതിൻ്റെ ലിറിക്സ് ആയാലും ആ സിനിമ കണ്ട അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയാലും അതിൽ ഉള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ആയാലും ലിറിക് വൈസ് മ്യൂസിക് വൈസ് എല്ലാം ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഓഡിയോ എനിക്ക് അത് മിക്സ് ചെയ്തിരിക്കുന്നത്, ഓഡിയോ മിക്സ് ചെയ്തിരിക്കുന്നത് എച്ച് ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയറാണ്. ഒരു ഭയങ്കര ഒരു പ്രഗത്ഭനായ, ഇന്ത്യയിലെ തന്നെ ഒരു പ്രഗത്ഭനായ, ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അദ്ദേഹം അതെല്ലാം അതിൻ്റെ സൂക്ഷ്മവശങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട്, അതിനകത്ത് അദ്ദേഹം എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് ഇഷ്ടമാണ് ആ സോങ്. അതിനകത്ത് കുറേ ഫ്ലൂട്ട് പീസസ് ഉണ്ട്, കുറേ ബേസ് ഫ്ലൂട്ട്സ് ഒക്കെ വായിച്ചിരിക്കുന്ന കുറേ പീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഓവറോൾ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു പേഴ്സണൽ ഫേവറേറ്റ് പറയാൻ എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഈ സോങ് ആയിരിക്കും ഞാൻ പറയുക. അതാണ് എൻ്റെ ഒരു ആവശ്യം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ജാതിയെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും സംസാരിച്ച് സമയം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലത് സ്കൂളുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും വികസനങ്ങളെക്കുറിച്ചും സംസാരിക്കാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
2: ബൾഗേറിയക്കാരുടെ ശരാശരി ആയുസ് 100 വയസ്സിനേക്കാൾ കൂടുതലാണെന്ന് മനസ്സിലാക്കിയ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഇലിമെറ്റ് നിക്കോഫ്. റഷ്യൻ സുവോളജിസ്റ്റ് ആയിരുന്നു. 1908 നൊബേൽ സമ്മാനവും ലഭിച്ചിരുന്നു. തൈരിൽ പ്രത്യേക ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഈ തൈരാണ് ബൾഗേറിയക്കാരുടെ ആയുസ് കൂടാനുള്ള കാരണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. തൈര് കുടിക്കാൻ തുടങ്ങിയെങ്കിലും 71 വയസ്സിൽ അദ്ദേഹം മരിച്ചു. തൈരിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയ്ക്ക് ലാക്ടോബാസിലസ് ബൾഗേറിക്കസ് എന്ന് അദ്ദേഹം പേരിട്ടു. തൈരിലെന്തോ ഒരു അത്ഭുത ഔഷധമുണ്ട് എന്ന് തന്നെ പിന്നീടുള്ള ഗവേഷകരും ഉറച്ചു വിശ്വസിച്ചു. വൈകാതെ അവർ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് എന്ന ബാക്ടീരിയയും തൈരിൽ കണ്ടെത്തി. പാലിനെ തൈരാക്കുന്നത് ഈ രണ്ടു ബാക്ടീരിയകളും ചേർന്നാണെന്നും കണ്ടെത്തുകയുണ്ടായി. നിയോലിത്തിക് കാലം മുതലേ തൈരിന്റെ ഉപയോഗമുണ്ടെന്ന് ചരിത്രം പറയുന്നു. അപ്രതീക്ഷിതമായി എന്നുവെച്ചാൽ കരുതിക്കൂട്ടിയല്ലാതെ തൈര് കണ്ടെത്തിയത് ബൾഗേറിയൻ ജനത എന്നു തന്നെയാണ് ചരിത്ര പാഠം. എന്നാൽ ഭാരതീയ ആയുർവേദ പാഠങ്ങൾ പരിശോധിക്കുന്ന പക്ഷം തൈരിന് BC 6000 പഴക്കമുണ്ടെന്ന് കാണാം. തൈര് കണ്ടുപിടിച്ചത് ആരാണെന്ന ചോദ്യം പ്രസക്തമല്ല. പാല് തൈരാകാനുള്ള കാരണം ലാക്ടോബാസിലസ് ബൾഗേറിക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലിസ് എന്നീ രണ്ട് ബാക്ടീരിയകളാണെന്ന് മാത്രം മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഈ രണ്ട് ബാക്ടീരിയകളാകട്ടെ പാലുണ്ടായ കാലം മുതലേ ഉണ്ടുതാനും. അവയെ തിരിച്ചറിഞ്ഞ ഇലിമേറ്റ് നിക്കോഫിനും സ്റ്റാമൻ ഗ്രിഗറോവിനും ഹാറ്റ്സ് ഓഫ് കൊടുക്കാം ഓരോ തവണ തൈര് ഉപയോഗിക്കുമ്പോൾ.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം അശ്വതി ബാലചന്ദ്രൻ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ചെമ്പകവല്ലി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

സമയം മധ്യാഹ്നം. ആ പൂമണിമയുടെ തളത്തിൽ കൗമാരപ്രായമെത്തിയ ഒരു പെൺകുട്ടി, പാവാടയും ബ്ലൗസും അണിഞ്ഞ, കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പെൺകുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ദേവദാസി പുത്രിയാണ്. ദേവദാസി പുത്രി എന്ന് പറഞ്ഞാൽ വേശ്യാപുത്രി. അവൾ വായിക്കുന്നതോ രാമായണ കഥ. വേശ്യാപുത്രി പതിവ്രതാരത്നമായ സീതയുടെ കഥ വായിക്കുന്നു, രാമായണം വായിക്കുന്നു.

ദേവദാസിയുടെ മകൾ വേശ്യാപുത്രി രാമായണം വായിക്കുന്നുകൊണ്ടാവാം അത്ഭുതസ്തബ്ധനായ മട്ടിൽ ആകാശത്തിന്റെ ഒത്തമധ്യത്ത് സൂര്യനും നിന്നുപോയത്.

സ്വന്തം കൃത്യനിർവഹണത്തിൽ വലിയ കണിശക്കാരനാണല്ലോ ഈ സൂര്യൻ. ലോകത്തെന്തും സംഭവിച്ചുകൊള്ളട്ടെ, ആരൊക്കെയോ ജനിക്കട്ടെ, ആരൊക്കെയോ മരിക്കട്ടെ, സൂര്യന് അതൊന്നും അന്വേഷിച്ചു പോകാൻ സമയമില്ല. അത്ര വലിയ കണിശക്കാരനായി സൂര്യനും ഈ പെൺകുട്ടിയുടെ പാരായണം കേട്ടപ്പോഴേക്ക് അത്ഭുതസ്തബ്ധനായി നിൽക്കുകയാണ്.

സൂര്യൻ മാത്രമല്ല, ആ പൂമണിമേടയുടെ പുരോഭാഗത്ത് ഉള്ള പൂന്തോപ്പിൽ അതാ ഒരു വളർത്തു പെൺമാൻ ചെവിയോർത്തങ്ങനെ നിൽക്കുന്നു. അവൾക്കും ഈ കാവ്യഗാനാമൃതം വളരെ ആസ്വാദ്യമായ മട്ടുണ്ട്. മമ ജനക സദൃശനഹമതിജ

കാമദേവന്റെ ഒടിഞ്ഞുപോയൊരു വില്ല് പോലെ. തള്ള അങ്ങനെ കിടക്കുന്നു വളഞ്ഞു തിരിഞ്ഞു. ദേവദാസി തള്ളയല്ലേ, ഒരു കാലത്തൊരു വില്ലായിരുന്നു, എത്ര പേരെ ഇത് വീഴ്ത്തിയ വില്ല്. പക്ഷേ ഇപ്പൊ ഒടിഞ്ഞുപോയി, ഒടിഞ്ഞ് തകർന്ന് വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന വൃദ്ധയെ കണ്ടപ്പോൾ മഹാകവിക്ക് രസകരമായ ഒരു ഉപമ തോന്നുകയാണ്.

പെട്ടെന്ന് അവൾ വായന നിർത്തി, പുസ്തകം അടച്ചു. അവളുടെ കവിൾത്തടം അരുണാഭമായി, ആ കണ്ണുകളിൽ സ്വപ്നം വിടർന്നു. അവൾ പാട്ട് നിർത്തിയപ്പോൾ ഇത് കേൾക്കാൻ നിന്ന് വളർത്തു പെൺമാൻ ഒന്ന് കാതിളക്കി. ആ പൂന്തോപ്പ് ഒരു നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പ് പാട്ടുകാരിയുടെ കാർകുഴൽ ചാർത്ത് വീണ നെറ്റിത്തടത്തിൽ ചെന്നൊരു മുത്തം പകർന്നു. രാമായണം വായിച്ചിരുന്ന പെണ്ണിന്റെ കവിൾത്തട്ടിൽ പുളകം മുളപ്പിച്ച ഈ വിചാരം എന്താണാവോ? അവൾ ചിന്തിക്കുന്ന മറ്റാരെക്കുറിച്ചുമല്ല, ഈ വേശ്യാകുമാരി ചിന്തിക്കുന്ന സീതയെക്കുറിച്ച് തന്നെ. ജീവിതത്തിന്റെ അഗ്നി പരീക്ഷകളിൽ അടിയുറച്ചു നിന്ന് വിജയം വരിച്ച ശീലപതിയായ സീതയെക്കുറിച്ച് തന്നെ അവൾ ചിന്തിക്കുന്നത്. ആ ചിന്ത അവളെ കോരിത്തരിപ്പിച്ചു. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന്റെ തലേന്നാൾ രാത്രി അയോധ്യയിൽ ഒരു ഗൂഢാലോചന നടന്നല്ലോ, ശ്രീരാമന്റെ കിരീടം തെറിപ്പിച്ച ഗൂഢാലോചന, ശ്രീരാമന്റെ സിംഹാസനം തെറിപ്പിച്ച ഗൂഢാലോചന. അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ആ ഗൂഢാലോചനയ്ക്ക് വഴങ്ങി ശ്രീരാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അച്ഛന്റെ വാക്ക് പാലിക്കാൻ സർവസ്വം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ട രാമനോടൊപ്പം അസന്തോഷം ഇറങ്ങിത്തിരിച്ച സീതയാണ് ഇവിടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. കാനന പുൽപ്പരപ്പും പച്ച നീരാള തിരുമത്തയാക്കിയ സീത ആ പെൺകുട്ടിയുടെ മനോമുഖരത്തിൽ പുഞ്ചിരി തൂകി നിൽക്കുന്നു. അപമാനവും വിരഹഭാരവും അവളെ ആഴക്കടലിൽ വലിച്ചെറിഞ്ഞപ്പോൾ, ആശ്രയമറ്റു കിടന്നവൾ കൈകാലിട്ടടിച്ചപ്പോൾ അവളെ കരകയറ്റാൻ രാവണൻ നീട്ടിയ കൈകൾ, കൈലാസപർവ്വതം പന്താടിയ ആ ബലിഷ്ഠഹസ്തങ്ങൾ ഒറ്റ നോട്ടം കൊണ്ട്, ഒരു ഉഗ്ര നോട്ടം കൊണ്ട് പിന്തിരിപ്പിച്ച സീത പൂർണ്ണ ഗർഭിണിയായിരിക്കെ ജനാപവാദം ഭയന്ന് തന്റെ പ്രിയതമനാൽ കാട്ടിലെറിയപ്പെട്ട സീത, എല്ലാം സഹിച്ച മഹാമനസ്സിനിയായ സീത ആ പെൺകുട്ടിയുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. എന്നല്ല, അവൾ തന്നെ ഒരു സീതയായി തീരുകയാണ്.

0: ചമ്പകവല്ലി, ഒടിഞ്ഞ വില്ല് അവളെ വിളിക്കുന്നു. മോളെ ചമ്പകവല്ലി, അല്ല ഇത്ര നേരത്തെ ഇന്ന് വായന നിർത്തിയോ? അവൾ ഞെട്ടി ഉണർന്നു. അമ്മേ എന്താ മോളെ? അമ്മേ അമ്മേ ഞാനൊരു ഒരു കാര്യം പറയട്ടെ. അമ്മ ദേഷ്യപ്പെടരുതേ.
1: എന്താടി പെണ്ണേ?
0: ഞാനൊരു കാര്യം തീരുമാനിച്ചമ്മേ.
1: എന്താ തീരുമാനിച്ചത്?
0: സീതാദേവിയുടെ ജീവിതകഥയിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു.
1: എന്ത് പാഠം?
0: അമ്മയെ നമ്മുടെ കുലവൃത്തി ഉണ്ടല്ലോ ദേവദാസി ജീവിതം, ഈ വേശ്യാവൃത്തി, അതിന് ഞാനില്ല,
1: അതെനിക്ക് വയ്യ.
0: പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? അമ്മ എന്നോട് പരിഭവിക്കരുത്.

മഹാഭാരത യുദ്ധം അനിവാര്യമായി തീർന്ന ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. തന്റെ ശത്രുപക്ഷത്ത് അണിനിരന്ന് വന്ന് നിൽക്കുന്ന ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും മാതരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും സഖാക്കളെയും കണ്ട് ഗാന്ധീവം നിലത്തിട്ട് തളർന്നു വീണുപോയ ആ പാർത്ഥനെ കർമ്മോന്മുഖനാക്കിയ നിഷ്കാമ കാഹളത്തിന്റെ ഒരു തത്വശാസ്ത്രമുണ്ടല്ലോ, അത് നമ്മുടെ ഈ നാട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ്, ഈ ഭാരതഭൂമിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.

അതുപോലെ തന്നെയാണല്ലോ പറച്ചുപെറ്റ പന്തിരികുലത്തിന്റെ കഥ, സുപ്രസിദ്ധമായ കഥ. ആ സംഭവം ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. വിക്രമാദിത്യ രാജാവിന്റെ സദസ്സരിൽ ഒരാളായിരുന്നല്ലോ പണ്ഡിതഗ്രണിയായ ആ വരരുചി. ആ ബ്രാഹ്മണൻ ഒരു പറച്ചിയാണ് വേളികഴിച്ചത്. ആ മിശ്രവിവാഹം ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു. സകലകലാവല്ലഭനായ വരരുചിയോട് ഒരു ദിവസം വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു, ഹേ പണ്ഡിതരെ, രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം. രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം. വരരുചി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. വേണ്ട, ബുദ്ധിമുട്ടണ്ട പണ്ഡിതരെ, 41 ദിവസത്തിനകം ഇത് കാര്യം അറിഞ്ഞ് ഇവിടെ ഒന്ന് അറിയിച്ചാൽ മതി. അറിയിക്കാൻ തനിക്ക് കഴിവില്ലെങ്കിൽ വരരുചി തന്നെ എനിക്ക് നീ കാണുകയും വേണ്ട. വരരുചി ഇറങ്ങിപ്പോയി. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം അലഞ്ഞു തിരിയുകയാണ്. ഒടുവിൽ ക്ഷീണിച്ച് പരവശനായി ഒരു കാട്ടിലെത്തി, ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോഴും ആ മരക്കൊമ്പിന്മേൽ സംഭാഷണം നടക്കുന്നു, വനദേവതമാരുടെ സംഭാഷണം. അറിഞ്ഞോ, തൊട്ടടുത്ത് ഒരു പറച്ചി പെറ്റു പെൺകുട്ടിയാ. അതിനെന്താ, എന്താ ഇത്ര മഹാകാര്യമായിട്ട് പറയാൻ. ആ കുട്ടി വളരുമ്പോൾ അതിനെ വിവാഹം ചെയ്യുന്നത് ഒരു ബ്രാഹ്മണനായിരിക്കും. ആരാണെന്നറിയുമോ, രാമായണത്തിലെ പ്രസിദ്ധ പദ്യം രാമം ദശരഥം വിധി എന്ന് തുടങ്ങുന്ന പദ്യം അറിയാൻ പാടില്ലാത്തൊരു വിഡ്ഢിയായ ബ്രാഹ്മണൻ വരരുചി. വരരുചി രക്ഷപ്പെട്ടു. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് മനസ്സിലായി. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യ മടവീം വിധി ഗച്ഛതാത യഥാസുഖം. രക്ഷപ്പെട്ടു. വരരുചി പോയി രാജാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, തന്റെ വിജ്ഞാനം വിളമ്പി, സമ്മാനങ്ങൾ നേടി. കാലം അങ്ങനെ കടന്നുപോയി. പറയെ വിവാഹം ചെയ്യേണ്ടി വരും എന്നുള്ള ആ പ്രഖ്യാപനം, വനദേവതമാരുടെ ആ പ്രവചനം ഫലിച്ചു. ആ ദാമ്പത്യ ജീവിതത്തിൽ വരരുചിക്ക് 12 മക്കളുണ്ടായി. പക്ഷെ 12 മക്കളെയും വരരുചി ഉപേക്ഷിച്ചു കളഞ്ഞു. 12 ജാതിയിൽപ്പെട്ടവരാണ് ആ 12 മക്കളെ എടുത്ത് വളർത്തിയത്. വേടക്കുടിലിൽ

നമ്മൾ നൃത്തം ചെയ്യുന്ന ഈശ്വര പ്രീതിക്ക് വേണ്ടിയാണ് മോളെ, ഈശ്വര പ്രീതിക്ക് വേണ്ടി. അപ്പൊ ചുറ്റും നമ്മൾ നൃത്തം കാണാൻ ആളുകൂടും. അവന്മാരുടെ ഹൃദയങ്ങളെ നൃത്തം അടിക്കുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പൊ നൃത്തം ആടലും നൃത്തം അടിക്കലുമാണ് നമ്മുടെ ജോലി. ഞാൻ

കാര്യം നമുക്ക് പണം കിട്ടുന്നതേ ഈശ്വരപ്രീതി കൊണ്ടാണ്. നമ്മുടെ നെറ്റിത്തടത്ത് നിന്ന് എത്ര വിയർപ്പ് നീ ഇറ്റിറ്റ് വീഴുന്നോ അതിലധികം മെൺമുത്തുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത്ര

ഭഗവത് പ്രീതി കൊണ്ടാണ് മോളെ നമുക്ക് പണം കിട്ടുന്നത്, അല്ല നമ്മുടെ ശരീരം വിറ്റിട്ടല്ല. ഗുജറാത്തിൽ ചരിത്രപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുമായി പണ്ട് 500-ലധികം ദേവദാസി വീടുകളുണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 1956 കാലഘട്ടത്തിൽ ഈ ദേവദാസിത്വം നിയമവിരുദ്ധമാണെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടായി. ദേവദാസികളുടെ പ്രതിഷേധ പ്രകടനം, അവർക്ക് തൊഴിലില്ലാതായി, തൊഴിലിന് വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനം. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ജീവിത മൂല്യങ്ങൾ വിൽക്കാൻ നിർബന്ധരായ, അതിന് ദൈവികത്വത്തിന്റെ പരിവേഷം ചാർത്തുന്ന ഒരു അന്ധവിശ്വാസമാണ് ഈ ദേവദാസിത്വം. നിയമം പാസായി, പക്ഷെ ഇപ്പോഴും ഈ രാജ്യത്തിന് നാനാഭാഗത്തും രഹസ്യമായി ഈ ദേവദാസിത്വം നിലനിൽക്കുന്നുണ്ട്. ദേവദാസികൾക്ക് പണം കിട്ടുന്ന ശരീരം വെച്ചിട്ടല്ല, ഈശ്വരപ്രീതി കൊണ്ടാണ് അത്രേ. മതം പഠിപ്പിച്ചൊരു മാമൂലാണിത്. തന്റെ മാതാവും മുത്തശ്ശിയും നയിച്ച ഇരുളടഞ്ഞ ആ ജീവിതം ഉപേക്ഷിച്ച് അന്ധസ്വാഭിജാത്യവും തികഞ്ഞ അറിവിന്റെ വെളിച്ചം തൂകുന്ന ഒരു പുതിയ ജീവിതപാതയിൽ പദമൊന്നുകയാണ് ചെമ്പകവല്ലി.

നിലവിലുള്ള ദുർനിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവരെല്ലാം നാം ധിക്കാരികളെന്ന് വിളിക്കും. ഇതാ ഈ വീട്ടിലും ഈ ദേവദാസി വീട്ടിലും ഒരു ധിക്കാരി പെണ്ണ് ജനിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോഴേക്ക് തള്ളപിടഞ്ഞെഴുന്നേറ്റു. മോളെ, ജമ്പകവല്ലി, നമുക്ക് ദേവദാസികൾക്ക് പുരുഷന്മാരെല്ലാം ഒപ്പം, ലോകത്തുള്ള സകല പുരുഷന്മാരും ഒപ്പം

ഈ ദേവദാസികൾ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ നദിയാണ് മോളെ. എല്ലാവരും വന്ന് നമ്മളിൽ മുഴുകുന്നു, അല്ലാതെ നാം ആരിലും ചെന്ന് മുങ്ങുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മോളെ.

ദശകണ്ഠനെ നിനക്കറിയാമോ? സാക്ഷാൽ രാവണൻ, ഈ പത്ത് തലയുള്ള രാവണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് അവിടെ കാല് പിടിച്ച് കരഞ്ഞില്ലേ, ശൃണു സുമുഖി തവ ചരണ നളിന ദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ. അവൾ കരഞ്ഞുകൂടെങ്കിൽ രാവണൻ വീണ്ടും പറഞ്ഞു കൊടുത്തില്ലേ, സുമുഖി ദശ ദശരഥനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്ക നീ. ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആസ്ഥയില്ല, ഓർത്താൽ ഒരു ഗുണമില്ലവനോമലേ. തൊയ്വിമുഖൻ അവനനിശമതിനു നഹി സംശയം, തൊദ്ദാസദാസോഹം അദ്യ ഭജസ്വമാം അദ്യ ഭജസ്വമാം. ഇങ്ങനൊക്കെ കരഞ്ഞു വിഴിഞ്ഞ് അപേക്ഷിച്ചിട്ടും മനസ്സലിയാതെ വലിയ പ്രാതിപത്യം ഭാവിച്ചിരുന്ന അവളെ

അല്ല, അതുകൊണ്ടെന്താ ആ സീതയ്ക്ക് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വന്നില്ലേ മോളെ? വാൽമീകി ആശ്രമത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ അവൾ തന്നെ ഈ രാമനെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ?

0: എന്റെ മോളെ, ജനഹിതം ജനഹിതം എന്ന് പറഞ്ഞല്ലേ ഈ രാമൻ ഇതേ കാട്ടിലെറിഞ്ഞത്, പരിപൂർണ ഗർഭിണിയായവളെ ആ പാവത്തിന് കാട്ടിൽ തള്ളിയത്. രാമൻ രാജാവാകണമെന്ന് ആഗ്രഹിച്ച ആരാണ്?
1: അത് ജനങ്ങൾ തന്നെയല്ലേ.
0: ആ ജനഹിതത്തിന് വിപരീതമായിട്ടല്ലേ അവിടെ ഗൂഢാലോചന നടന്നത്. ആ ഗൂഢാലോചനക്ക് വഴങ്ങിയല്ലേ അയാൾ കാട്ടിലേക്ക് പുറപ്പെട്ടത്. ആ സമയത്ത് ഈ രാമന് ജനങ്ങളോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ, ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയൂ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയൂ.
1: ഒരു വാക്കും ഉണ്ടാവാമായിരുന്നല്ലോ.
0: ഉണ്ടിയില്ല. അപ്പോൾ അച്ഛന്റെ വാക്ക് പാലിക്കുന്നതിന് ജനഹിതം നോക്കണ്ട, ഭാര്യയെ കാട്ടിൽ തള്ളാൻ ജനഹിതം നോക്കണം. എന്റെ മോളെ,
1: രാമന് സീതയോട് അശേഷം സ്നേഹമില്ലായിരുന്നു, മഹാസ്വാർത്ഥനായിരുന്നു മോളെ, മഹാസ്വാർത്ഥനായിരുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞെ,
0: അമ്മമ്മ പറയുന്ന കേൾക്ക്, സ്വാർത്ഥമതികളായ പുരുഷന്മാർ സ്ത്രീകളെ കൊരങ്ങളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിശുദ്ധമായ ഒരു ചങ്ങലയാണ് നീ പറയുന്ന ഈ സതീധർമ്മം, സതീധർമ്മം ചാരിത്രം എന്നൊക്കെ പറയുന്നു. നിനക്ക് മടത്തരം പറ്റരുത് മോളെ, നീ സുന്ദരിയാണ്. ഈ ആദർശങ്ങളൊക്കെ മനസ്സിൽ ലഹരി പിടിപ്പിക്കുന്ന ഈ കാലത്ത്, ഈ കുരുന്ന് പ്രായത്ത്, ഈ പ്രായത്തിൽ കാമദേവൻ ദഹിച്ചു പോയ ചാരമാണ് ചാരിത്രം. അത് നീ അറിയാതെ എടുത്ത് നിന്നെ മാറി ചാർത്തരുത്
1: മോളെ.
0: ചമ്പകം, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മമ്മ പറയുന്നത് മനസ്സിലാകുന്നില്ലേ മോളെ? നമ്മുടെ ജീവിതം ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക. നാളെ നാം മരിച്ചു പോകുന്നവരല്ലേ? ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക, നാളെ നാം മരിച്ചു പോകുന്നു. അതാണ് മോളെ നമ്മുടെ ജീവിത വേദാന്തം, ദേവദാസിയുടെ ജീവിത വേദാന്തം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചെമ്പകവല്ലി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പോക്ക് വെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്ക് വെയിലേക്ക് സ്വാഗതം. പാട്ടും കൂട്ടും വർത്തമാനവും വിശേഷങ്ങളും ഒക്കെയായി പോക്ക് വെയിൽ തത്സമയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഒരേ സമയം പാട്ടിൻ്റെയും കൂട്ടിൻ്റെയും മാധുര്യം നമുക്ക് ആസ്വദിക്കാം. പാട്ട് എപ്പോഴും നമുക്കൊരു സാന്ത്വനവും തലോടലുമാണ്. ജീവിതത്തിൻ്റെ സുലഭിര നിമിഷങ്ങളെ നമുക്ക് കൈവറക്കാം. വിഷമസന്ധികളിൽ പരസ്പരം താങ്ങാവാം. കാതിനും മനസ്സിനും ഇമ്പമാർന്ന സുഖദ ഗാനങ്ങൾ കേൾക്കാം. വർത്തമാനത്തോടൊപ്പം ആഹ്ലാദം പങ്കിടാം. പ്രിയ ശ്രോതാക്കൾക്ക് പോക്ക് വെയിലേക്ക് സുസ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആരാണ്? വലിയമല വയോജന ക്ലബ്ബിൽ നിന്ന് എന്നും വിളിക്കും, പക്ഷെ കോള് കയറുമ്പം കട്ടായി
1: പോകും.
0: എന്താണ് പ്രശ്നം?
1: അത് കട്ടാണ് പ്രശ്നം, ഞങ്ങളെ ഭാഗത്തുനിന്നുള്ള പ്രശ്നമല്ല.
0: പിന്നെ നമ്മളാണ് കട്ടാക്കണം.
1: കഴിഞ്ഞ ആഴ്ച ഒരു 3 മിനിറ്റ് കട്ടായി പോയി.
0: ആ, നമ്മള് ഇവിടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് ഞാൻ ഹലോ എന്ന് പറയുമ്പം അവിടെ ആളില്ല, അപ്പുറത്തെ ആളില്ല. എന്താ ചെയ്യാ?
1: ഒന്നും ചെയ്യാറാക്കൂല.
0: വിളിക്കുന്ന 3 ആഴ്ചയായിട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വയോജന ക്ലബ്ബിൽ നിന്ന്. അപ്പൊ ആ നീതിമാന്റെ രക്തത്തിൽ നമുക്ക് ആർക്കും പങ്കില്ല. അതല്ല കാര്യം, അവിടെ റേഞ്ച് കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും കോള് കട്ടായി
1: പോകും.
0: പിന്നല്ലാതെ അല്ല, നമ്മൾ കട്ട് ചെയ്യൂല. നമ്മളങ്ങനെ കട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇല്ല, അറിയുന്നില്ല. കോള് ഹലോ പറയുമ്പോ കേറും എന്നല്ലേ നമ്മൾ വിചാരിക്കണേ. അപ്പഴത്തേക്കും ഇല്ല. അതാണ് സംഭവം, സത്യസംഭവം അതാണ്. അത് പോട്ടെ, നമ്മളിപ്പോ എന്ന് കിട്ടിയല്ലോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ, കുറെ ദിവസം ആയല്ലോ.
1: പിന്നെ പറയത്തക്ക വലിയ വിശേഷങ്ങളൊന്നുമില്ല.
0: ചൂടിനൊക്കെ ഒരു ശമനമായോ?
1: ചൂടൊക്കെ നല്ലൊരു ശാന്തനായി.
0: നല്ലൊരു എന്താണ്?
1: എല്ലാവർക്കും ചൂടടപ്പായി. എല്ലാവർക്കും നല്ല തണുപ്പുകളായി.
0: ആ, എല്ലാവർക്കും നല്ല തണുപ്പുകളായി. ഓക്കെ. ചോറൊക്കെ കഴിച്ചോ?
1: ഊണൊക്കെ കഴിഞ്ഞ്.
0: പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാരും കൂടെ. റേഡിയോയുടെ അടുത്ത് എല്ലാരും ഇങ്ങനെ വട്ടത്തിനിരിക്കുന്നുണ്ടോ?
1: എല്ലാവരും ഞങ്ങളുടെ കഥാപ്രസംഗങ്ങളെ കേട്ടിട്ട് അങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്.
0: ശരി, ഇന്ന് എത്ര പേരുണ്ട് വയോജന ക്ലബ്ബില്?
1: ഞങ്ങള് 12 പേരുണ്ട്.
0: 12 പേരുണ്ട്. അച്ഛന്മാരും അമ്മമാരും എല്ലാരും കൂടെ 12 പേരുണ്ട്. ഭാസ്കരൻ ചേട്ടനുണ്ടോ? ഭാസ്കരൻ ചേട്ടനും അവിടെയുള്ള എല്ലാവരുടെക്കും എന്റെ പ്രത്യേക അന്വേഷണം പറയണം.
1: എല്ലാവരുടെക്കും പറയാം.
0: അവര് കേട്ടോണ്ടിരിക്കല്ലേ?
1: എല്ലാരും കേട്ടോണ്ടിരിക്കുന്ന.
0: ആ, അതന്നെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: സ്പോൺസർ ഉണ്ട് കേട്ടാ.
0: ആരാണ് സ്പോൺസർ?
1: നടരാജുള്ള
0: ചേട്ടൻ കാച്ചാണി.
1: അദ്ദേഹത്തിനും പിന്നെ നമ്മളെ ഞങ്ങളെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി,
0: അവിടെ വട്ടത്തിനിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി.
1: അല്ല, ഇവിടുത്തെ കൂട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളെ
0: റേഡിയോ സുഹൃത്തുക്കൾ.
1: ഞങ്ങളെ ഫോൺ വഴി വിളിക്കുന്ന കൂട്ടുകാർ ഒരുപാട് ഉണ്ട്.
0: നമ്മളെ ഉണ്ണിച്ചേട്ടന് സുഖമാണോ?
1: ഉണ്ണിച്ചേട്ടൻ നല്ല സുഖം.
0: ചായക്കടയിലേ?
1: അന്വേഷണം
0: പറയണേ.
1: അന്വേഷണം പറയാ.
0: ശരി ശരി. അപ്പൊ ഈ ഇന്ന് ഏത് പാട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ.
1: ഇന്നത്തെ പാട്ടാണ് മലയാത്ര മലഞ്ചെരിയിലെ പൊന്മാനെ. വലയിട്ട് മീൻ പിടിക്കും പൊന്മാനെ എന്നുള്ള പാട്ടാണ്.
0: ഇവിടെ നമുക്ക് ഏത് പാട്ടാ രണ്ടുപേര് പാടിത്തരുന്നേ?
1: എന്തിനു വേണ്ടി അവർ അന്നു തുടങ്ങി ഒരു ക്ഷേത്രത്തിൽ യുദ്ധം, ഇതു പെണ്ണിനു വേണ്ടിയ യുദ്ധം, യുദ്ധം മണ്ണിനു വേണ്ടി യുദ്ധം, സ്വന്ത സഹോദരർ തമ്മിൽ തമ്മിൽ അസ്ത്രമെടുത്തവർ വില്ലു കുല ിൽ വേണു മരിക്കാൻ യുദ്ധം ഭാരത യുദ്ധം. മനുഷ്യൻ ഭൂമിയിലുള്ള കാലം തീരുകയില്ല യുദ്ധം ഇനി തുടരുക തന്നെ യുദ്ധം യുദ്ധം ഭാരത യുദ്ധം ഇതു പാണ്ഡവർ കൗരവർ യുദ്ധം.
0: അപ്പൊ അങ്ങനെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത് പാട്ടിലൂടെ. ശരിയാണ്, കറക്റ്റ് ആണ്. പല പല സ്ഥലങ്ങളിൽ ഇപ്പോഴും യുദ്ധം നടക്കുകയല്ലേ.
1: അപ്പൊ
0: യുദ്ധമില്ലാത്ത ഒരു ഭൂമിയെ കുറിച്ച് നമുക്ക് സ്വപ്നം
1: കാണാം.
0: നമുക്ക് നോക്കാം, ചിലപ്പോ നടന്നാലോ.
1: അതിനൊരു
0: അതിനൊരു ഉപയോഗം വേണ്ടേ അല്ലേ. നമുക്ക് അതെല്ലാം അങ്ങ് കളയാം, യുദ്ധമൊക്കെ നമുക്ക് വിട്ടിട്ട് മലയാറ്റൂർ മലഞ്ചെരിവിലെ പൊന്മാനെ, പെരിയാറ്റിൽ മീൻ പിടിക്കും പൊന്മാനെ, ആ പാട്ടി പറഞ്ഞതുപോലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി നമുക്ക് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ വയോജന ക്ലബ്ബിൽ നിന്ന് ബാബുചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ കരുണാസേ റേഡിയോയുടെ സ്ഥിരം ശ്രോതാക്കളാണ് എല്ലാ സ്നേഹമുള്ളവരും. എല്ലാവരും ഇവിടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാറ്റൂൽ മലഞ്ചെരിവിലെ പൊന്മാനെ എന്നുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിശേഷങ്ങളും സങ്കടവും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: രവി, ആലപ്പുഴ.
0: രവി, ആലപ്പുഴ. ആലപ്പുഴ എന്തുണ്ട് വിശേഷമൊക്കെ?
1: വിശേഷങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നു.
0: ആ കനത്ത മഴയായിരുന്നു. വേണമെങ്കിൽ പെയ്യാം, അല്ലെങ്കിൽ പെയ്യണ്ടെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ശരി ശരി. ആലപ്പുഴയല്ലേ, മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം എവിടെ കൂടെ വന്നെന്ന് ചോദിച്ചാൽ
1: കുട്ടനാട് പ്രദേശത്താണ് പ്രശ്നം.
0: ആ അവിടെ എന്താണ്, സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന സ്ഥലമാണ് അല്ലേ? നമുക്കൊക്കെയാണ് പേടി. അവിടെ ഇങ്ങനെ സ്ഥിരമായതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നോ?
1: അവർക്ക് കുഴപ്പമില്ല, അവരവിടെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്.
0: വീടിനകത്തൊക്കെ വെള്ളം കയറും അല്ലേ?
1: ഇവിടെ കുഴപ്പമില്ല, അല്ല അവിടെ കുട്ടനാടിനകത്തൊക്കെ വെള്ളം കയറും.
0: അപ്പൊ ഈ വെള്ളത്തോടെ കൂടി തന്നെ അവർ അവിടെ താമസിക്കുകയൊക്കെ ചെയ്യും വീട്ടില്?
1: ഇല്ല, അവര് ആ സമയമാകുമ്പോ അവിടുന്ന് വേറെ ഈ കേന്ദ്രങ്ങളിലേക്കൊക്കെ
0: നമ്മുടെ സ്കൂളുകളിലേക്കും ഒക്കെ മാറ്റും.
1: സ്കൂളുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും.
0: അല്ലെ, ഈ വെള്ളത്തിന്റെ ഇടയിൽ കൂടെ പല സാധനങ്ങൾ അകത്തോട്ട് കയറി വരും. അയ്യോ, എവിടെ തിരിഞ്ഞാൽ അതേ കേൾക്കാനും കാണാനും ഉള്ളു. പേടിച്ചിട്ടാണ് നടക്കണത്. തറയിൽ നോക്കി നടന്നിട്ട് നടക്കാതെ വല്ല മുള്ളു കൊണ്ടാലും പേടിയാണ്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ജീവികളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതല്ലെങ്കിൽ പോട്ടെ, അതിന് വിഷം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വെറുതെ ഈ ഉറുമ്പൊക്കെ കടിക്കുമ്പോലെ ഒന്ന് കടിച്ചിട്ട് പോയാ മതിയായിരുന്നു. ഇതിപ്പോ ഏത് ഐറ്റം ആണെന്ന് അറിഞ്ഞുകൂടാ. വിഷത്തിന് കടിച്ചതാണോ അല്ലാത്ത കടിച്ചാണോ ഒന്നും അറിയില്ല. രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ പേടിയാണ്. ഏത് വഴിയൊന്നും വരുമെന്ന് നമുക്ക് പറയാൻ
1: പറ്റില്ല.
0: എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവം ഇതാണ്. ചില ആൾക്കാർക്കൊന്നും പേടിയില്ല, പക്ഷെ എനിക്ക് സാധനത്തിന് കേൾക്കുമ്പോഴേ രൂപ ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാവും. ശരി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ അത് ജനിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ജോലിക്കൊന്നും ഇറങ്ങിയില്ല,
1: വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു,
0: പണിക്ക് കയറ്റി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: മലർവാകപ്പൂവേ മണമുള്ള പൂവേ എന്ന് തുടങ്ങുന്നതാ.
0: പാടിയാലോ? ഞാനും കേട്ടിട്ടുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ പാട്ട്. എന്തായാലും നമുക്ക് ഇതിലൂടെ കേൾക്കുന്നതല്ലേ എന്റെ ഒരു രസം. നമ്മളൊക്കെ പാടി എന്തിനാണ് ചെലവളം ആക്കുന്നത്?
1: രണ്ട് സമർപ്പണമുണ്ട്.
0: ആർക്കാണ്?
1: നമ്മുടെ ചാന്ദിനിക്കും, ഷാജിമ, അതുപോലെ റീന മേരി, കൂടെ ജോലി ചെയ്യുന്ന അമ്പിയ, കൂടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ആലപ്പുഴ എന്നൊരു ഡെഡിക്കേഷൻ ആണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: പൊക്കുവിൽ തത്സമയ പരിപാടിയിൽ ആലപ്പുഴ എന്ന രവിചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. മലർവാക പൂവേ പൂവേ മണമുള്ള പൂവേ എന്നുള്ള പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ബോക്ക്വീൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ബോക്ക്വീലിലേക്ക് സ്വാഗതം. തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് കുറച്ച് നിമിഷങ്ങൾ കണ്ടെത്താം, മനസ്സുറന്ന് സംസാരിക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്?
1: അൻസാർ
0: കൊല്ലം കരുതാപ്പള്ളി. പറയൂ, ഇപ്പൊ കൊല്ലത്താണോ എവിടെയാണോ ഉള്ളത്?
1: നല്ല വർത്തമാനം, കൊല്ലത്ത് തന്നെ.
0: കൊല്ലത്ത് തന്നെ എന്നുണ്ടല്ലേ, മലപ്പുറത്ത് നിന്നൊക്കെ ഇങ്ങനെ പോകുന്നു? കൊല്ലത്താണോ താമസം, മലപ്പുറത്താണോ താമസം?
1: അല്ല, ഞാൻ മലപ്പുറത്ത് അവധിക്ക്.
0: സ്വന്തം സ്ഥലം കൊല്ലത്താണ്. പെരുന്നാളിന് എത്ര ദിവസത്തെ അവധി ഉണ്ട്?
1: അങ്ങനൊന്നും ഇല്ല, പെരുന്നാളിന് നമുക്ക് അവധി എടുക്കാം വേണമെങ്കിലും.
0: പിന്നെ നാളെ മറ്റന്നാളും ഉണ്ടല്ലോ, രണ്ടു ദിവസമല്ലേ അവധി?
1: രണ്ടു ദിവസം അവധിയാണെങ്കിലും അത് ഗവൺമെന്റ് അവധിയാണ്.
0: നമുക്ക് സ്വന്തമായിട്ട് എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം.
1: നമുക്ക് സ്വന്തമായിട്ട് 10 ദിവസം ഒക്കെ എടുക്കാം.
0: ശരി.
1: പിന്നെ പാട്ട് മുഖചിത്ര എന്ന ചിത്രത്തിലെ പിന്നെ ഇത് എന്തുവാ, പൊന്നാവണി വെട്ടം. ആ പാട്ട്
0: പൊന്നാവണി വെട്ടം ബാക്കി പാടുന്നില്ലേ?
1: ചുമയാണ്,
0: ചുമ ആയതുകൊണ്ട് പാടുന്നില്ല. ശരി, അപ്പൊ എങ്ങനെയാ ഈ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നേ?
1: പെരുന്നാൾ ആഘോഷം എന്താ വെച്ചാ, പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥന ഉണ്ടാവും, കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിയും. ഈ പെരുന്നാളിലെന്ന് വെച്ച് കഴിഞ്ഞാല്, വലിയ പെരുന്നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്.
0: അതെ,
1: പ്രവാചകനായ ഇബ്രാഹിം നബി പിന്നെ മകൻ ഇസ്മായിൽ നബിയെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നപ്പോ അത് അതിന് പകരം ആകാശത്തു നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തതാണ് ആ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
0: ഓക്കേ, അപ്പോ ഈ വരുന്ന പെരുന്നാള്
1: വലിയ പെരുന്നാള്.
0: വലിയ പെരുന്നാള്. ഓക്കേ,
1: അത് ബലി കൊടുക്കുന്നതിന്റെ
0: ആ ഓർമ്മയ്ക്കാണ്.
1: ആ ഓർമ്മയ്ക്കാണ് അതിന്റെ എല്ലാ പിന്നെ പിന്നെ ഈ പിന്നെ പോത്തിനെ അറുത്തൊക്കെ കൊടുക്കാറുണ്ട് ഓരോരുത്തരും.
0: ഓ, അങ്ങനെ എന്ന് പറഞ്ഞത് ആഘോഷിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൊടുക്കുന്നതാണോ?
1: നേർച്ച കൊടുക്കുന്നതാ.
0: നേർച്ച കൊടുക്കുന്നു.
1: നേർച്ച കൊടുക്കുന്നതാ. ഇവരുടെ കാര്യമുണ്ട്, ഈ നേർച്ച കൊടുക്കുന്ന ആള് മുടിയും നഖവും താടിയൊന്നും അടിക്കാൻ പാടില്ലെന്നാ ഖുർആനത്ത് പറഞ്ഞിരിക്കുന്നത്.
0: ഓ, എന്ന് പറഞ്ഞാല് ജീവിതകാലം മൊത്തമാണോ ഈ കാലയളവിലാണോ?
1: അല്ലല്ല, ഈ കാലയളവിൽ നേരത്തെ കൊടുക്കുന്ന
0: നേർച്ച കൊടുക്കാം എന്ന് വിചാരിക്കുന്നത് മുതൽ കൊടുക്കുന്നത് വരെ.
1: താടി മുഖം മീശയും നഖം ഒന്നും മടിക്കാൻ വെട്ടാനോ അടിക്കാനോ പാടില്ല. അത് വളർന്ന് കിടപ്പുണ്ടെങ്കിൽ, ഇനി മടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം എന്താ, അതിന് മുമ്പ് കാലം നമ്മളത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ
0: അത്
1: കുഴപ്പമില്ല. പക്ഷെ എന്നാ ഇത് വളർന്ന് കിടക്കുമ്പോഴാ ഇത് കൊടുക്കുന്നെങ്കിൽ അത് മടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു നിർബന്ധമുണ്ട്.
0: നമ്മൾ തീരുമാനിച്ചതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല.
1: അപ്പൊ
0: വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അല്ലേ.
1: പിന്നെ ഈ പാട്ടിന് എഡിറ്റേഷൻ ഉണ്ട്.
0: ആർക്കാണേ?
1: തിരുവനന്തപുരം തോന്നയ്ക്കലുള്ള ഒരു കുട്ടിയെ എനിക്ക് പരിചയമുണ്ട്, പക്ഷെ അതിന്റെ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല.
0: പേരറിയാവോ?
1: കരകൗശല വസ്തുക്കളൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുട്ടിയെ, പ്രീത തോന്നയ്ക്കൽ.
0: പ്രീത?
1: പ്രീത കൊച്ചുമോൾ എന്ന് വിളിക്കുന്ന പ്രീത തോന്നയ്ക്കല്.
0: എങ്ങനെയാ പരിചയം?
1: പരിചയം റേഡിയോക്കകത്ത്, ആകാശവാണിക്കകത്ത് വിളിച്ചു പരിചയം.
0: ശരി ശരി. പ്രീത തോന്നയ്ക്കലിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: പിന്നെ ശിവ കുമരകം, പി വി മുഹമ്മദ് വടക്കേവാന്റെ ഒരു പാലക്കാട്. ഇത്രയും പേർക്ക്. പിന്നെ മേഡത്തിന്
0: താങ്ക് യു. എന്നെ ഞാൻ എന്നെ എന്തുകൊണ്ട് പറയണില്ല എന്ന് ആലോചിച്ചിരിക്കുകയാണ്. വളരെ ഹാപ്പിയായി അടിച്ചു പൊളിച്ച് വലിയ പെരുന്നാൾ ആഘോഷിക്കൂ. പൂക്കുവൽ തത്സമയ പരിപാടിയിൽ കൊല്ലം അൻസാറാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ഇപ്പൊ ബലി പെരുന്നാൾ വിശേഷങ്ങളൊക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. മലർവാഗ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്കത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഗുരുക്കുലയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ജീവിതം ഒരു പുഴ പോലെയാണ്. ചിലപ്പോൾ അത് ശാന്തമായി ഒഴുകുന്നു, ചിലപ്പോൾ അത് കലങ്ങി മറിയുന്നു. ആ യാത്രയിൽ സന്തോഷങ്ങളുണ്ടാവാം, സങ്കടങ്ങളുണ്ടാവാം, പ്രതീക്ഷകളുണ്ടാവാം. പോക്കുവയിൽ തത്സമയ പരിപാടിയിലൂടെ നമുക്ക് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ, ഞാൻ നിർമ്മല.
0: ആ നമസ്കാരം.
1: നമസ്കാരം.
0: ആ പറഞ്ഞോളൂ.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: ഇവിടെയോ?
1: ഓ,
0: ഇവിടെ എന്താ വിശേഷം? ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്ന് കടന്ന് പോകുന്നു. ചില സമയങ്ങളിൽ നിന്ന് തിരിയാൻ സമയവുമില്ല.
1: സമയമില്ല, അതെനിക്ക് മനസ്സിലായി.
0: അതേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല.
1: ഓക്കെ.
0: ചിലപ്പോ കുഴപ്പമില്ല, ചില ദിവസങ്ങളിൽ ഓക്കെയാണ്. തിരക്കിലൊന്നും പ്രശ്നമില്ല, അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ.
1: അതെ അതെ,
0: അങ്ങനെ അങ്ങോട്ട് പോവുക.
1: ശരി.
0: അപ്പൊ അവിടെ ജോലിയൊക്കെ ഉണ്ടോ?
1: ഇല്ല, ജോലിയില്ല. ജോലികളെല്ലാം തീർന്നു.
0: ജോലി തീർന്നു. മെയ് മാസമായപ്പോ ജോലിയെല്ലാം ചെയ്ത് തീർന്നു.
1: ഓ, മെയ് മാസം പകുതി ആയപ്പോഴത്തേക്കും ജോലി തീർന്നു.
0: ഇപ്പൊ അങ്ങോട്ട് മഴക്കാലവും വരുന്നു.
1: മഴക്കാലം, ഇനിയിപ്പോ ഏതെങ്കിലും പണി വന്നാലേ ഉള്ളു.
0: ഇത്രയും നാളും ജോലി ചെയ്തില്ലേ?
1: ഉണ്ട്, ഉണ്ടായിരുന്നു. നാലഞ്ച് മാസം നല്ല
0: പൈസയൊക്കെ മാറ്റി വെച്ചില്ലേ?
1: ഓ,
0: പൈസയൊക്കെ മാറ്റി വെച്ചില്ലേ?
1: ഉറുമ്പുകൾ
0: അരിമണി ശേഖരിക്കുന്ന പോലെ ജോലി ഉള്ളപ്പം പൈസ മാറ്റി വെക്കുക. ജോലി ഇല്ലാത്തപ്പോ അതുകൊണ്ടൊക്കെ ഭക്ഷണമൊക്കെ
1: ഇല്ലെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് നടക്കൂല. പിന്നെ വീട്ടിൽ ഇരുന്ന് മുഷിയണത് കൊണ്ടുള്ള ഒരു മുഷിവേ ഉള്ളൂ.
0: മുഷി അങ്ങനെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വീട്ടിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ പച്ചമുളകൊക്കെ നട്ട്.
1: ഇഷ്ടംപോലെ റോസയും വെള്ള റോസയും മഞ്ഞ റോസയും ചുമന്ന റോസയും ഓറഞ്ച് റോസ എല്ലാ റോസകളും ചെടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്.
0: ചെടിപ്രേമിയാണോടൊപ്പം അഞ്ചാറ് പച്ചമുളകൊക്കെ
1: നട്ടുപിടിച്ചു
0: പറ്റിലാളിച്ചും വെള്ളം ഒഴിച്ചും പുഴുവിനെടുത്ത് കളഞ്ഞും അങ്ങനെ എൻഗേജ്
1: ആവുകയുള്ളൂ.
0: അത് തന്നെ പിടിപ്പത് പണിയില്ലേ?
1: ഉണ്ട്.
0: പിന്നെ കുറച്ചേരം റേഡിയോ ഒക്കെ കേട്ട്.
1: ഓ, റേഡിയോ 24 മണിക്കൂർ റേഡിയോ ഉണ്ട്. 11 മണി വരെ റേഡിയോ കൂട്ടി തന്നെ.
0: പിന്നെ
1: ഒരു പട്ടിയുണ്ട്. ഞാൻ ഏത് സാധനം കൊണ്ടുവച്ചാലും അവ എടുത്ത് മുറ്റത്ത്
0: കൊണ്ടുപോയിക്കും. ഞാൻ
1: അതന്നെ,
0: ഞാൻ എന്നിട്ട് ആതിരി എടുത്ത് പറഞ്ഞത് ഇനി എന്റെ അടുത്തായിട്ട് പറയണതാണോ എന്ന് ഞാൻ ചോദിച്ചു.
1: ഉച്ചഭക്ഷണം കഴിഞ്ഞു. ഞാൻ അവനും കൂടെ കഴിച്ചിട്ട് എണീച്ചതേ ഉള്ളൂ.
0: രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച്. പാട്ടാ വേണ്ടേ?
1: ഇന്ന് എനിക്ക് മണിയറയിലെ പെണ്ണെ പെണ്ണെ എന്നുള്ള ഒരു പാട്ടുണ്ട്.
0: പെണ്ണെ പെണ്ണെ തുടങ്ങുന്ന ഒരു പാട്ട്.
1: പാട്ട് പിന്നെ ടീച്ചറേ, ആ പ്രശ്നോത്തരി പറയുമ്പോ ഒന്നും കൂടെ ഒന്ന് ആൻസർ പറയുമ്പോ ഒരിക്കൽ കൂടെ ചോദ്യം പറഞ്ഞ എല്ലാവർക്കും ഒന്ന് മനസ്സിലായി.
0: ആൻസർ
1: മാത്രമേ പറയുള്ളൂ.
0: ചോദ്യം പറഞ്ഞിട്ടില്ലേ? ആൻസർ പറയാം.
1: ചോദ്യം നേരത്തെ പറയും.
0: ആൻസർ കുറെ കഴിഞ്ഞിട്ടാണ് പറയുന്നത്.
1: ഓ, ആൻസർ 10 മണിക്കകത്തേ പറയുള്ളൂ.
0: ചോദ്യം
1: രാവിലത്തെ.
0: ഓ, ഉത്തരം പറയണ കൂട്ടത്തിൽ ചോദ്യം ഒന്നുകൂടെ പറയണം.
1: ഒന്നുകൂടി പറയണം, എന്നാലേ നമ്മള് കേട്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ അങ്ങ് ചോദ്യം മറന്നുപോകും.
0: ഇത് എന്താ ഇപ്പൊ ഈ ഉത്തരം എന്ന് നമ്മൾ ആലോചിക്കും.
1: ആലോചിക്കും. അതെനിക്ക് മാത്രല്ല, കേട്ടോണ്ടിരിക്കുന്ന
0: 90%
1: ഉണ്ടാവും.
0: ശരി ശരി ശരി, ഞാനത് ഇവിടെ പറഞ്ഞേക്കാം.
1: ഓക്കെ
0: ഓക്കെ
1: ഓക്കെ, ശരി.
0: അപ്പൊ ഇന്ന് കേൾക്കാൻ പാട്ട് ഏത് പറഞ്ഞു? മണിയറ എന്ന ചിത്രത്തിലെ പെണ്ണേ പെണ്ണേ തുടങ്ങുന്ന പാട്ട്.
1: എല്ലാ ബക്രീദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
0: എല്ലാവർക്കും
1: ആഘോഷിക്കുന്നവർക്ക്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി
1: ശരി.
0: പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിർമ്മല ചേച്ചിയാണ് കുറലിയോട് ഇന്ന് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മണിയറ എന്ന ചിത്രത്തിലെ പെണ്ണേ പെണ്ണേ തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയലിലേക്ക് സ്വാഗതം. ഇഷ്ടവർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞു.
1: കള്ളിക്കാട് നിന്ന് ശാന്തിനിയാണ്.
0: ആ പറയും.
1: സുഖമല്ലേ മാഡം?
0: സുഖമാണല്ലോ.
1: കഴിച്ചല്ലോ?
0: കഴിച്ചല്ലോ.
1: ആ, എനിക്കൊരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എല്ലാവരും ചാരുണ്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും എത്തിയെന്നുള്ള പാട്ട്.
0: ആ പാട്ടാണ് വേണ്ടേ.
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാ ഡെഡിക്കേഷൻ?
1: ഏറ്റുമാനൂര് നാരായണൻ ചേട്ടൻ, കാച്ചാണി നടരാജൻ ചേട്ടൻ, ഷാജിമ, പിന്നെ ജയരാജ്, പുഷ്പലത, ഉത്തരംകോട് വത്സല.
0: പെരുന്നാളായതുകൊണ്ടാണോ?
1: എല്ലാവർക്കും എല്ലാവർക്കും എന്റെ വക ബക്രീദ് ആശംസകൾ.
0: ഓക്കെ, അപ്പൊ എല്ലാ ശ്രോതാക്കളും അത് കേൾക്കുന്നുണ്ടാവും. തിരിച്ചും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. ഓക്കെ, ശരി. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ ചാന്ദിനിയാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. എല്ലാവർക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. ആശംസകളോടൊപ്പം നമുക്ക് എല്ലാവർക്കുമായി ഇപ്പോൾ ആവശ്യപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: മുഖവേലിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇരുട്ടിലേക്ക് വീഴുന്നതിന് തൊട്ട് മുമ്പ് ആകാശം കാട്ടിത്തരുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് പൂക്കുവേലി. ജീവിതത്തിലും ചിലപ്പോൾ ഇരുട്ടടിയുന്നതിന് മുമ്പ് പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം നമുക്ക് മുന്നിൽ തെളിയാറുണ്ട്. തളർന്നു പോകുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ചില സൗഹൃദങ്ങൾ പോലെ, ചില നല്ല വാക്കുകൾ പോലെ ആ വെളിച്ചത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. പൂക്കുവേലി തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ഞാൻ പത്മകുമാർ ബേയാട്.
0: ഇവിടെ ഉണ്ടായിരുന്നില്ല.
1: ഞാനുണ്ടായിരുന്നു, ഇടയ്ക്ക് പുറത്തേക്ക് ഒന്ന് പോയിരുന്നു. കൊല്ലത്തൊക്കെ ഒന്ന് പോയി, കൊല്ലത്ത് മൺറോ തുരുത്തൊക്കെ ഒന്ന് പോയി കറങ്ങി. അവിടെ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് മോളും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു വെക്കേഷന്. അങ്ങനെ ഒരു കറക്കം കറങ്ങിയായിരുന്നു. അതുവഴി നേരെ ആര്യങ്കാവ് അങ്ങനെ കയറി മറ്റേ ഇതുണ്ടല്ലോ തൂക്കുപാലം, പുനലൂർ, അവിടെയൊക്കെ പോയി നിന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ച്. അതൊക്കെ ഇപ്പൊ സ്മാരകമായിട്ടൊക്കെ പണി ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ അതുവഴിയൊക്കെ വന്ന അച്ഛൻ കോവിൽ കുളത്തുപുഴ വഴി നേരെ ഇങ്ങോട്ട് പോകുന്നു.
0: എത്ര ദിവസത്തെ യാത്രയായിരുന്നു
1: അത്? ഒരു സ്റ്റേ, ഒരു മോർണിംഗിൽ പോയി പിറ്റേ ദിവസം രാത്രിയിൽ വീട്ടിലെത്തി.
0: ഒരു
1: രാത്രി അവിടെ സ്റ്റേ, മണ്ഡലത്തുരത്തിന്റെ റിസോർട്ടിൽ, വെള്ളത്തിന്റെ പുറത്തുള്ള റിസോർട്ടാണത്. കരയിലും കയറി നമ്മളിങ്ങനെ തട്ട് പോലെ അടിച്ചിരിക്കും, പലക പോലെ ആണ് അകത്ത് ദും ദും കേൾക്കും. പക്ഷെ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. AC, നാല് സൈഡും ഗ്ലാസും കർട്ടനൊക്കെ ഇട്ട് ഗംഭീര റൂമാണ്.
0: യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു
1: യാത്ര? അടിപൊളി.

0: വെച്ചത്. അയാളുടെ വഞ്ചിയില രണ്ട് മൂന്ന് വഞ്ചിക്കാരുണ്ടായിരുന്നു. അതിൽ കാവി മുണ്ടെടുത്ത ഒരാൾ, എന്റെ നമ്മുടെ തമ്പി എന്ന് പറയുന്ന ഒരു കക്ഷി, അയാളാണ് നമ്മള് വഞ്ചി വാടകയ്ക്കെടുത്താണ് പോയത്. 600 രൂപ നമുക്ക് കറങ്ങി കണ്ട് ഒന്നൊന്നര മണിക്കൂറോളം കറങ്ങും. അതൊരു നല്ലൊരു
1: ഞങ്ങള് കൂട്ടുകാരൊപ്പം മൺറോതുരുത്തി പോയപ്പോഴും ഞങ്ങളിതുപോലെ വഞ്ചിയിൽ കറങ്ങി, ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടിപ്പോയി. അപ്പൊ അപ്പുറത്തൂടെ പോണ വഞ്ചിക്കാരെല്ലാം നമ്മളെ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട്
0: നല്ല മഴ പെരിയാറ് എന്റെ പാട്ടായിരുന്നു.
1: നമ്മളങ്ങനെ അപ്പൊ അത് എന്തായാലും അത് മൺറോ തുരുത്തം കേട്ടപ്പോ എനിക്കത് ഓർമ്മ വന്നേ.
0: അവിടെ ഇറങ്ങുന്ന തുരുത്ത, ആ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം നല്ല മണലാണ്, ചേളി ചേറൊന്നുമില്ല, നല്ല
1: നമുക്ക് നടുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ.
0: അതെ അതെ അതെ, മൺറോ തുരുത്തില് നടുക്ക്
1: അവിടെ പളുങ്ക് പോലത്തെ വെള്ളവും വെള്ളാരം കല്ലുകളും ഒക്കെ ഉണ്ട്.
0: കല്ല് കറക്റ്റ് എക്സാക്ട്ലി, അത് ഇരുമരി ഉരുണ്ട ചെറിയ പൊടിക്കല്ലുകൾ.
1: പക്ഷെ അത് അതൊരു അത്ഭുതമാണ്, ഇത്രയും വെള്ളം പരന്നൊഴുകുന്ന അടുത്ത് നമുക്ക് ഇറങ്ങി നിക്കാൻ പറ്റുക.
0: അവിടെ നാല് സൈഡിലും കുച്ചി അടിച്ചിട്ടുണ്ട്. ആ ഏരിയ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, ഭയങ്കര ആഴമാണ്.
1: ആ ഏരിയയിൽ മാത്രമേ നിക്കാവൂ
0: നിക്കാവൂ അങ്ങോട്ട് തിരിയാൻ പാടില്ല. അവര് നമ്മളെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, നല്ല വൈബാണ്, നല്ലൊരു
1: വൈബാണ്. രസമായിരുന്നു.
0: ആ ഞങ്ങള് കായലിൽ ഇറങ്ങി കുറെ ഇങ്ങോട്ട് പകുതി എത്തിയപ്പോൾ, അതേന്നെ വഞ്ചിയിൽ പകുതി എത്തിയപ്പോ തന്നെ മഴ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ നല്ല സുന്ദര മഴയായിരുന്നു. ഈ കാറ്റ് മഴയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കണ്ടൽക്കാടുകളാണ്, നിറച്ച്
1: കണ്ടൽക്കാടുകളുണ്ട്.
0: ആ ഉണ്ട്. അപ്പൊ ഇത് മറ്റേ കല്ലടയാറല്ല, വേറൊരു ആറ് വന്ന് ചേരുന്ന ഭാഗവും കൂടിയാണ്.
1: നദിയുടെ പേരൊക്കെ ഞാൻ മറന്നു.
0: പേര് പറഞ്ഞത് നല്ലൊരു യാത്രയായിരുന്നു.
1: അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു.
0: അനുഭവം നല്ല അനുഭവമാണ്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. ഇപ്പൊ അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് കണ്ടില്ല, ഞാൻ പറഞ്ഞു എന്റെ മക്കൾ കണ്ടാൽ മതി, ഞാൻ കണ്ടതുപോലെയാണ്. കാരണം അവര് ആ മനോഹാരിതയെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. തീരെ ജന്മനാലി കാഴ്ചയില്ലാത്തവർക്കൊക്കെയാണ് നമുക്ക് എന്താണ് ഏതാണെന്ന് അറിയാൻ പറ്റാതെ. പക്ഷെ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഡൽഹിയും കാശ്മീറും പിന്നെ ഇവിടെ കുളു മണാലി അവിടെയൊക്കെ പോയി കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആളാണ്, തടാകങ്ങളും ഒക്കെ. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ എത്രത്തോളം മനോഹാരിത വരുമെന്നുള്ളത്
1: നമുക്കറിയാം.
0: അങ്ങനെയൊക്കെയുള്ളത്. അപ്പൊ പിന്നെ അതൊന്നു, പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞ് നമ്മുടെ അച്ചൻ കോവിലിൽ ഒന്ന് കുളത്തൂപ്പുഴ, അവിടെ ഒരു ഒരു ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട്. അത് ഇപ്പൊ ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്, പലർക്കും അറിയില്ല. കുളത്തൂപ്പുഴ
1: ഞാൻ പോയിട്ടുണ്ട്.
0: അവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ച നല്ല ഒരു പിള്ളേർക്കൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റിയ സ്ഥലമാണ്.
1: ഈ സ്ഥലം കാണാൻ പോയപ്പോ തന്നെ അതും കണ്ടത്.
0: അതും കണ്ടു. അപ്പൊ അവിടെ വലിയ മീനുണ്ട് വെള്ളത്തിൽ, ആറ്റില്.
1: അതെ അതെ അതെ.
0: അതിനൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത്
1: അങ്ങനെ എന്തായാലും അടിച്ചു പൊളിച്ച്
0: അടിച്ചു പൊളിച്ചിട്ട് അങ്ങനെ വന്നു. പിന്നെ അപ്പൊ നമുക്ക് അങ്ങനെ ആ വൈബ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയാൻ പോണത്, എല്ലാ ശ്രോതാക്കൾക്ക്, എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന എല്ലാ ശ്രോതാക്കൾക്കും ബക്രീദ് ആശംസകൾ നേരുന്നു. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പെങ്ങൾക്ക് തിരുവല്ലത്തെ ഷാജിമയ്ക്കും കുടുംബത്തിനും, ഷാജിമൻ ചേട്ടനും കുടുംബത്തിനും ബക്രീദ് ആശംസകൾ നേരുന്നു. പിന്നെ നമ്മളെ മുണ്ടേല ജയരാജ്, നമ്മുടെ കണ്ണമ്പള്ളി ഏരിയയിലുള്ള എല്ലാവർക്കും, പിന്നെ വെള്ളനാടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, മാഡത്തിനും നമ്മുടെ ആതിരക്കുട്ടിക്കും എല്ലാവർക്കും ബക്രീദ് ആശംസകൾ. ദൈവം സഹായിക്കട്ടെ. പിന്നെ പാട്ട് ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന് പറയുന്ന പാടുന്ന പുഴ
1: എന്തോ ആണ് പുഴ എന്ന ചിത്രത്തിൽ,
0: പുഴ തമ്പി സാറിന്റെ വരികൾക്ക്, ശിവമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ആതിര പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു തന്നെ ഞാൻ മറന്നു. അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി
1: കേൾക്കാം. പുഷ്പമേ
0: ഇത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. സാറ് നബി സാറ് വൈഫിന് വേണ്ടി സമർപ്പിച്ചതാണെന്നും കൂടെ അന്ന് ആ ഇടയ്ക്ക് പറയുന്ന
1: ദക്ഷിണാമൂർത്തി സ്വാമികളാണ് അതിന്റെ
0: സ്വാമികളുടെ
1: യേശുദാസിന്റെ മനോഹരമായ പാട്ട്.
0: പാട്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് കേൾക്കാം.
1: ഒരു ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ചേട്ടാ, ശരി. ഓക്കെ, തത്സമയം ഒരുപാട്.

നമ്മളോട് പത്മകുമാർ ചേട്ടനാണ് സംസാരിച്ചത്. കുറച്ച് നാളുകളായി നമ്മളോട് സംസാരിച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ ഇപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. മനോഹരമായ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അതിമനോഹരമായ വരികളാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്നുള്ള ഗാനം നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പോക്കുവിലേക്ക് തിരിച്ചു.

0: ഉക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പകലിൻ്റെ തിരക്കുകളെല്ലാം പതുക്കെ ഒടുങ്ങി ആകാശം കുങ്കുമ നിറമുള്ള ഒരു പട്ടുടുപ്പ് ചുറ്റുന്ന ഈ നേരം ഒരുപാട് കഥകളും അതിലേറെ ഓർമ്മകളുമായി വീണ്ടും ഒരു പോക്കുവയിൽ സമയം വന്നെത്തിയിരിക്കുകയാണ്. ജനൽപാളികളിലൂടെ അരിച്ചെത്തുന്ന ഈ സായന്തന വെളിച്ചത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ, സുഖവിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ചേരാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ, ഞാൻ ശങ്കരനായർ.
0: ആ ശങ്കരനായർ ചേട്ടാ, പറഞ്ഞോളൂ.
1: ഞാൻ എന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ എന്റെ കൊച്ചുമോള ജന്മനാളായിരുന്നു.
0: ഇന്നലെ
1: അപ്പൊ അതുകൊണ്ട് ഇന്ന് അതിനു വേണ്ടി ഒരു പാട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു.
0: ഏതായിരുന്നു ആ പാട്ട്?
1: കനകനിലാവേണരു,
0: കൗരവർ എന്ന ചിത്രത്തിലെ.
1: അതെ അതെ, ഞാൻ എന്റെ കൊച്ചുമോളുടെ
0: കൊടുക്കാം.
2: ഹലോ.
0: ഹലോ, എന്താണ് കൊച്ചുമോളുടെ പേര്?
2: വൈഷ്ണവി.
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ വൈഷ്ണവി.
2: അതെ, സംസാരിച്ചിട്ടുണ്ട്.
0: ഇന്നലെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ?
2: അതെ അതെ, ബർത്ത്ഡേ ആയിരുന്നു.
0: എങ്ങനെയൊക്കെ ആഘോഷിച്ചു?
2: വീട്ടിലെ അമ്മൂമ്മ പരിപ്പും പപ്പടവും ചെറിയൊരു സദ്യ, പിന്നെ വൈകിട്ട് കേക്ക് ഒന്ന് കുറച്ച് ആഘോഷിച്ചു.
0: ഏത് കേക്കായിരുന്നു? ചോക്ലേറ്റ് കേക്കായിരുന്നോ?
2: അല്ല, വൈറ്റ് ഫോറസ്റ്റ്.
0: വൈറ്റ് ഫോറസ്റ്റ്. ചോക്ലേറ്റ് കേക്കാണ് എനിക്കും അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഒരു കുഞ്ഞൊരാഘോഷം അല്ലേ?
2: അതെ, ഒരു ചെറിയൊരു ആഘോഷം.
0: ഈ വെക്കേഷൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നതാണോ അപ്പൂപ്പന്റെ വീട്ടില്?
2: അല്ലല്ല, ഇവിടെ തന്നെയാണ്.
0: ഇവിടെ തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പൂപ്പന്റെ അമ്മയുടെ ഒപ്പം ഉണ്ട് വൈഷ്ണവി.
2: അതെ അതെ
0: അതെ. അപ്പൊ ഇനിയിപ്പം സ്കൂളിലാണോ?
2: അല്ല, കോളേജില്. ഡിഗ്രി കംപ്ലീറ്റ് ആയി, ഇനി എംസിഎക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നു.
0: ഓക്കെ. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയിരുന്നു? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഇനി എംസിഎക്ക് കൊടുക്കാൻ പോകുന്നു അല്ലേ?
2: അതെ അതെ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ എംസിഎക്ക് അഡ്മിഷൻ കിട്ടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ.
2: താങ്ക് യു.
0: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ? പാട്ട് അപ്പൂപ്പൻ പറഞ്ഞു നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുന്നുണ്ടോ രണ്ടുപേരി?
2: ഇന്നില്ല, അപ്പൂപ്പൻ പറഞ്ഞ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കും.
0: കാതോർത്ത് കാത്തിരിക്കുകയാണ്.
2: അതെ അതെ.
0: ആ പാട്ട് അറിയാമോ?
2: കനകനിലാവേന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്.
0: അങ്ങനെ അത് കേട്ടിട്ടില്ലേ?
2: ആ കേട്ടിട്ടുണ്ട്.
0: കൗരവർ എന്ന ചിത്രത്തിലെ. ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. അപ്പൊ എന്തായാലും ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു എങ്കിലും ഇന്ന് കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേരുന്നു വൈഷ്ണവിക്ക്.
2: താങ്ക് യു.
0: ഓക്കെ. അപ്പോ നമുക്ക് അപ്പൂപ്പൻ ആവശ്യപ്പെട്ട ഈ പാട്ട് കേൾക്കാം.
2: ഓക്കെ.
0: ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് വൈഷ്ണവിയാണ്. ശങ്കരൻ ചേട്ടനാണ് ഫോൺ എടുത്തത്. അപ്പോ ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു വൈഷ്ണവിയുടെ. ഇന്നലെ പോക്കുവയിലില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കുമായിട്ട് വൈഷ്ണവിക്ക് ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് കൗരവർ എന്ന ചിത്രത്തിലെ കനകനിലാവേ തൂലുണരു എന്ന ഉള്ള പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. പോക്കുവയിൽ എപ്പോഴും ഒരു പ്രണയത്തിൻ്റെ നിറമാണ്. ഓർത്തു വയ്ക്കാൻ ഒത്തിരി ഓർമ്മകൾ തന്ന് കടന്നുപോയ ചില മനുഷ്യരെ പോലെ കനത്തു പെയ്യാൻ പോകുന്ന മേഘങ്ങൾക്ക് വഴിമാറി കൊടുത്ത് പതുക്കെ മറയുമ്പോഴും നാളെ വീണ്ടും വരുമെന്നൊരു പ്രതീക്ഷ ആകാശത്ത് ബാക്കി വയ്ക്കുന്നുണ്ട് ഈ ഒരു ചെമ്മാണ്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഉണ്ടല്ലോ, ആരാണ്?
1: ഞാൻ ജോസഫ് കൊറിയോട്.
0: ആ, പറഞ്ഞോളൂ.
1: ഞാൻ എനിക്ക് വേണ്ടി അല്ല വിളിച്ചത്, വേറൊരു കുടുംബത്തിന് വേണ്ടി വിളിച്ചത്.
0: അതാരായി കുടുംബം?
1: ഇവിടെ വരേരയുള്ള ഒരു സുഹൃത്താണ്.
0: ആ,
1: കുറെ നാൾ മുമ്പ് ഇതുപോലെ വിളിക്കാൻ പറ്റില്ല, വണ്ടി എന്തോ ഓടിക്കാൻ പോകുന്നത്, കുറെ നാളുണ്ട് വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട്. പോയിട്ട് 6 മണിക്ക് വീട്ടിലൊക്കെ വരും.
0: ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് വിളിക്കുന്നത്.
1: അദ്ദേഹത്തിന്റെ
0: പേരെന്തായിരുന്നു?
1: അദ്ദേഹത്തിന്റെ പേര് തങ്കച്ചൻ.
0: തങ്കച്ചൻ?
1: ആ, തങ്കച്ചൻ.
0: അദ്ദേഹം വണ്ടി പഠിപ്പിക്കാൻ പോകുന്ന ആളാണോ?
1: അല്ല, വണ്ടി ഓടിക്കാൻ ഏതോ ഒരു ഓഫീസിൽ എങ്ങാണ്ട് എല്ലാ ദിവസവും വണ്ടി ഓടിക്കാൻ എങ്ങാണ്ട് വെച്ചോണ്ടിരിക്കുന്നു.
0: ശരി ശരി ശരി. എന്തായാലും നമ്മുടെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്
1: അദ്ദേഹം. ആ, ഞാൻ തന്നെയാണ് റേഡിയോ വാങ്ങിപ്പിച്ചതൊക്കെ. അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ പറഞ്ഞ ഇങ്ങനെ ഒന്ന് വിളിച്ച് പറയണം, ഞാൻ 7 മണിക്ക് കേട്ടോളാം എന്ന് പറഞ്ഞായിരുന്നു.
0: ഓക്കെ, അപ്പൊ തങ്കച്ചൻ്റെ സ്ഥലം ഇവിടെ
1: നമ്മളെ പേരക്കൂടെ വഴയിലാണ്.
0: വഴയിലാണ് താമസിക്കുന്നത്. ഇപ്പോ ജോസഫ് ചേട്ടൻ വഴയിലാണോ ഉള്ളേ?
1: അല്ലല്ല, ഞാനിപ്പം എന്റെ വീട്ടിലാണുള്ളത്.
0: ആ, ശരി ശരി. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പാട്ട് ചോദിക്കുകയാണ് ഇപ്പോ.
1: അതെ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ പാട്ട് ചോദിക്കുന്നത്.
0: ഓ, ശരി ശരി.
1: അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലാലി എന്നാണ്. ലാലി
0: ഭാര്യയുടെ പേര്? ലാലി.
1: മോളുടെ പേര് അലീന.
0: അലീന. ഓക്കെ,
1: അലീന. അപ്പൊ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിരാന്ന് പറഞ്ഞു. അപ്പൊ അതിനാ പറഞ്ഞത് വേറൊരു പാട്ടാണ്, അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിരാന്ന് പറഞ്ഞു.
0: അപ്പൊ
1: അത് വെച്ചാൽ മതി മേഡം. ഈ പാട്ട് നമുക്ക് കണ്ണമ്മളെ രവിചേട്ടനും വലിയമല, ഈ വലിയമലത്തെ നമ്മളെ വയോന ക്ലബിലെ എല്ലാവർക്കും, നമ്മളെ നന്ദിനി കൊക്കോട്ടേല എല്ലാവർക്കും വേണ്ടി, പിന്നെ കരുണ സായിൽ എല്ലാവർക്കും, സാറിന് മേഡത്തിന് എല്ലാവർക്കും വേണ്ടി നമുക്ക്.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ശരി മേഡം.
0: പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ജോസഫ് ഏട്ടനാണ് കൊറലിയോട് നിന്നാണ് വിളിച്ചത്. അപ്പോൾ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ഇനി കോള് വിളിക്കുന്നത്. കാരണം അദ്ദേഹം സമയത്ത് അവിടെ ഇല്ല, ജോലി സ്ഥലത്താണ്. കരുണ സായി റേഡിയുടെ സ്ഥിരം ശ്രോതാവാണ് തങ്കച്ചൻ ചേട്ടനും വൈഫ് ലാലി ചേച്ചിയും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേൾക്കാം. കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. മനസ്സ് നിറഞ്ഞ ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: ഞാൻ പൂവച്ചൽ നിന്നാണ്, ഇക്ബാൽ പൂവച്ചൽ.
0: ഇക്ബാൽ പൂവച്ചൽ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ.
1: ഓ, വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സുഹൃത്തുക്കളായിട്ടുള്ള സ്റ്റൈൽ അപ്പ് സ്റ്റിച്ചിങ് സെന്ററിന്റെ ഓണർ ശിവു, അതുപോലെ തന്നെ മുണ്ടാല അജിത്തേട്ടൻ, ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്ന് കണ്ടുമുട്ടലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർണസായി എഫ് എമ്മിന്റെ ലേക്ക് ഒരു കോള് വിളിക്കാം. മാഡത്തിനോട് ഒരു സംസാരിച്ചിട്ട് ഒരുപാട് ദിവസമായി. അപ്പം വിളിച്ചിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട പൂസൽ ഖാദർ സാർ പാലപ്പെട്ട സിനിമയിലേക്ക് കൂട്ടിൽ നിന്ന് മേട്ടിലേക്ക് എന്നുള്ള അത് അന്ന് ഒരു ഗാനം കേൾക്കണമെന്ന ഒരു മോഹം,
0: അതിയായ ഒരു
1: ആഗ്രഹം, അങ്ങനെയാണ് മാഡത്തെ കോണ്ടാക്ട് ചെയ്തത്. മാഡത്തിന് സുഖമാണെന്ന്
0: വിശ്വസിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ സുഖമാണെന്ന, ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു.
0: നമ്മളെ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു.
1: ഓ, വിളിക്കുമായിരുന്നു. ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, നമ്മളെ വർക്കുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലായിരുന്നു. ഇന്ന് എത്തി
0: ആലപ്പുഴയിൽ നിന്ന്.
1: മറ്റന്നാ റംസാൻ അല്ലേ, അതുകൊണ്ട് ഇന്ന് എത്തി. ആഘോഷം ആഘോഷം പള്ളിയിൽ പോണം, അതൊക്കെ തന്നെ
0: ഉള്ളു. വിളിച്ചൊരു ബിരിയാണിയെ കൊടുക്കണ്ടേ?
1: പിന്നെ
0: നമ്മളെ കടയിലുള്ള ഷിബു ചേട്ടനും അജിത്തേട്ടനൊക്കെ ഇല്ലേ, വിളിച്ചു
1: ബിരിയാണി.
0: ഒരു ബിരിയാണിയൊക്കെ റെഡിയാക്കി കൊടുക്കണം,
1: കൊടുക്കണം.
0: സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ നമുക്ക് വല്ല ചെയ്തു കൊടുക്കാൻ
1: പറ്റുള്ളൂ.
0: തിരിച്ചു
1: ആവാം,
0: അവരുടെ വകയായി ഇക്ബാലിനും വാങ്ങി തരാലോ. സൗഹൃദത്തിന്റെ ഒരു
1: തീർച്ചയായിട്ടും
0: ചേർത്ത് പിടിക്കണം. അതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം.
1: തീർച്ചയായിട്ടും സന്തോഷമാണ്, നല്ല സൗഹൃദങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്നും ചേർത്ത് പിടിക്കുക.
0: അതങ്ങനെ ഉണ്ടാക്കി എടുക്കാനും വലിയ പാടാണ്.
1: വലിയ പാടാണ്, വലിയ പാട്.
0: ഒരേ വേവ് ലെങ്തിൽ വരുന്ന ആൾക്കാരെ കിട്ടാനും പാടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം കട്ട ചങ്ക്സ് ആണെന്ന്
1: തോന്നുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് പേരൊന്നും ഇവിടെ ഇന്നില്ല, എല്ലാരും ഇന്ന് എത്തിയുള്ളൂ. എല്ലാവരും
0: പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച്
1: എല്ലാരും ഇവിടെ എത്തി. ഞാൻ വന്നതിന്റെ കൂടെ അവരെല്ലാവരും കൂടെ എത്തി.
0: ഇക്ബാൽ എത്തുന്നു അറിഞ്ഞ എല്ലാരും അവിടെ തന്നെ.
1: അല്ല, ഞങ്ങളെ സുഹൃത്തുക്കൾ അങ്ങനെ എല്ലാരും പല ഭാഗങ്ങളിലായിരുന്നു. എല്ലാവരും ഷിബുവിന്റെ സ്ഥാപനത്തിൽ എത്തി. സ്റ്റൈൽ
0: ഓ ശരി ശരി,
1: ബാഡൻ സെന്റർ. വേടന്റെ ആരാധകനാണ് പുള്ളി. ഓ അതെ,
0: ഓക്കെ.
1: ഒന്നല്ല, കാട്ടാക്കട ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ
0: കാണാൻ പോയി വന്നിട്ട്.
1: ആ പോയി പോയി, ഞാനില്ലായിരുന്നു. ഷിബു പോയി കണ്ടു വേടന്റെ പാട്ടുകളെല്ലാം.
0: തിരക്കൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു.
1: ഓ, ഭയങ്കര ആളായിരുന്നു. അതുകൊണ്ട് ഷിബുവിന്റെ സ്വിച്ചിങ് സെന്ററിൽ വെച്ച ഫോട്ടോ വേടന്റെ ഫോട്ടോയാ.
0: ഓ, കാട്ടാള പുരസ്കാരം ഒക്കെ കിട്ടിയല്ലോ പുള്ളിക്ക്.
1: ഓ അതെ അതെ, ഒരുപാട് പുരസ്കാരം. കഴിഞ്ഞ വർഷം വരാൻ കഴിഞ്ഞില്ല പുള്ളിക്ക്, അതുകൊണ്ട് ഈ വർഷത്തെ വാക്ക് കൊടുത്ത് ഈ വർഷം എത്തി.
0: അങ്ങനെ കാത്തു കാത്തിരുന്ന് കാണാനും
1: കാണാൻ കഴിഞ്ഞു. എനിക്ക്
0: പ്രോഗ്രാം ഉണ്ടായിരുന്നു,
1: പ്രോഗ്രാം ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഷോ ഉണ്ടായിരുന്നു
0: അവിടെ. ഇക്ബാൽ ചേട്ടൻ പാട്ട് പാടൂലേ?
1: ഇല്ലല്ല, ഞാൻ പാട്ടൊന്നും പാടില്ല.
0: ആരോ ഒരു ഗായകൻ ഉണ്ടല്ലോ അതിനകത്ത്.
1: അതുകൊണ്ട് അജിത് ചേട്ടൻ ഉണ്ടല്ല, നല്ല പാടും.
0: ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലോ അവിടെ.
1: ഓ, പുള്ളി ഉണ്ട്.
0: പാട്ട് പാടുന്നുണ്ടോ ചോദിച്ചാ
1: കൊടുക്കാം, പുള്ളിയോട് കൊടുക്കാം.
0: ആ കൊടുത്തു.
2: നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ.
2: അജിത്താണ്. പിന്നെ കൊറേ ആളായി വിളിച്ചിട്ട്.
0: അതാണ്, കൊറേ നാളായി വിളിച്ചിട്ട്.
2: ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയിട്ടും കൊറേ നാളായി.
0: എന്തായിരുന്നു സുഹൃത്തുക്കളെ കൂടാൻ പറ്റാതെ
2: പോയത്? പറ്റാതെ പോയത് ഓരോരുത്തരും നമ്മുടെ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലല്ലേ.
0: ഓരോരുത്തരും ജോലി തിരക്കിലും ജീവിത പ്രശ്നങ്ങളിലും.
2: പൂവച്ചല്ലേ ഒരു അമ്മ മരിച്ചായിരുന്നു, നമ്മുടെ ഒരു സുഹൃത്തിന്റെ അമ്മമ്മയാണ്. അപ്പൊ അങ്ങനെ അതിന് വന്നപ്പോ എല്ലാരും ഒത്തു കാണാനും ഒക്കെ ബന്ധപ്പെടാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായി
0: കൊറേ നാളുകൾക്ക് ശേഷം.
2: അതെ അതെ, ഞാൻ കൊറേ ഒരു വർഷത്തോളം അല്ല, മൂന്ന് വർഷം രണ്ടു വർഷത്തോളം ആയി തോന്നുന്നു വിളിച്ച്.
0: അതെ അതെ അതെ.
2: അപ്പൊ
0: ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളെല്ലാം.
2: അതെ അതെ. പിന്നെ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോകുമ്പോ ഇതിനൊന്നും സമയം കിട്ടില്ല.
0: അതെ, ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുമ്പോ നമുക്ക് അതാണല്ലോ പ്രയോറിറ്റി.
2: അതെ,
0: കുഴപ്പമില്ല,
2: അങ്ങനെയാണ്.
0: ഇതുപോലെയൊക്കെ സമയം കിട്ടുമ്പോ ഒന്ന് വിളിക്കുക.
2: അതെ, സന്തോഷം ഉണ്ടാവട്ടെ.
0: അതെ, വലിയ പെരുന്നാളാണ്, എല്ലാരും ശാന്തി സമാധാനത്തോടെ ഇരിക്കാൻ
2: എല്ലാവർക്കും സഹോദരങ്ങളെ പോലെ എല്ലാവരും എനിക്ക് ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ഇന്ന് കേൾക്കേണ്ട പാട്ട് ഇത് നമ്മുടെ ലാസ്റ്റ് കോളേഴ്സ് ആണ്. നിങ്ങള്
2: നമ്മുടെ താളവട്ടത്തിലുള്ള പാട്ടാണല്ലേ,
0: കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പാടുന്നുണ്ടോ
2: രണ്ടുപേരെയും? എന്തോ പാട്ട് പാടാനുള്ള സമയമില്ലല്ലോ.
0: സമയമില്ലല്ലോ,
2: നമുക്ക് അപ്പൊ നമ്മുടെ നമ്മുടെ പാട്ടിലേക്ക് പോകാം.
0: ശരി ശരി, അപ്പൊ ആവശ്യപ്പെട്ട പോലെ ഈ പാട്ട് കേൾക്കാം.
2: ശരി,
0: ഓക്കെ, ശരി. പോക്കുകൾ തത്സമയ പരിപാടിയില് പൂച്ചിൽ നിന്ന് ഇക്ബാൽ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അവിടെ ശുഭു ചേട്ടനും അജിത് ചേട്ടനും എല്ലാവരും അവിടെ ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു സൗഹൃദവുമായി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പൂച്ചൽ ഖാദർ എഴുതിയ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കുമായി ആ പാട്ട് ആസ്വദിക്കാം. എന്തായാലും തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. വിളിച്ച ഒരുപാട് പേർ വിളിക്കുകയും വിശേഷങ്ങളും വർത്തമാനങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ നമസ്തേ മലയാളത്തിലൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു, ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ജോൺ ജോസഫ് മർഫി എന്നുള്ളതാണ് ശരി ഉത്തരം. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മഞ്ജിമ വിദുരയിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബലിപ്പെരുന്നാളാണ്, വലിയ പെരുന്നാളാണ്. എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമൊക്കെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ അജിത്തേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെ ആയിരിക്കട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ആശംസ. എന്തായാലും നമ്മുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. പതുക്കെ പതുക്കെ ഇരുളിന് വഴിമാറി കൊടുത്ത് ഈ പോക്കുവെയിലും ഇന്ന് മറയുകയാണ്. പക്ഷേ ഇതൊരു അവസാനമല്ല, നാളെ പ്രകാശപൂർണമായ ഒരു പുലരിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. മനസ്സ് നിറഞ്ഞ ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളുമായി ഇന്നത്തെ ഈ സായന്തരം മനോഹരമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇരുളുന്ന രാവുകളിൽ നല്ല സ്വപ്നങ്ങൾ കൂട്ടായിരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് സ്പെഷ്യൽ പോക്കുവെയിൽ ഉണ്ടാവും. ഇതേ പോക്കുവെൽ വിളിച്ചതിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഇന്നത്തെ പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹത്തോടെ വിട പറയുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം ലേഖനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ലഹരി മരുന്നുകൾ മസ്തിഷ്കത്തെ കൊല്ലും. ഉണർന്ന തെളിഞ്ഞ മസ്തിഷ്കത്തെ മരവിപ്പിക്കാനും മയക്കാനും മാത്രമേ ലഹരി മരുന്നുകൾക്ക് കഴിയൂ. ഓർക്കുക, ആസക്തി ഒരു രോഗമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മണ്ണിനെ വന്ധ്യം കരിച്ചുകൊണ്ടുള്ള ഇന്നത്തെ നമ്മുടെ വികസന പദ്ധതികൾ വിരലിലെണ്ണാവുന്ന ഏതാനും കൊതിയന്മാരുടെയും അധികാരാർത്തി പിടിപെട്ടവരുടെയും ഭ്രാന്തമോഹമല്ലാതെ ഒന്നുമല്ല. വികസനമെന്ന വാക്കിന് ഇന്ന് അർത്ഥം മാറിപ്പോയിരിക്കുന്നു. ഒരു കാലത്ത് വികസനമെന്നാൽ മനുഷ്യന്റെ ഉന്നമനമായിരുന്നു. എന്നാൽ ഇന്ന് വികസനമെന്നാൽ മണ്ണിന്റെ കൊലപാതകമാണ്. ജീവന്റെ ഉറവിടമായ മണ്ണിനെ രാസവസ്തുക്കൾ കൊണ്ടും കോൺക്രീറ്റ് പാളികൾ കൊണ്ടും വന്ധ്യംകരിക്കുമ്പോൾ നാം സത്യത്തിൽ നമ്മുടെ തന്നെ ഭാവിയിലേക്കാണ് വിഷം കലർത്തുന്നത്. ഇത് ആർക്കുവേണ്ടിയാണ്? സാധാരണക്കാരന്റെ വിശപ്പടക്കാനോ? അല്ല, ഇത് ഏതാനും കോർപ്പറേറ്റ് കൊതിയന്മാരുടെ ലാഭകൊതിക്കും അധികാരം കൈയാളുന്നവരുടെ അന്ധമായ ആർത്തിക്കും വേണ്ടിയുള്ള ബലി കഴിക്കലുകൾ മാത്രമാണ്. മണ്ണ് ഒരു ജീവിയാണ്. അത് ശ്വസിക്കുന്നുണ്ട്, അത് പ്രസവിക്കുന്നുണ്ട്. ഓരോ തരി മണ്ണിലും കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുടെ പ്രത്യാശയുണ്ട്. എന്നാൽ ലാഭത്തിന്റെ കണക്ക് പുസ്തകം മാത്രം വായിക്കുന്നവർക്ക് മണ്ണെന്നത് കേവലം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ചരക്കുകൾ മാത്രമാണ്. കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോഴും വയലുകൾ നികത്തുമ്പോഴും അവർ ഓർക്കുന്നില്ല അവർ നശിപ്പിക്കുന്നത് ഈ ഭൂമിയുടെ വൃക്കകളെയും ശ്വാസകോശങ്ങളെയുമാണെന്ന്. പ്രകൃതിയുടെ വന്ധ്യംകരിക്കുന്നതിലൂടെ വരും തലമുറയ്ക്ക് നാം കാത്തുവെക്കുന്നത് തരിശുഭൂമിയും വിഷവായുവും മാത്രമാണ്. ഒരു തരി പുല്ലുപോലും മുളയ്ക്കാത്ത മണ്ണിൽ നിങ്ങൾ പടുത്തുയർത്തുന്ന സാമ്രാജ്യങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? അധികാരാർത്തി മൂത്തവർ വികസനത്തിന്റെ വലിയ വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വശീകരിക്കുന്നു. വീതിയുള്ള റോഡുകളും കൂറ്റൻ കെട്ടിടങ്ങളും പുരോഗതിയുടെ അടയാളമായി അവർ അവതരിപ്പിക്കുന്നു. പക്ഷേ ആ റോഡുകൾ പണിയാൻ വെട്ടിമാറ്റിയ ആയിരക്കണക്കിന് മരങ്ങളെക്കുറിച്ചോ ആ കെട്ടിടങ്ങൾക്കായി വഴിമാറിപ്പോയ പുഴകളെക്കുറിച്ചോ ആരും ഒന്നും സംസാരിക്കുന്നില്ല. പ്രകൃതിയുടെ താളം തെറ്റിച്ചുകൊണ്ട് നേടുന്ന ഈ ഭൗതിക സുഖങ്ങളെല്ലാം ഒരു ചെറിയ മഴയിലോ പ്രളയത്തിലോ ഒലിച്ചു പോകുന്നവർ മാത്രമാണ്. ഭ്രാന്തമായ ഈ ആർത്തിക്ക് പിന്നിലോടുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ പച്ചപ്പുള്ള സ്നേഹമാണ്. മണ്ണിനെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും അതിനെ വന്ധ്യംകരിക്കില്ല. യഥാർത്ഥ ഹരിത വിപ്ലവം എന്നത് വിളവ് വർദ്ധിപ്പിക്കൽ മാത്രമല്ല, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തൽ കൂടിയാണ്. എന്നാൽ ഇന്നത്തെ വികസന രീതികൾ മണ്ണിന്റെ ആത്മാവിനെയാണ് കൊല്ലുന്നത്. രാസവളങ്ങളുടെ അതിപ്രസരവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചേർന്ന് മണ്ണിനെ ഒരു വെറും ജഡമാക്കി മാറ്റിയിരിക്കുന്നു. അധികാരികളുടെ ഭ്രാന്തൻ മോഹങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ നാം ഓരോരുത്തരും ഈ മഹാപാപത്തിൽ പങ്കാളികളാവുകയാണ്. പണമല്ല, പച്ചപ്പാണ് പവിത്രമെന്ന് തിരിച്ചറിയുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്കൊരു നിമിഷം ആത്മപരിശോധന നടത്താം. വികസനത്തിന്റെ പേരിൽ നമ്മുടെ ചുറ്റുമുള്ള വയലുകൾ അപ്രത്യക്ഷമാകുമ്പോൾ നാം എന്തിനാണ് നിശബ്ദരായിരിക്കുന്നത്? വിരലിൽ എണ്ണാവുന്ന സമ്പന്നർക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കാൻ നാം അനുവദിക്കണോ? മണ്ണ് വന്ധ്യംകരിക്കപ്പെട്ടാൽ പിന്നെ ഇവിടെ ജീവൻ ഉണ്ടാകില്ല. പണമോ സ്വർണമോ തിന്ന് മനുഷ്യന് വിശപ്പെടക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടത് ജീവനുള്ള മണ്ണാണ്, ഒഴുകുന്ന പുഴകളാണ്, ശുദ്ധമായ വായുവാണ്. വായുവിന്റെ പുതുമയും വെള്ളത്തിന്റെ തെളിച്ചവും നമുക്ക് സ്വന്തം അല്ലെങ്കിൽ പിന്നെ അവ എങ്ങനെയാണ് വിൽക്കാൻ കഴിയുക? എന്നാൽ ഇന്ന് എല്ലാം വിൽക്കാനുള്ളതാണ്. മണ്ണും വിണ്ണും വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു വിപണിയായി ലോകം മാറിയിരിക്കുന്നു. ഈ ഭ്രാന്തനോട്ടം അവസാനിക്കേണ്ടതുണ്ട്. പ്രകൃതിയെ നശിപ്പിക്കുന്നത് പുരോഗതിയല്ല, അത് വിനാശമാണ്. നിലനിർത്തുന്നതാണ് പുരോഗതിയെന്ന മഹത്തായ സത്യം നാം ഉറക്കെ വിളിച്ചു പറയണം. മനസ്സിൽ ഒരു ചിന്ത ഇപ്പോഴും ബാക്കിയുണ്ടാകണം. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ബലി കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങളെയാണ്. കൊതിയന്മാരുടെയും അധികാരാർത്ഥിക്കാരുടെയും മോഹങ്ങൾക്ക് പ്രകൃതിയെ വിട്ടുകൊടുക്കരുത്. ഓരോ മരവും ഓരോ തുള്ളി വെള്ളവും ഓരോ പിടിച്ച മണ്ണും നമ്മുടെ ജീവനാണ്. അവയെ സംരക്ഷിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, അതൊരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്. പച്ചപ്പുള്ളൊരു നാളേക്കായി, ജീവനുള്ളൊരു മണ്ണിനായി നമുക്ക് കൈകോർക്കാം. ഓർക്കുക, മണ്ണ് ചതിക്കില്ല. പക്ഷേ മണ്ണിനെ ചതിക്കുന്നവനെ പ്രകൃതി ഒരിക്കലും പൊറുക്കില്ല.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

0: തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് വേറെയില്ല എന്ന് മറന്നു പോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പുല്ലും പുഴുവും പൂമരവും ഉൾപ്പെടെ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ആനന്ദമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ചോദന. ആനന്ദമില്ലാതെ വരുമ്പോൾ ജീവിതത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുകയും ജീവിതം മടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആനന്ദിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് സൊജോർണർ ട്രൂത്തിനെ കുറിച്ച് കേൾക്കാം. അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ ജനിച്ചിട്ടും ലോകത്തിന് സത്യത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയ സൊജോർണർ ട്രൂത്ത്. 1797 ന്യൂയോർക്കിൽ ഇസബെല്ല ബംഫ്രി എന്ന പേരിൽ ജനിച്ച അവർ പിൽക്കാലത്ത് മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ ആഗോള പ്രതീകമായി മാറി. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച അടിമയായിരുന്നു അവർ. എന്നാൽ 1826 ന്യൂയോർക്കിൽ അടിമത്തം നിരോധിക്കുന്നതിന് തൊട്ടു മുൻപ് തന്റെ കൈക്കുഞ്ഞുങ്ങളുമായി അവർ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ടു. 1843 തന്റെ പേര് സൊജോർണർ ട്രൂത്ത് എന്ന് മാറ്റിയത്. സത്യം വിളിച്ചു പറയാൻ യാത്ര ചെയ്യുന്നവൾ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. അന്നു മുതൽ മരണം വരെ അവർ അമേരിക്കയിലുടനീളം സഞ്ചരിച്ച് അടിമത്തത്തിനെതിരെയും സ്ത്രീകളുടെ വോട്ടവകാശത്തിനു വേണ്ടിയും പ്രസംഗിച്ചു. ചരിത്രത്തിൽ സൊജോർണർ ട്രൂത്ത് അടയാളപ്പെടുത്തപ്പെട്ടത് 1851 ഒഹോയിൽ നടന്ന സ്ത്രീകളുടെ അവകാശ കൺവെൻഷനിലെ പ്രസംഗത്തിലൂടെയാണ്. ഞാനൊരു സ്ത്രീയല്ലേ എന്ന അവരുടെ ചോദ്യം ഇന്നും ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒന്നാണ്. പുരുഷന്മാരോടൊപ്പം തന്നെ കഠിന അധ്വാനം ചെയ്യാനും പീഡനങ്ങൾ സഹിക്കാനും കരുത്തുള്ള തനിക്ക് എന്തുകൊണ്ട് തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് അവർ പ്രസംഗത്തിലൂടെ ചോദിച്ചു. എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു സ്ത്രീ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളെപ്പോലും നിശബ്ദരാക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. അബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ നേരിട്ട് കണ്ട് തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അവർക്ക് സാധിച്ചു. സിവിൽ വാർ സമയത്ത് കറുത്ത വർഗ്ഗക്കാരായ സൈനികരെ സംഘടിപ്പിക്കുന്നതിലും അവർ വലിയ പങ്കുവഹിച്ചു. 1883 അവർ വിടവാങ്ങിയെങ്കിലും അവർ കൊളുത്തിയ പോരാട്ടത്തിന്റെ കണലുകൾ പിന്നീട് വന്ന മാർട്ടിൻ ലൂഥർ കിങ്ങിനെ പോലുള്ളവർക്ക് വഴികാട്ടിയായി. ഒരു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെയും നീതിയെയും സംരക്ഷിക്കാൻ സൊജോർണർ ട്രൂത്തിനെ പോലെയുള്ളവർ നടത്തിയ പോരാട്ടങ്ങൾ ഇന്നും പ്രസക്തമാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഒരു പേരുമാറ്റം പോലും അനിവാര്യമാണെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: പ്രബോധന ചിന്ത.
1: എല്ലാറ്റിനുമുണ്ട് ഒരാരംഭം. അനന്തമായി നമുക്ക് സഞ്ചരിക്കാൻ അക്ഷരങ്ങളുടെ ഒരു മഹാപ്രപഞ്ചമുണ്ട് നമ്മുടെ മുന്നിൽ. വിജ്ഞാനത്തിന്റേതായ ഒരു വിശാല പ്രപഞ്ചം. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, എത്ര പടവുകൾ വേണമെങ്കിലും കയറാം, വിജ്ഞനാകാം, വിശ്രുതനാകാം, ഒരിടത്തും തടസ്സമില്ല. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണെന്നോ, ഈ വിജ്ഞാന പ്രപഞ്ചത്തിന് നിദാനമായ അക്ഷരമാലയ്ക്ക് ഒരു തുടക്കമുണ്ടെന്നത്. അതായത് ഒരു നിമിത്തം, ഒരു മൂലകാരണം, ഒരാദി, ഒരാരംഭം. എന്താണത്? ആ എന്ന അക്ഷരം തന്നെ. അതില്ലെങ്കിൽ അക്ഷരമാലയില്ല, വിജ്ഞാന പ്രപഞ്ചവുമില്ല. അപ്പോൾ നാം കടപ്പെട്ടിരിക്കുന്നത് ആ എന്ന പ്രാരംഭത്തോടാണ്, ആദി കാരണത്തോടാണ്. ഒരിക്കലും അത് മറക്കരുത്. അതിലും പ്രധാനമായ മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നാം അധിവസിക്കുന്ന ഹരിതസുന്ദരമായ ഈ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിനുമില്ലേ ഒരാരംഭം, ഒരാദി കാരണം? അക്ഷര പ്രപഞ്ചത്തിന് ആ എന്നതുപോലെ, അകാരം എന്നതുപോലെ, ഈ മഹാപ്രപഞ്ചത്തിനുമുണ്ട് ഒരാരംഭം, ഒരാദി. അതാണ് ഈശ്വരൻ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 26-ന്റെ ഹൃദയഭൂമികകളിലാണ്. 1896 മെയ് 26 റഷ്യൻ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയായ സർ നിക്കോളാസ് 2-ന്റെ കിരീടധാരണം നടന്നുകൊണ്ടിരിക്കുന്നു. 1897 മെയ് 26 വിശ്വ സാഹിത്യത്തിലെ ഭീകര നോവലുകളിൽ ഏറ്റവുമധികം വായനക്കാരെ ആകർഷിച്ചിട്ടുള്ളതും വിവിധ ഭാഷകളിലായി ഇന്നും വിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഡ്രാക്കുള ദേ ലണ്ടൻ നഗരത്തിൽ പ്രകാശനം ചെയ്യപ്പെടുന്നു. 1969 മെയ് 26 അമേരിക്കയുടെ അപ്പോളോ 10 പേടകം ചന്ദ്രനെ 31 വട്ടം ചുറ്റിയതിനു ശേഷം സുരക്ഷിതമായി ഭൂമിയിലിറങ്ങിയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ എസ് ചിത്ര പാടിയ ഗാനം.

0: പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇട്ടുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു, ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം നെയ്യാറ്റിങ്കര വാസുദേവൻ ആലപിച്ച ഗാനം.
1: പരമപുരുഷ ജഗദീശ്വര ജയ.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സന്ധ്യരാഗത്തിൽ ഇനി കലാഭവൻ മണി പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റുവീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ഹരിചരൺ ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി BD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി BD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ BD സതീശൻ പറഞ്ഞു. PM-3 പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പൊ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം. 6 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ട് അറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്ട് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്തു നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത്

0: ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

ആരോ വരച്ചിട്ട ചിത്രക്കമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. സാന്ധ്യരാഗത്തിൽ ഇനി ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പാട്ടും കൂട്ടും വർത്തമാനവും വിശേഷങ്ങളും ഒക്കെയായി പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഒരേ സമയം പാട്ടിന്റെയും കൂട്ടിന്റെയും മാധുര്യം നമുക്ക് ആസ്വദിക്കാം. പാട്ട് എപ്പോഴും നമുക്കൊരു സാന്ത്വനവും തലോടലുമാണ്. ജീവിതത്തിന്റെ സുലഭര നിമിഷങ്ങളെ നമുക്ക് അയവിറക്കാം. വിഷമസന്ധികളിൽ പരസ്പരം താങ്ങാവാം. കാതിനും മനസ്സിനും ഇമ്പമാർന്ന സുഖദ ഗാനങ്ങൾ കേൾക്കാം. വർത്തമാനത്തോടൊപ്പം ആഹ്ലാദം പങ്കിടാം. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് സുസ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ,
2: ആരാണ്?
3: വലിയമല
2: വയോജന ക്ലബ്ബിൽ നിന്ന് എന്നും വിളിക്കും, പക്ഷെ കോള് കയറുമ്പം കട്ടായി
3: പോവും.
2: എന്താണ് പ്രശ്നം?
3: അത് കട്ടാണ് പ്രശ്നം, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നമല്ല.
2: പിന്നെ നമ്മളാണ് കട്ടാക്കണേ.
3: കഴിഞ്ഞ ആഴ്ച ഒരു 3 മിനിറ്റ് കട്ടായി പോയി.
2: നമ്മള് ഇവിടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് ഞാൻ ഹലോ എന്ന് പറയുമ്പം അവിടെ ആളില്ല, അപ്പുറത്തെ ആളില്ല. എന്താ ചെയ്യാ?
3: ഒന്നും ചെയ്യാനാക്കൂല.
2: വിളിക്കുന്ന 3 ആഴ്ചയായിട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വയോജന ക്ലബിൽ നിന്ന്
3: തന്നെ തന്നെ.
2: അപ്പൊ ആ നീതിമാന്റെ രക്തത്തിൽ നമുക്ക് ആർക്കും പങ്കില്ല. അതല്ല കാര്യം, അവിടെ റേഞ്ച് കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും കോള് കട്ടായി പോവും. പിന്നല്ലാതെ അല്ല, നമ്മൾ കട്ട് ചെയ്യൂല. നമ്മളങ്ങനെ കട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇല്ല, അറിയുന്നില്ല. കോള് ഹലോ പറയുമ്പോ കേറും എന്നല്ലേ നമ്മൾ വിചാരിക്കണേ. അപ്പഴത്തേക്ക് ഇല്ല. അതാണ് സംഭവം, സത്യസംഭവം അതാണ്. അത് പോട്ടെ, നമ്മളിപ്പോ ഇന്ന് കിട്ടിയല്ലോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ, കുറെ ദിവസം ആയല്ലോ.
3: ഇവിടെ പിന്നെ പറയത്തക്ക വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഒന്നര മഴയുണ്ട്. ഞങ്ങളെല്ലാരും സുഖമായിരിക്കുന്നു.
2: ചൂടിനൊക്കെ ഒരു ശമനമായോ?
3: ചൂടൊക്കെ നല്ലൊരു ശാന്തതയായി.
2: നല്ലൊരു എന്താണ്,
3: എല്ലാവർക്കും തണുപ്പായി. എല്ലാവർക്കും നല്ല തണുപ്പുകളായി.
2: എല്ലാവർക്കും നല്ല തണുപ്പുകളായി. ഓക്കെ. ചോറൊക്കെ കഴിച്ചോ?
3: ഊണൊക്കെ കഴിഞ്ഞ്.
2: പുതുച്ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാരും കൂടെ. റേഡിയോയുടെ അടുത്ത് എല്ലാരും ഇങ്ങനെ വട്ടത്തിനിരിക്കുന്നുണ്ടോ?
3: എല്ലാവരും ഞങ്ങള് കഥാപ്രസംഗങ്ങളെ അങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്.
2: ശരി, ഇന്ന് എത്ര പേരുണ്ട് വയോജന ക്ലബില്?
3: ഞങ്ങള് 12 പേരുണ്ട്.
2: 12 പേരുണ്ട്. അച്ഛന്മാരും അമ്മമാരും എല്ലാരും കൂടെ 12 പേരുണ്ട്. ഭാസ്കരൻ ചേട്ടനുണ്ടോ?
3: ഉണ്ട്.
2: ഭാസ്കരൻ ചേട്ടനും അവിടെയുള്ള എല്ലാവരുടെക്കും എന്റെ പ്രത്യേക അന്വേഷണം പറയണം.
3: എല്ലാവരുടെക്കും പറയാം.
2: അവര് കേട്ടോണ്ടിരിക്കല്ലേ?
3: എല്ലാരും കേട്ടോണ്ടിരിക്കുന്ന.
2: അതന്നെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
3: സ്പോൺസർ ഉണ്ട് കേട്ടാ.
2: ആരാണ് സ്പോൺസർ?
3: സ്പോൺസർ നമ്മള
2: കല്ലാർ ഒരു ഗിരിജ ഉണ്ട്.
3: സ്പോൺസർ ഉണ്ട്.
2: സ്പോൺസർ അല്ല, ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ
3: നടരാജ
2: ചേട്ടൻ കാച്ചാണി.
3: അദ്ദേഹത്തിനും പിന്നെ നമ്മളെ ഞങ്ങളെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി,
2: അവിടെ വട്ടത്തിനിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി.
3: അല്ല അല്ല അല്ല, ഇവിടുത്തെ കൂട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളെ
2: റേഡിയോ സുഹൃത്തുക്കൾ.
3: അതെ, ഞങ്ങളെ ഫോൺ വഴി വിളിക്കുന്ന കൂട്ടുകാർ ഒരുപാട് ഉണ്ട്.
2: നമ്മളെ ഉണ്ണിച്ചേട്ടന്റെ സുഖമാണോ?
3: ഉണ്ണിച്ചേട്ടൻ നല്ല സുഖം.
2: ചായക്കിടയല്ലേ? അന്വേഷണം പറയണേ.
3: അന്വേഷണം പറയാ, അങ്ങേരോടെ കേട്ടോണ്ടിരിക്കാ.
2: ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ.
3: ഇന്നത്തെ പാട്ടാണ് മലയാറ്റൂർ മലഞ്ചെരിയിലെ പൊന്മാനെ. വലയിട്ട് മീൻ പിടിക്കും പൊന്മാനെ എന്നുള്ള പാട്ടാണ്.
2: ഇവിടെ നമുക്ക് ഏത് പാട്ടാ രണ്ടുപേരും പാടിത്തരുന്നേ?
3: ഇന്ന് ഞാൻ ഒരു പാട്ട് പാടാം.
2: പാടിക്കോളൂ.
3: യുദ്ധം ഭാരത യുദ്ധം, ഇത് പാണ്ഡവർ കൗരവർ യുദ്ധം, എന്തിനു വേണ്ടി അവർ അന്നു തുടങ്ങി ഒരു ക്ഷേത്രത്തിൽ യുദ്ധം. ഇതു പെണ്ണിനു വേണ്ടിയ യുദ്ധം, യുദ്ധം മണ്ണിനു വേണ്ടി യുദ്ധം. സ്വന്ത സഹോദരർ തമ്മിൽ തമ്മിൽ അസ്ത്രമെടുത്തവർ വില്ലുകുലച്ചു കോഴിയിൽ വീണു മരിക്കാൻ. യുദ്ധം ഭാരത യുദ്ധം, മനുഷ്യൻ ഭൂമിയിലുള്ള കാലം തീരുകയില്ല. യുദ്ധം ഇനി തുടരുക തന്നെ യുദ്ധം, യുദ്ധം ഭാരത യുദ്ധം. ഇതു പാണ്ഡവർ കൗരവർ യുദ്ധം.
2: അപ്പൊ അങ്ങനെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത് പാട്ടിലൂടെ. ശരിയാണ്, കറക്റ്റ് ആണ്. പല പല സ്ഥലങ്ങളിൽ ഇപ്പോഴും യുദ്ധം നടക്കുകയല്ലേ.
3: അപ്പൊ
2: യുദ്ധമില്ലാത്ത ഒരു ഭൂമിയെ കുറിച്ച് നമുക്ക് സ്വപ്നം
3: കാണാം.
2: നമുക്ക് നോക്കാം, ചിലപ്പോ നടന്നാലോ.
3: അതിനൊരു
2: അതിനൊരു ഉപയോഗം വേണ്ടേ അല്ലേ. നമുക്കതെല്ലാം അങ്ങ് കളയാം, യുദ്ധമൊക്കെ നമുക്ക് വിട്ടിട്ട് മലയാറ്റൂർ മലഞ്ചെരിവിലെ പൊന്മാനെ, പെരിയാറ്റിൽ മീൻ പിടിക്കും പൊന്മാനെ, ആ പാട്ടി പറഞ്ഞതുപോലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി നമുക്ക് കേൾക്കാം.
3: എല്ലാവർക്കും വേണ്ടി.
2: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിശേഷങ്ങളും സങ്കടവും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: രവി ആലപ്പുഴ.
0: രവി ആലപ്പുഴ, ആലപ്പുഴ എന്തുണ്ട് വിശേഷമൊക്കെ?
1: വിശേഷങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയായിരുന്നു.
0: ആ കനത്ത മഴയായിരുന്നു,
1: നല്ല മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലാണ്, നല്ല മഴക്കാറും ഉണ്ട്. ഇങ്ങനെ
0: വേണമെങ്കിൽ പെയ്യാം, അല്ലെങ്കിൽ പെയ്യണ്ടെന്നുള്ള രീതിയിൽ നിൽക്കാൻ
1: സാധ്യതയുണ്ട്.
0: ശരി ശരി. ആലപ്പുഴയല്ലേ, മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം എവിടെ കൂടെ വന്നെന്ന് ചോദിച്ചാൽ?
1: നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. കുട്ടനാട് പ്രദേശത്താണ് പ്രശ്നം.
0: ആ അവിടെ എന്താണ്, സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന സ്ഥലമാണ് അല്ലേ? നമുക്കൊക്കെയാണ് പേടി. അവിടെ ഇങ്ങനെ സ്ഥിരമായതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നോ?
1: അവർക്ക് കുഴപ്പമില്ല, അവരവിടെ അതുമായിട്ട് പൊക്കപ്പെട്ട് പോകുന്നുണ്ട്.
0: വീട്ടിനകത്തൊക്കെ വെള്ളം കയറും അല്ലേ?
1: ഇവിടെ കുഴപ്പമില്ല, അല്ല അവിടെ കുട്ടനാടിനകത്തൊക്കെ വെള്ളം കയറും.
0: അപ്പൊ ഈ ഈ വെള്ളത്തോടെ കൂടി തന്നെ അവർ അവിടെ താമസിക്കുകയൊക്കെ ചെയ്യും വീട്ടില്?
1: ഇല്ല, അവര് ആ സമയമാകുമ്പോ അവിടുന്ന് വേറെ ഈ കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറും,
0: നമ്മുടെ സ്കൂളുകളിലേക്കും ഒക്കെ മാറ്റും.
1: സ്കൂളുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും.
0: അല്ലെ, ഈ വെള്ളത്തിന്റെ ഇടയിൽ കൂടെ പല സാധനങ്ങൾ അകത്തോട്ട് കയറി വരും. അയ്യോ, എവിടെ തിരിഞ്ഞാൽ അതേ കേൾക്കാനും കാണാനും ഉള്ളൂ. പേടിച്ചിട്ടാണ് നടക്കണത്. തറയിൽ നോക്കി നടന്നിട്ട് നടക്കാതെ വല്ല മുള്ളു കൊണ്ടാലും പേടിയാണ്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ജീവികളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതല്ലെങ്കിൽ പോട്ടെ, അതിന് വിഷം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വെറുതെ ഈ ഉറുമ്പൊക്കെ കടിക്കുമ്പോലെ ഒന്ന് കടിച്ചിട്ട് പോയാ മതിയായിരുന്നു. ഇതിപ്പോ ഏത് ഏത് ഐറ്റം ആണെന്ന് അറിഞ്ഞുകൂടാ? വിഷം, വിഷത്തിന് കടിച്ചതാണോ അല്ലാത്ത കടിച്ചതാണോ ഒന്നും അറിയില്ല. രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ പേടിയാണ്. ഏത് വഴിയൊന്നും വരുമെന്ന് നമുക്ക് പറയാൻ
1: പറ്റില്ല.
0: എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവം ഇതാണ്. ചില ആൾക്കാർക്കൊന്നും പേടിയില്ല, പക്ഷെ എനിക്ക് സാധനത്തിന് കേൾക്കുമ്പോഴേ രൂപ ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാവും. ശരി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ അങ്ങനെയൊക്കെ അത് ജനിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ജോലിക്കൊന്നും ഇറങ്ങിയില്ല,
1: വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു.
0: പണിക്ക് കയറ്റി. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ
1: വേണ്ടേ? മലർവാക പൂവേ മണമുള്ള പൂവേ എന്ന് തുടങ്ങുന്നത്.
0: എന്റെ ഒരു പാടിയാലോ?
1: അല്ല,
0: ഞാനും കേട്ടിട്ടുള്ള, എനിക്ക് പറഞ്ഞുകൂടാ പാട്ട്. എന്തായാലും നമുക്ക് ഇതിലൂടെ കേൾക്കുന്നതല്ലേ എന്റെ ഒരു രസം. നമ്മളൊക്കെ പാടി എന്തിനാണ് ചെലവളാക്കുന്നത്?
1: രണ്ട് സമർപ്പണമുണ്ട്.
0: ആർക്കാണ്?
1: നമ്മുടെ ചാന്ദിനിക്കും, ഷാജിമ, അതുപോലെ റീന മേരി, കൂടെ ജോലി അംബിക, കൂടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ശരി, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ആലപ്പുഴ എന്നൊരു ഡെഡിക്കേഷനാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ.
0: ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
0: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു.
2: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി മുന്നോട്ടു.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: संस्कृति भी है, हमारी जीवन शैली भी है. आज से सदियों पहले योग भारत से निकल के सारे दुनिया में गया है. फिर से योगासना की फर्स्ट वर्ल्ड चैंपियनशिप करके उसको पुनः भारत में एक बड़ा कार्यक्रम के रूप में आयोजित करेंगे. भारत में कॉमनवेल्थ का जब आयोजन करा जाएगा तब उसमें स्वदेशी गेम्स या तो भारतीय स्पोर्ट्स के रूप में योगासना को भी स्थान दिया जाएगा.
0: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1 ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: കേരള സൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇത്തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് കുറച്ച് നിമിഷങ്ങൾ കണ്ടെത്താം, മനസ്സുറന്ന് സംസാരിക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? അൻസാർ കൊല്ലം കരുതാപ്പള്ളി. പറയൂ, ഇപ്പൊ കൊല്ലത്താണോ എവിടെയാണ് ഉള്ളത്?
2: നല്ല വർത്തമാനം, കൊല്ലത്ത് തന്നെ.
1: കൊല്ലത്ത് തന്നെ എന്നുണ്ടല്ലേ, മലപ്പുറത്ത് നിന്നൊക്കെ ഇങ്ങനെ പോന്നു.
2: മലപ്പുറത്ത്
1: കൊല്ലത്താണോ താമസം, മലപ്പുറത്താണോ താമസം?
2: അല്ല, ഞാൻ മലപ്പുറത്ത് വന്നതാ.
1: സ്വന്തം സ്ഥലം കൊല്ലത്താണ്. ഓ, പെരുന്നാളിന് എത്ര ദിവസത്തെ അവധിയുണ്ട്?
2: അങ്ങനൊന്നും ഇല്ല, പെരുന്നാളിൽ നമുക്ക് അവധി എടുക്കാം വേണമെങ്കിലും.
1: പിന്നെ നാളെ മറ്റന്നാളും ഉണ്ടല്ലോ, രണ്ട് ദിവസം അല്ലേ അവധി?
2: രണ്ട് ദിവസം അവധിയാണെങ്കിലും അത് ഗവൺമെന്റ് അവധിയാണ്.
1: നമുക്ക് സ്വന്തമായിട്ട് എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം.
2: നമുക്ക് സ്വന്തമായിട്ട് 10 ദിവസം ഒക്കെ എടുക്കാം.
1: ശരി.
2: പിന്നെ പാട്ട് മുഖചിത്രം ചിത്രത്തിലെ പിന്നെ ഇത് എന്തുവാ, പൊന്നാവനി വെട്ടം. ആ പാട്ട്
1: പൊന്നാവണി വെട്ടം. ബാക്കി പാടുന്നില്ലേ?
2: ചുമയാണേ.
1: ചുമ ആയതുകൊണ്ട് പാടുന്നില്ല.
2: ചെറിയ പ്രോബ്ലമുണ്ട്.
1: ശരി, അപ്പൊ എങ്ങനെയാ ഈ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നേ?
2: പെരുന്നാൾ ആഘോഷം എന്താ വെച്ചാ, പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥന ഉണ്ടാവും, കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിയും. ആ ഈ പെരുന്നാളെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ പെരുന്നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്.
1: അതെ,
2: പ്രവാചകനായ ഇബ്രാഹിം നബി പിന്നെ മകൻ ഇസ്മായിൽ നബിയെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നപ്പോ അത് അതിന് പകരം ആകാശത്തു നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തതാണ് ആ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
1: ഓക്കെ, അപ്പോ ഈ വരുന്ന പെരുന്നാള്
2: വലിയ പെരുന്നാള്.
1: വലിയ പെരുന്നാള്. ഓക്കെ,
2: അത് ബലി കൊടുക്കുന്നതിന്റെ
1: ആ ഓർമ്മയ്ക്കാണ്.
2: ആ ഓർമ്മയ്ക്കാണ് അതിന്റെ എല്ലാ പിന്നെ പിന്നെ ഈ പിന്നെ പോപ്പിനെ ഇറത്തൊക്കെ കൊടുക്കാറുണ്ട് ഓരോരുത്തരി.
1: ഓ, അങ്ങനെ എന്ന് പറഞ്ഞത് ആഘോഷിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൊടുക്കുന്നതാണോ?
2: നേർച്ച കൊടുക്കുന്നതാ.
1: നേർച്ച കൊടുക്കുന്ന.
2: നേർച്ച കൊടുക്കുന്നതാ. ഇവരുടെ കാര്യമുണ്ട്. ഈ നേർച്ച കൊടുക്കുന്ന ആള് മുടിയും നഖവും താടിയൊന്നും അടിക്കാൻ പാടില്ലെന്നാ ഖുർആനത്ത് പറഞ്ഞിരിക്കുന്നത്.
1: ഓ, എന്ന് പറഞ്ഞാല് ജീവിതകാലം മൊത്തമാണോ ഈ കാലയളവിലാണോ?
2: അല്ലല്ല, ഈ കാലയളവിൽ നേരത്തെ കൊടുക്കുന്ന
1: നേർച്ച കൊടുക്കാം എന്ന് വിചാരിക്കുന്നത് മുതൽ കൊടുക്കുന്നത് വരെ.
2: ആ കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ.
2: താടി മുഖം മീശയും നഖം ഒന്നും മരിക്കാൻ വെട്ടാനോ അടിക്കാനോ പാടില്ല. അത് വളർന്ന് കിടപ്പുണ്ടെങ്കിൽ, ഇനി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം എന്താ, അതിന് മുമ്പ് കാലം നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ
1: അത്
2: കുഴപ്പമില്ല. പക്ഷെ എന്നാ ഇത് വളർന്ന് കിടക്കുമ്പോഴാ ഇത് കൊടുക്കുന്നെങ്കിൽ അത് മരിക്കാൻ പാടില്ല. ഇതിനകത്ത് ഒരു നിർബന്ധമുണ്ട്.
1: ഓ, നമ്മൾ തീരുമാനിച്ചതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അല്ലേ.
2: പിന്നെ ഈ പാട്ടിന്റെ എഡിറ്റേഷൻ ഉണ്ട്.
1: ആർക്കാണേ?
2: തിരുവനന്തപുരം തോന്നയ്ക്കലുള്ള ഒരു കുട്ടിയെ എനിക്ക് പരിചയമുണ്ട്, പക്ഷെ അതിന്റെ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല.
1: പേരറിയാവോ?
2: കരകൗശല വസ്തുക്കളൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുട്ടിയെ, പ്രീത തോന്നയ്ക്കല്.
1: പ്രീത?
2: പ്രീത കൊച്ചുമോൾ എന്ന് വിളിക്കുന്ന പ്രീത തോന്നയ്ക്കൽ.
1: എങ്ങനെ പരിചയം?
2: കരിഞ്ഞ റേഡിയോക്കകത്ത് ആകാശവാണിക്കകത്ത് വിളിച്ചു പരിചയം.
1: ആ, ശരി ശരി. പ്രീത തോന്നയ്ക്കലിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
2: പിന്നെ ശിവ കുമരകം, പി വി മുഹമ്മദ് വടക്കേവാൻ ഒരു പാലക്കാട്. ഇത്രയും പേർക്ക്. പിന്നെ മേഡത്തിന്
1: താങ്ക് യു. എന്നെ എന്തുകൊണ്ട് പറയണില്ല എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. വളരെ ഹാപ്പിയായി അടിച്ചു പൊളിച്ച് ബലിപ്പെരുന്നാൾ ആഘോഷിക്കൂ.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ബൈ.
2: ഓക്കെ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ജീവിതം ഒരു പുഴ പോലെയാണ്. ചിലപ്പോൾ അത് ശാന്തമായി ഒഴുകുന്നു, ചിലപ്പോൾ അത് കലങ്ങി മറിയുന്നു. ആ യാത്രയിൽ സന്തോഷങ്ങളുണ്ടാവാം, സങ്കടങ്ങളുണ്ടാവാം, പ്രതീക്ഷകളുണ്ടാവാം. പോക്കുവയിൽ തത്സമയ പരിപാടിയിലൂടെ നമുക്ക് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, ഞാൻ നിർമ്മല.
0: ആ നമസ്കാരം.
1: നമസ്കാരം.
0: ആ പറഞ്ഞോളൂ.
1: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
0: ഇവിടെയോ?
1: ഓ,
0: ഇവിടെ എന്താ വിശേഷം?
1: എല്ലാ ദിവസവും
0: ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നു കടന്നു പോകുന്നു. ചില സമയങ്ങളിൽ നിന്ന് തിരിയാൻ സമയവുമില്ല.
1: സമയമില്ല, അതെനിക്ക് മനസ്സിലായി.
0: അതേ ഉള്ളു, വേറെ കുഴപ്പമില്ല.
1: ഓക്കെ.
0: ചിലപ്പോ കുഴപ്പമില്ല, ചില ദിവസങ്ങളിൽ ഓക്കെയാണ്. ഞാൻ തിരക്കിലൊന്നും പ്രശ്നമില്ല, അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ.
1: അതെ അതെ,
0: അങ്ങനെ അങ്ങോട്ട് പോവുക.
1: ശരി.
0: അപ്പൊ അവിടെ ജോലിയൊക്കെ ഉണ്ടോ?
1: ഇല്ല, ജോലിയില്ല. ജോലികളെല്ലാം തീർന്നു.
0: ജോലി തീർന്നു. മെയ് മാസമായപ്പോ ജോലിയെല്ലാം ചെയ്ത് തീർന്നു.
1: ഓ, മെയ് മാസം പകുതി ആയപ്പോഴത്തേക്കും ജോലി തീർന്നു.
0: ഇപ്പൊ അങ്ങോട്ട് മഴക്കാലവും വരുന്നു.
1: മഴക്കാലം, ഇനിയിപ്പോ ഏതെങ്കിലും പണി വന്നാലേ ഉള്ളു.
0: ഇത്രയും നാളും ജോലി ചെയ്തില്ലേ?
1: ഉണ്ടായിരുന്നു. നാലഞ്ച് മാസം നല്ല
0: പൈസയൊക്കെ മാറ്റി വെച്ചില്ലേ?
1: ഓ,
0: പൈസയൊക്കെ മാറ്റി വെച്ചില്ലേ?
1: ഓ, മാറ്റി വെച്ചു.
0: ഉറുമ്പുകൾ അരിമണി ശേഖരിക്കുന്ന പോലെ ജോലി ഉള്ളപ്പം പൈസ മാറ്റി വെക്കുക.
1: മാറ്റി വെക്കും.
0: ജോലി ഇല്ലാത്തപ്പോ അതുകൊണ്ടൊക്കെ ഭക്ഷണമൊക്കെ
1: ഇല്ലെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് നടക്കൂല. പിന്നെ വീട്ടിൽ ഇരുന്ന് മുഷിയണത് കൊണ്ടുള്ള ഒരു മുഷിവേ ഉള്ളൂ.
0: മുഷി അങ്ങനെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വീട്ടിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ പച്ചമുളകൊക്കെ നട്ട്.
1: ഓ, ഇഷ്ടംപോലെ റോസയും വെള്ള റോസയും മഞ്ഞ റോസയും ചുമന്ന റോസയും ഓറഞ്ച് റോസ എല്ലാ റോസകളും ചെടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്.
0: ഓ, ചെടി പ്രേമിയാണ്. അപ്പൊ
1: ചെടി പണ്ടേ ചെടി പ്രേമിയാണ്.
0: ചെടി പ്രേമി ആകുന്നതോടൊപ്പം അഞ്ചാറ് പച്ചമുളകൊക്കെ നട്ടുപിടിപ്പുണ്ട്.
1: ഇപ്പൊ പൂവും കായും ഒക്കെ ഉണ്ട് ഇപ്പോഴും.
0: അപ്പൊ പിന്നെ സമയമൊക്കെ അങ്ങനെ അങ്ങ് പോയി കിട്ടും.
1: ഓ, പിന്നെ കൊറേ വെണ്ടാട്ടുന്നല്ല.
0: അപ്പൊ അതിനെയൊക്കെ പറ്റിലാളിച്ചും വെള്ളം ഒഴിച്ചും പുഴുവിനെടുത്ത് കളഞ്ഞും അങ്ങനെ എൻഗേജ്
1: ആവുകയുള്ളൂ.
0: അത് തന്നെ പിടിപ്പത് പണിയില്ലേ?
1: ഉണ്ട്.
0: പിന്നെ കുറച്ചേരം റേഡിയോ ഒക്കെ കേട്ട്.
1: ഓ, റേഡിയോ 24 മണിക്കൂർ റേഡിയോ ഉണ്ട്. 11 മണി വരെ റേഡിയോ
0: പിന്നെ ഇടയ്ക്ക് ഒരു
1: കറക്കുണ്ട്.
0: ഞാൻ കേട്ടിവിടെ.
1: ഞാൻ യാതൊരു സാധനം കൊണ്ടു വെച്ചാലും അവ എടുത്ത് മുറ്റത്ത് കൊണ്ടു വയ്ക്കും.
0: എടുത്തോണ്ട് ഓടിയപ്പോ അതിന് വഴക്ക് പറഞ്ഞ ഞാൻ കേട്ടു.
1: അതന്നെ
0: ഞാൻ എന്നിട്ട് ആതിരി എടുത്ത് പറഞ്ഞത് ഇനി എന്റെ അടുത്തായിട്ട് പറയണതാണോ എന്ന് ഞാൻ ചോദിച്ചു.
1: എല്ലാം അറിയാം.
0: ആ അതെ അതെ. ഇപ്പൊ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
1: ഓ, ഉച്ചഭക്ഷണം കഴിഞ്ഞു. ഞാൻ അവനും കൂടെ ഇപ്പൊ കഴിച്ചിട്ട് എണീച്ചതേ ഉള്ളൂ.
0: ആ, രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച്. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് എനിക്ക് മണിയറയിലെ പെണ്ണേ പെണ്ണേ എന്നുള്ള ഒരു പാട്ടുണ്ട്.
0: പെണ്ണേ പെണ്ണേ തുടങ്ങുന്ന ഒരു പാട്ട്.
1: പാട്ട് പിന്നെ ടീച്ചറെ, ആ പ്രശ്നോത്തരി പറയുമ്പോ ഒന്നും കൂടെ ഒന്ന് ആൻസർ പറയുമ്പോ ഒരിക്കൽ കൂടെ ചോദ്യം പറഞ്ഞ എല്ലാവർക്കും ഒന്ന് മനസ്സിലായി. എന്നിരുന്നു
0: ആൻസർ പറയുമ്പോ ഞാൻ ചോദ്യം പറയൂലേ?
1: ഇല്ല ഇല്ല ഇല്ല, ആൻസർ മാത്രമേ പറയുള്ളൂ.
0: ചോദ്യം പറഞ്ഞിട്ടില്ലേ? ആൻസർ പറയാം.
1: ചോദ്യം നേരത്തെ പറയും.
0: ആൻസർ കുറെ കഴിഞ്ഞിട്ടാണ് പറയണേ.
1: ഓ, ആൻസർ 10 മണിക്കകത്തേ പറയുള്ളൂ.
0: ചോദ്യം
1: രാവിലത്തെ. ഓ
0: ഓ, ഉത്തരം പറയണ കൂട്ടത്തിൽ ചോദ്യം ഒന്നുകൂടെ പറയണം.
1: ഒന്നുകൂടി പറയണം, എന്നാലേ നമ്മള് കേട്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ അങ്ങ് ചോദ്യം മറന്നുപോകും.
0: ഇതെന്താ ഇപ്പൊ ഈ ഉത്തരം എന്ന് നമ്മൾ ആലോചിക്കും.
1: ആലോചിക്കും. അതെനിക്ക് മാത്രല്ല, കേട്ടോണ്ടിരിക്കുന്ന
0: 90 ശതമാനം
1: അത് ഉണ്ടാവും.
0: ശരി ശരി ശരി, ഞാനത് ഇവിടെ പറഞ്ഞേക്കാം.
1: ഓക്കെ
0: ഓക്കെ
1: ഓക്കെ, ശരി.
0: അപ്പൊ ഇന്ന് കേൾക്കാൻ പാട്ട് ഏത് പറഞ്ഞേ?
1: മണിയറയിലെ പെണ്ണേ.
0: മണിയറ എന്ന ചിത്രത്തിലെ പെണ്ണേ പെണ്ണേ തുടങ്ങുന്ന പാട്ട്.
1: എല്ലാ ബക്രീദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
0: ശരി ശരി, എല്ലാവർക്കും
1: വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നവർക്ക്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ശരി
1: ശരി ശരി.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയലിലേക്ക് സ്വാഗതം. ഇഷ്ടവർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞു.
1: തള്ളിക്കാടെന്ന് ശാന്തിനിയാണ്.
0: ആ പറയൂ.
1: സുഖമല്ലേ മാഡം?
0: സുഖമാണല്ലോ.
1: കഴിച്ചല്ലോ?
0: കഴിച്ചല്ലോ.
1: എനിക്കൊരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എല്ലാവരും കാരുണ്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും എത്തിയെന്നുള്ള പാട്ട്.
0: ആ പാട്ടാണ് വേണ്ടേ.
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാ ഡെഡിക്കേഷൻ?
1: ഏറ്റുമാനൂർ നാരായണൻ ചേട്ടൻ, കാച്ചാണി നടരാജൻ ചേട്ടൻ, ഷാജിമ, പിന്നെ ജയരാജ്, പുഷ്പലത, ഉത്തരങ്കോട് വത്സല.
0: ഓക്കെ, പെരുന്നാളായതുകൊണ്ടാണോ?
1: എല്ലാവർക്കും എല്ലാവർക്കും എന്റെ വക ബക്രീദ് ആശംസകൾ.
0: ഓക്കെ, അപ്പൊ എല്ലാ ശ്രോതാക്കളും അത് കേൾക്കുന്നുണ്ടാവും. തിരിച്ചും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
1: ഓക്കെ.
0: ശരി.

0: وسلم صلی اللہ علیہ وسلم صلی اللہ علیہ وسلم
1: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇരുട്ടിലേക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പ് ആകാശം കാട്ടിത്തരുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് പൂക്കുവയിൽ. ജീവിതത്തിലും ചിലപ്പോൾ ഇരുട്ടടിയുന്നതിന് മുമ്പ് പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം നമുക്ക് മുന്നിൽ തെളിയാറുണ്ട്. തളർന്നു പോകുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ചില സൗഹൃദങ്ങൾ പോലെ, ചില നല്ല വാക്കുകൾ പോലെ ആ വെളിച്ചത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
2: ഞാൻ പത്മകുമാർ ബേയാട്.

0: ഇവിടെയും ഉണ്ടായിരുന്നില്ല.
1: ഞാനുണ്ടായിരുന്നു, ഇടയ്ക്ക് പുറത്ത് ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് പോയിരുന്നു. കൊല്ലത്തൊക്കെ ഒന്ന് പോയി, കൊല്ലത്ത് മൺറോത്തുരത്തൊക്കെ ഒന്ന് പോയി കറങ്ങി. അവിടെ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് മൂന്നും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു വെക്കേഷന്. അങ്ങനെ ഒരു കറക്കം കറങ്ങിയായിരുന്നു. അതുവഴി നേരെ ആര്യങ്കാവ് അങ്ങനെ കയറി മറ്റേ ഇതുണ്ടല്ലോ തൂക്കുപാലം പുനലൂർ, അവിടെയൊക്കെ പോയി നിന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ചു. അതൊക്കെ ഇപ്പൊ സ്മാരകമായിട്ടൊക്കെ പണി ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ അതുവഴിയൊക്കെ വന്ന അച്ഛൻ കോവിൽ കുളത്തുപുഴ വഴി നേരെ ഇങ്ങു പോകുന്നു.
0: എത്ര ദിവസത്തെ യാത്രയായിരുന്നു
1: അത്? ഒരു സ്റ്റേ, ഒരു മോർണിംഗിൽ പോയി പിറ്റേ ദിവസം രാത്രിയിൽ വീട്ടിൽ എത്തി.
0: ഒരു
1: രാത്രി അവിടെ സ്റ്റേ, മണ്ഡലത്തുരത്തില് റിസോർട്ടില് സ്റ്റേ, വെള്ളത്തിന്റെ പുറത്തുള്ള റിസോർട്ടാണത്. കരയിലും കയറി നമ്മളിങ്ങനെ തട്ട് പോലെ അടിച്ചിരിക്കും, പലക പോലെ ആണ് അകത്ത് ദും ദും കേൾക്കും. പക്ഷെ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. എ സി നാല് സൈഡും ഗ്ലാസും കർട്ടനൊക്കെ ഇട്ട് ഗംഭീരവുമാണ്.
0: യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?
1: യാത്ര അടിപൊളിയായിരുന്നു. മോന്റെ കാറിലായിരുന്നു, മോന്റെ കാറിലായിരുന്നു.
0: അങ്ങനെ പാട്ടൊക്കെ പാടി എല്ലാരും കൂടെ പോയി.
1: പിന്നല്ല അടിപൊളി. അവിടെയും വഞ്ചിയിലൊക്കെ പോയി. വഞ്ചിയാണ് നമുക്ക് സുഖം. മറ്റേ ബോട്ടൊന്നും കഴിഞ്ഞ ഇന്നലെ കണ്ടില്ലേ ബോട്ട് അപകടം?
0: കണ്ടു കണ്ടു കണ്ടു.
1: അവിടെ തന്നെയാണ്, ആ സെയിം സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയത്.
0: ആൾക്കാർക്ക് രക്ഷപ്പെട്ടല്ലോ അല്ലേ?
1: ആർക്കും വലിയ കുഴപ്പമൊന്നും
0: ഉണ്ടായില്ല. മുങ്ങി താഴ്ന്ന സമയത്ത് തന്നെ ആൾക്കാർ അവിടെ എത്തി.
1: ആ എത്തി എന്ന് പറഞ്ഞാല് ആ വഞ്ചിക്കാരന്റെ, ആ വഞ്ചിയിലാണ് ഞങ്ങൾ പോയത്.
0: ഓ,
1: ആ വഞ്ചിക്കാരനെ കാണിച്ചിട്ടുണ്ട് ഇതില് നന്നായിട്ട്. അയാള് കുറെ പേരെ രക്ഷപ്പെടുത്തിയത് അയാളുടെ വഞ്ചിയില. രണ്ടു മൂന്ന് വഞ്ചിക്കാരുണ്ടായിരുന്നു അതില്. കാവി മുണ്ടെടുത്ത ഒരാള് എന്റെ നമ്മുടെ തമ്പി എന്ന് പറയുന്ന ഒരു കക്ഷി, അയാളാണ് നമ്മള് വഞ്ചി വാടകയ്ക്കെടുത്താണ് പോയത്. 600 രൂപ നമുക്ക് കറങ്ങി കണ്ട് ഒന്നൊന്നര മണിക്കൂറോളം കറങ്ങും. അതൊരു നല്ലൊരു
0: ഞങ്ങള് കൂട്ടുകാരൊപ്പം മൺറോത്തുരുത്തി പോയപ്പോഴും ഞങ്ങളിതുപോലെ വഞ്ചിയിൽ കറങ്ങി. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടിപ്പോയി. അപ്പൊ അപ്പുറത്തൂടെ പോണ വഞ്ചിക്കാരെല്ലാം നമ്മളെ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട്
1: നല്ല മഴ പെരിയ എന്റെ പാട്ടായിരുന്നു.
0: നമ്മളങ്ങനെ അപ്പൊ അത് എന്തായാലും അത് മൺറോ തുരുത്തം കേട്ടപ്പോ എനിക്കത് ഓർമ്മ വന്നെ.
1: ആ അവിടെ ഇറങ്ങുന്നവിടെ തുരുത്ത, ആ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം നല്ല മണലാണ്, ചേർന്നില്ല. നല്ല
0: നമുക്ക് നടുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ.
1: അതെ അതെ അതെ, മൺറോത്തുരുത്തില് നടുക്ക്.
0: അവിടെ പളുങ്ക് പോലത്തെ വെള്ളവും,
1: പളുങ്ക് പോലത്തെ വെള്ളവും,
0: വെള്ളാരം കല്ലുകളും ഒക്കെ ഉണ്ട്.
1: കല്ല് കറക്റ്റ് എക്സാക്ട്ലി, അത് ഇരുമരി ഉരുണ്ട ചെറിയ പൊടിക്കല്ലുകൾ.
0: പക്ഷെ അത് അതൊരു അത്ഭുതമാണ്. ഇത്രയും വെള്ളം പരന്നൊഴുകുന്നിടത്ത് നമുക്ക് ഇറങ്ങി നിക്കാൻ പറ്റിയത്.
1: അവിടെ നാല് സൈഡിലും കുച്ചി അടിച്ചിട്ടുണ്ട്. ആ ഏരിയ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, ഭയങ്കര ആഴമാണ്.
0: ആ ഏരിയയിൽ മാത്രമേ നിക്കാവൂ
1: നിക്കാവൂ അങ്ങോട്ട് തിരിയാൻ പാടില്ല. അവര് നമ്മളെ അവിടേക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല വൈബാണ്, നല്ലൊരു വൈബാണ്.
0: അത് ഭയങ്കര രസമായിരുന്നു.
1: ആ ഞങ്ങള് കായലിൽ ഇറങ്ങി കുറെ ഇങ്ങോട്ട് പകുതി എത്തിയപ്പോഴും അതേ വഞ്ചിയില് പകുതി എത്തിയപ്പോ തന്നെ മഴ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ നല്ല സുന്ദര മഴയായിരുന്നു. ഈ കാറ്റ് മഴയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കണ്ടൽക്കാടുകളാണ്, നിറച്ച്
0: കണ്ടൽക്കാടുകളുണ്ട്.
1: ആ ഉണ്ട്. അപ്പൊ ഇത് മറ്റേ എന്തോന്നി കല്ലടയാറല്ല, വേറൊരു ആറ് വന്ന് ചേരുന്ന ഭാഗവും കൂടിയാണ്.
0: നദിയുടെ പേരൊക്കെ ഞാൻ മറന്നു
1: പേര് എന്തൊക്കെ പറഞ്ഞത്. നല്ലൊരു യാത്രയായിരുന്നു,
0: അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു.
1: അനുഭവം നല്ല അനുഭവമാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പൊ എന്നോട് ചോദിച്ചത് എന്ത് കണ്ടില്ല, ഞാൻ പറഞ്ഞു എന്റെ മക്കൾ കണ്ടാ പറയും ഞാൻ കണ്ടതുപോലെയാണ്. കാരണം അവര് ആ മനോഹാരിതയെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. തീരെ ജന്മനാല് കാഴ്ചയില്ലാത്തവർക്കൊക്കെയാണ് നമുക്ക് എന്താണ് ഏതാണെന്ന് അറിയാൻ പറ്റാതെ. പക്ഷെ നമ്മള് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഡൽഹിയും കാശ്മീറും പിന്നെ ഇവിടെ കുളു മണാലി അവിടെയൊക്കെ പോയി കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആളാണ്. തടാകങ്ങളും ഒക്കെ പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ എത്രത്തോളം മനോഹാരിത വരുമെന്നുള്ളത്
0: നമുക്കറിയാം.
1: അങ്ങനെയൊക്കെയുള്ളൊരു അപ്പൊ പിന്നെ അതൊന്നു. പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ കോവിലിൽ ഒന്ന് കുളത്തുപുഴ, അവിടെ ഒരു ഒരു ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട്. അത് ഇപ്പൊ ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്, പലർക്കും അറിയില്ല. കുളത്തുപുഴ
0: ഞാൻ പോയിട്ടുണ്ട്.
1: പോയിട്ടുണ്ട്. അവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചു. അത് നല്ല ഒരു പിള്ളേർക്കൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റിയ സ്ഥലമാണ്.
0: ഈ സ്ഥലം കാണാൻ പോയപ്പോ തന്നെ അതും കണ്ടത്.
1: അതും കണ്ട് അപ്പൊ അവിടെ വലിയ മീനുണ്ട് വെള്ളത്തിൽ ആറ്റില്.
0: അതെ അതെ അതെ.
1: അതിനൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത്
0: അങ്ങനെ എന്തായാലും അടിച്ചു പൊളിച്ച്
1: അടിച്ചു പൊളിച്ചു അടിച്ചു പൊളിച്ചിട്ട് അങ്ങനെ വന്നു. പിന്നെ അപ്പൊ നമുക്ക് അങ്ങനെ ആ വൈബ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയാൻ പോണത് എല്ലാ ശ്രോതാക്കൾക്കും, അതായത് എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന എല്ലാ ശ്രോതാക്കൾക്കും ബക്രീദ് ആശംസകൾ നേരുന്നു. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പെങ്ങൾക്ക് തിരുവല്ലത്തെ ഷാജിമയ്ക്കും കുടുംബത്തിനും ഷാജിമഞ്ചേട്ടനും കുടുംബത്തിനും ബക്രീദ് ആശംസകൾ നേരുന്നു. പിന്നെ നമ്മുടെ മുണ്ടേല ജയരാജ്, നമ്മുടെ കണ്ണമ്പള്ളി ഏരിയയിലുള്ള എല്ലാവർക്കും, പിന്നെ വെള്ളനാടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, മാഡത്തിനും, നമ്മുടെ ആതിര കുട്ടിക്കും, എല്ലാവർക്കും ബക്രീദ് ആശംസകൾ. ദൈവം സഹായിക്കട്ടെ. പിന്നെ പാട്ട് ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന് പറയുന്ന പാടുന്ന പുഴ,
0: എന്തോ പുഴ എന്ന ചിത്രത്തിലെ
1: പുഴ, തമ്പിസാറിന്റെ വരികൾക്ക്, ശിവമാരൻ തമ്പിസാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ആതിര പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു തന്നെ ഞാൻ മറന്നുപോയി.
0: ശരി.
1: അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾക്കാം.
0: ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ
1: പുഷ്പമേ. ഇത് എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. സാറ് തമ്പി സാറ് വൈഫിന് വേണ്ടി സമർപ്പിച്ചതാണെന്നും കൂടെ അന്ന് ആ ഇടയ്ക്ക് പറയുന്നതായിരുന്നു.
0: ദക്ഷിണാമൂർത്തി സ്വാമികളാണ് അതിന്റെ
1: സ്വാമികളുടെ
0: സംഗീതം. കെ ജെ യേശുദാസിന്റെ മനോഹരമായ പാട്ട്,
1: പാട്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് കേൾക്കാം.
0: അപ്പൊ ഒരു ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ ചേട്ടാ, ശരി.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പകലിന്റെ തിരക്കുകളെല്ലാം പതുക്കെ ഒടുങ്ങി ആകാശം കുങ്കുമ നിറമുള്ള ഒരു പട്ടുടുപ്പ് ചുറ്റുന്ന ഈ നേരം ഒരുപാട് കഥകളും അതിലേറെ ഓർമ്മകളുമായി വീണ്ടും ഒരു പൂക്കുവയിൽ സമയം വന്നെത്തിയിരിക്കുകയാണ്. ജനൽപാളികളിലൂടെ അരിച്ചെത്തുന്ന ഈ സായന്തന വെളിച്ചത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ, സുഖവിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ചേരാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ, ഞാൻ ശങ്കരൻ നായർ.
0: ആ ശങ്കരൻ നായർ ചേട്ടാ, പറഞ്ഞോളൂ.
1: ഞാൻ എന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ എന്റെ കൊച്ചുമോളെ ജന്മനാളായിരുന്നു.
0: ഇന്നലെ
1: അപ്പൊ അതുകൊണ്ട് ഇന്ന് അതിന് അതിന് അതിനുവേണ്ടി ഒരു പാട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു.
0: ഏതായിരുന്നു ആ പാട്ട്?
1: കനകനിലാവേണരു,
0: കൗരവർ എന്ന ചിത്രത്തിലെ.
1: അതെ അതെ, ഞാൻ എന്റെ കൊച്ചുമോളുടെ കൊടുക്കാം.
0: ആ കൊടുക്കാം.
2: ഹലോ.
0: ഹലോ, എന്താണ് കൊച്ചുമോളുടെ പേര്?
2: വൈഷ്ണവി.
0: വൈഷ്ണവി, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ വൈഷ്ണവി.
2: അതെ, സംസാരിച്ചിട്ടുണ്ട്.
0: ഇന്നലെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ?
2: അതെ അതെ, ബർത്ത്ഡേ ആയിരുന്നു.
0: എങ്ങനെയൊക്കെ ആഘോഷിച്ചു?
2: വീട്ടിലെ അമ്മൂമ്മ പരിപ്പും പപ്പടവും പോയൊരു ചെറിയൊരു സദ്യ, പിന്നെ വൈകിട്ട് കേക്ക് ഒന്ന് കുറച്ച് ആഘോഷിച്ചു.
0: ഏത് കേക്കായിരുന്നു? ചോക്ലേറ്റ് കേക്കായിരുന്നോ?
2: അല്ല, വൈറ്റ് ഫോറസ്റ്റ്.
0: വൈറ്റ് ഫോറസ്റ്റ്. ചോക്ലേറ്റ് കേക്കാണ് എനിക്കും അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഒരു കുഞ്ഞൊരാഘോഷം അല്ലേ?
2: അതെ, ഒരു ചെറിയൊരാഘോഷം.
0: ഈ വെക്കേഷൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നതാണോ അപ്പൂപ്പന്റെ വീട്ടില്?
2: അല്ലല്ല, ഇവിടെ തന്നെയാണ്.
0: ഇവിടെ തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പൂപ്പന്റെ അമ്മയുടെ ഒപ്പം ഉണ്ട് വൈഷ്ണവി?
2: അതെ അതെ
0: അതെ. അപ്പൊ ഇനിയിപ്പം സ്കൂളിലാണോ?
2: അല്ല, കോളേജില്. ഡിഗ്രി കംപ്ലീറ്റ് ആയി, ഇനി എംസിഎക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നു.
0: ഓക്കെ. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയിരുന്നു?
2: ബിസിഎ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ.
0: ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഇനി എംസിഎക്ക് കൊടുക്കാൻ പോകുന്നു അല്ലേ?
2: അതെ അതെ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ എംസിഎക്ക് അഡ്മിഷൻ കിട്ടി, അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ.
2: താങ്ക് യു.
0: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ? പാട്ട് അപ്പൂപ്പൻ പറഞ്ഞു നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുന്നുണ്ടോ രണ്ടുപേരി?
2: ഇന്നില്ല, അപ്പൂപ്പൻ പറഞ്ഞ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കും.
0: കാതോർത്ത് കാത്തിരിക്കുകയാണ്.
2: അതെ അതെ.
0: ആ പാട്ട് അറിയാമോ?
2: കനകനിലാവേന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്.
0: അതെന്നെ, അത് കേട്ടിട്ടില്ലേ?
2: ആ കേട്ടിട്ടുണ്ട്.
0: കൗരവർ എന്ന ചിത്രത്തിലെ.
2: ആ അതെ അതെ.
0: ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. അപ്പൊ എന്തായാലും ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു എങ്കിലും ഇന്ന് കരുണാസായി റെഡിയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേരുന്നു വൈഷ്ണവിക്ക്.
2: താങ്ക് യു.
0: ഓക്കെ. അപ്പോ നമുക്ക് അപ്പൂപ്പൻ ആവശ്യപ്പെട്ട ഈ പാട്ട് കേൾക്കാം.
2: കേൾക്കാം.
0: ഓക്കേ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. പോക്കുവയിൽ എപ്പോഴും ഒരു പ്രണയത്തിന്റെ നിറമാണ്. ഓർത്തു വയ്ക്കാൻ ഒത്തിരി ഓർമ്മകൾ തന്ന് കടന്നുപോയ ചില മനുഷ്യരെ പോലെ കനത്തു പെയ്യാൻ പോകുന്ന മേഘങ്ങൾക്ക് വഴിമാറി കൊടുത്ത് പതുക്കെ മറയുമ്പോഴും നാളെ വീണ്ടും വരുമെന്നൊരു പ്രതീക്ഷ ആകാശത്ത് ബാക്കി വയ്ക്കുന്നുണ്ട് ഈ ഒരു ചെമ്മാനം. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്?
1: ഞാൻ ജോസഫ് കുർലൂർ.
0: ആ, പറഞ്ഞോളൂ.
1: ഞാൻ എനിക്ക് വേണ്ടിയല്ല വിളിച്ചത്, വേറൊരു കുടുംബത്തിനോട് വിളിച്ചത്.
0: ആ, അതാരായ കുടുംബം?
1: നമ്മുടെ വകയിലുള്ള ഒരു സുഹൃത്താണ്. പുള്ളി കുറെ നാൾ മുമ്പ് പോലെ വായിച്ചായിരുന്നു. പുള്ളിക്ക് വിളിക്കാൻ പറ്റില്ല, വണ്ടി എന്തോ പഠിക്കാൻ പോകുന്നു. അപ്പം കുറെ നാളുണ്ട് പുള്ളി വണ്ടി പഠിക്കാൻ പോകുന്നുണ്ട്. വീട്ടിൽ ആറ് മണിക്ക് വീട്ടിലൊക്കെ വരും. അതുകൊണ്ട് വിളിക്കാൻ പറ്റാത്ത എന്നോട് വിളിക്കണമെന്ന് പറഞ്ഞു. പേരൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു.
0: അതെ, റേഡിയോ കേൾക്കാറുണ്ടോ?
1: ആ, ഏഴ് മണിക്ക് കേൾക്കും, വൈകുന്നേരം ഏഴ് മണിക്ക് കേൾക്കാറുണ്ട്.
0: ഓ, ഇന്നിപ്പോ ജോലിക്ക് പോയതുകൊണ്ട് പറ്റിയില്ല അല്ലേ?
1: അതെ, പറ്റില്ല. പുള്ളി ഒരു വണ്ടി എന്തോ ഓടിക്കണം, അപ്പം എല്ലാ ദിവസവും പോണു.
0: ഓ ഓ,
1: അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ വിളിക്കാൻ പറ്റില്ല. അങ്ങനെ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഒന്ന് വിളിച്ച് കറണമെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇന്നലെ ദിവസം വിളിച്ചിരുന്നു, അന്ന് വിളിച്ച് നേരത്തെ സംസാരിക്കാൻ പറ്റില്ല, അപ്പൊ കോളും കട്ടായിപ്പോ.
0: പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് വിളിക്കുന്നത്.
1: അതെ അതെ, അദ്ദേഹത്തിന് വിളിക്കുന്നത്.
0: അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു?
1: അദ്ദേഹത്തിന്റെ പേര് തങ്കച്ചൻ.
0: തങ്കച്ചൻ?
1: ആ, തങ്കച്ചൻ.
0: അദ്ദേഹം വണ്ടി പഠിപ്പിക്കാൻ പോകുന്ന ആളാണോ?
1: അല്ല, വണ്ടി ഓടിക്കാൻ ഏതോ ഒരു ഓഫീസിലെങ്ങാണ്ട് എല്ലാ ദിവസവും വണ്ടി ഓടിക്കാൻ എങ്ങാണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്.
0: ശരി ശരി ശരി. എന്തായാലും നമ്മുടെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ് അദ്ദേഹം.
1: ഞാൻ കർണാശേരി വിളിച്ചിട്ട് ഞാൻ തന്നെയാണ് അവനെ കൊണ്ട് റേഡിയോ വാങ്ങിപ്പിച്ചതൊക്കെ. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടു. അപ്പൊ വിളിച്ച് വിളിക്കാൻ പറ്റാത്തോണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് വിളിച്ച് പറയണം, ഞാൻ ഏഴ് മണിക്ക് കേട്ടോളാം എന്ന് പറഞ്ഞായിരുന്നു.
0: ഓക്കേ, അപ്പൊ തങ്കച്ചന്റെ സ്ഥലം എവിടെ?
1: നമ്മളെ പേരക്കൂടെ വഴയിലാണ്.
0: വഴയിലാണ് താമസിക്കുന്നത്? ഇപ്പോ ജോസഫ് ചേട്ടൻ വഴയിലാണോ ഉള്ളേ?
1: അല്ലല്ല, ഞാനിപ്പം എന്റെ വീട്ടിലാണ് ഉള്ളത്.
0: ആ, ശരി ശരി. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പാട്ട് ചോദിക്കുകയാണ് ഇപ്പൊ?
1: അതെ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ചോദിക്കുന്നത്.
0: ഓ, ശരി ശരി.
1: അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലാലി എന്നാണ്. ലാലി?
0: ഭാര്യയുടെ പേര് ലാലി.
1: ആ, മോളുടെ പേര് അലീന.
0: അലീന? ഓക്കെ,
1: അലീന. ഓർക്കുന്നു. അപ്പൊ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞത് വേറൊരു പാട്ടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിരാന്ന് പറഞ്ഞു. അത് വെച്ചാൽ മതി മേഡം. ഈ പാട്ട് നമുക്ക് കണ്ണമ്മള രവിചേട്ടനും അലിമല അലിമലത്തെ നമ്മളെ വയോന ക്ലബിൽ എല്ലാവർക്കും, നമ്മളെ നന്ദിനി കൊക്കോട്ടേല, ഇവർക്കെല്ലാവർക്കും വേണ്ടി, പിന്നെ കരുണാസായിൽ എല്ലാവർക്കും, സാറിന് മേഡത്തിന് എല്ലാവർക്കും വേണ്ടി നമുക്ക്.
0: ശരി, എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓ, ശരി മേഡം.
0: ഓക്കെ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. മനസ്സ് നിറഞ്ഞ ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: ഞാൻ പൂവച്ചൽ നിന്നാണ്, ഇക്ബാൽ പൂവച്ചൽ.
0: ഇക്ബാൽ പൂവച്ചൽ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ.
1: ഓ, വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സുഹൃത്തുക്കളായിട്ടുള്ള സ്റ്റൈൽ അപ്പ് സ്റ്റിച്ചിങ് സെന്ററിന്റെ ഓണർ ശിവു, അതുപോലെ തന്നെ മുണ്ടാല അജിത്തേട്ടൻ, ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒന്ന് കണ്ടുമുട്ടലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർണസായി എഫ് എമ്മിന്റെ ഇതിലേക്ക് ഒരു കോള് വിളിക്കാം. മാഡത്തിനോട് ഒരു സംസാരിച്ചിട്ട് ഒരുപാട് ദിവസമായി. അപ്പം വിളിച്ചിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട പൂവച്ചൽ ഖാദർ സാർ താളപ്പെട്ട സിനിമയിലേക്ക് കൂട്ടിൽ നിന്ന് മേട്ടിലേക്ക് എന്നുള്ള അത് എന്ന ഒരു ഗാനം കേൾക്കണമെന്ന ഒരു മോഹം,
0: അതിയായ ഒരു ആഗ്രഹം,
1: അങ്ങനെയാണ് മാഡത്തെ കോണ്ടാക്ട് ചെയ്തത്. മാഡത്തിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു?
0: സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ സുഖമാണ്, ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു.
0: നമ്മളെ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു.
1: വിളിക്കാ, ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, നമ്മളെ വർക്കുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിലായിരുന്നു. ഇന്ന് എത്തി
0: ആലപ്പുഴയിൽ നിന്ന്,
1: മറ്റന്ന റംസാൻ അല്ലേ, അതുകൊണ്ട് ഇന്ന് എത്തി. ആഘോഷം ആഘോഷം, പള്ളിയിൽ പോണം, ഇവിടെ തന്നെ
0: ഉള്ളു. വിളിച്ചൊരു ബിരിയാണിയെ കൊടുക്കണ്ടേ?
1: അതെ, പിന്നെ
0: നമ്മളെ കടയിലുള്ള ഷിബുചേട്ടനും അജിത്തേട്ടനൊക്കെ ഇല്ലേ, വിളിച്ചു
1: അവരെല്ലാം
0: ബിരിയാണിയൊക്കെ റെഡിയാക്കി കൊടുക്കണം.
1: കൊടുക്കണം,
0: സുഹൃത്തുക്കളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിലേ നമുക്ക് വല്ല ചെയ്തു കൊടുക്കാൻ
1: പറ്റുമോ?
0: അവരുടെ വകയായി ഇക്ബാലിനും വാങ്ങി തരാലോ. സൗഹൃദത്തിന്റെ ഒരു
1: തീർച്ചയായിട്ടും
0: ചേർത്ത് പിടിക്കണം. അതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം.
1: തീർച്ചയായിട്ടും സന്തോഷമാണ്, നല്ല സൗഹൃദങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്നും ചേർത്ത് പിടിക്കുക.
0: അതങ്ങനെ ഉണ്ടാക്കി എടുക്കാനും വലിയ പാടാണ്.
1: വലിയ പാടാണ്, വലിയ പാട്.
0: ഒരേ വേവ് ലെങ്തിൽ വരുന്ന ആൾക്കാരെ കിട്ടാനും
1: പാടാണ്.
0: എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം കട്ട ചങ്ക്സ് ആണെന്ന് തോന്നുന്നു.
1: അതെ അതെ, കട്ട ചങ്ക്സ് ആണ്. ഞങ്ങളൊക്കെ ഒരുപാട് പേരൊന്നും ഇവിടെ ഇന്ന് ഇല്ല, എല്ലാരും ഇന്ന് എത്തിയുള്ളൂ. എല്ലാവരും
0: പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച്
1: എല്ലാരും ഇവിടെ എത്തി. ഞാൻ വന്നതിന്റെ കൂടെ അവരെല്ലാവരും കൂടെ എത്തി.
0: ഇക്ബാൽ എത്തുന്നു അറിഞ്ഞ് എല്ലാരും അവിടെ തന്നെ.
1: അല്ല, ഞങ്ങളെ സുഹൃത്തുക്കൾ അങ്ങനെ എല്ലാരും പല ഭാഗങ്ങളിലായിരുന്നു. എല്ലാവരും ഷിബുവിന്റെ സ്ഥാപനത്തിൽ എത്തി. സ്റ്റൈൽ
0: ഓ ശരി ശരി,
1: വേടൻ സെന്റർ, വേടന്റെ ആരാധകനാണ് പുള്ളി. ഓ അതെ,
0: ഓക്കെ.
1: ഒന്നല്ല, കാട്ടാക്കട ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ
0: കാണാൻ പോയി വന്നിട്ട്.
1: ഓ പോയി പോയി, ഞാനില്ലായിരുന്നു. ഷിബു പോയി കണ്ടു വേടന്റെ പാട്ടുകളെല്ലാം.
0: തിരക്കായിരുന്നു പറഞ്ഞു.
1: ഓ ഭയങ്കര ആളായിരുന്നു. അതുകൊണ്ട് ഷിബുവിന്റെ സ്റ്റിച്ചിങ് സെന്ററിൽ വെച്ച ഫോട്ടോ വേടന്റെ ഫോട്ടോയാ.
0: ഓ, കാട്ടാല പുരസ്കാരം ഒക്കെ കിട്ടിയല്ലോ പുള്ളിക്ക്.
1: ഓ അതെ അതെ, ഒരുപാട് പുരസ്കാരം. കഴിഞ്ഞ വർഷം വരാൻ കഴിഞ്ഞില്ല പുള്ളിക്ക്, അതുകൊണ്ട് ഈ വർഷത്തെ വാക്ക് കൊടുത്ത് ഈ വർഷം എത്തി.
0: ആ അങ്ങനെ കാത്തു കാത്തിരുന്ന് കാണാനും
1: കാണാൻ കഴിഞ്ഞു. എനിക്ക്
0: പ്രോഗ്രാം ഉണ്ടായിരുന്നു,
1: പ്രോഗ്രാം ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഷോ ഉണ്ടായിരുന്നു.
0: അവിടെ ഇക്ബാൽ ചേട്ടൻ പാട്ട് പാടൂലേ?
1: ഇല്ലല്ല, ഞാൻ പാട്ടൊന്നും പാടില്ല.
0: ആരോ ഒരു ഗായകൻ ഉണ്ടല്ലോ അതിനകത്ത്.
1: അതുകൊണ്ട് അജിത് ഏട്ടൻ ഉണ്ടല്ല, നല്ല പാടും.
0: ഒന്നും മിണ്ടാതിരിക്കണല്ലോ അവിടെ.
1: ഓ പുള്ളി ഉണ്ട്.
0: ആ പാട്ട് പാടുന്നുണ്ടോ ചോദിച്ചാ
1: കൊടുക്കാം, പുള്ളിയോട് കൊടുക്കാം.
0: ആ കൊടുത്തു.
2: നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ.
2: ആ അജിത്താണ്. കൊറേ നാളായി വിളിച്ചിട്ട്.
0: അതാണ്, കൊറേ നാളായി വിളിച്ചിട്ട്.
2: ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയിട്ടും കൊറേ നാളായി.
0: എന്തായിരുന്നു സുഹൃത്തുക്കളെ കൂടാൻ പറ്റാതെ പോയത്?
2: പിന്നെ പറ്റാതെ പോയത് ഓരോരുത്തരും നമ്മുടെ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലല്ലേ
0: ഓരോരുത്തരും ജോലി തിരക്കിയും ജീവിത പ്രശ്നങ്ങളും.
2: പൂവച്ചല്ലേ ഒരു അമ്മ മാറ്റായിരുന്നു, നമ്മുടെ ഒരു സുഹൃത്തിന്റെ അമ്മമ്മയാണ്. അപ്പൊ അങ്ങനെ അതിന് വന്നപ്പോ എല്ലാരും ഒത്തു കാണാനും ഒക്കെ ബന്ധപ്പെടാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായി
0: കൊറേ നാളുകൾക്ക് ശേഷം.
2: അതെ അതെ, ഞാൻ കൊറേ ഒരു വർഷത്തോളം അല്ല, മൂന്ന് വർഷം രണ്ടു വർഷത്തോളം ആയി തോന്നുന്നു വിളിച്ചത്.
0: അതെ അതെ അതെ.
2: അപ്പൊ
0: ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളെല്ലാം.
2: പിന്നെ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോകുമ്പോ ഇതിനൊന്നും സമയം കിട്ടില്ല.
0: അതെ അതെ, ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുമ്പോ നമുക്ക് അതാണല്ലോ പ്രയോറിറ്റി.
2: അതെ,
0: കുഴപ്പമില്ല,
2: അങ്ങനെയാണ്.
0: ഇതുപോലെയൊക്കെ സമയം കിട്ടുമ്പോ ഒന്ന് വിളിക്കുക.
2: അതെ, സന്തോഷം ഉണ്ടാവട്ടെ.
0: അതെ, വലിയ പെരുന്നാളാണ്, എല്ലാരും ശാന്തിയും സമാധാനത്തോടെ ഇരിക്കാൻ
2: എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ ഇന്ന് കേൾക്കേണ്ട പാട്ട് നമ്മുടെ ലാസ്റ്റ് കോളേഴ്സ് ആണ് നിങ്ങള്.
2: അതെ, നമ്മുടെ താളവട്ടത്തിലുള്ള പാട്ടാണല്ലേ.
0: കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പാടുന്നുണ്ടോ രണ്ടുപേരെയും? പാടുന്നില്ലേ?
2: എന്തോ പാട്ട് പാടാനുള്ള സമയമില്ലല്ലോ.
0: സമയമില്ലല്ലോ,
2: നമുക്ക് അപ്പൊ നമ്മുടെ നമ്മുടെ പാട്ടിലേക്ക് പോകാം.
0: ശരി ശരി, അപ്പൊ ആവശ്യപ്പെട്ട പോലെ ഈ പാട്ട് കേൾക്കാം.
2: ശരി,
0: ഓക്കെ, ശരി. പൂക്കൾ തത്സമയ പരിപാടിയില് പൂവച്ചിൽ നിന്ന് ഇക്ബാൽ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അവിടെ ശുഭു ചേട്ടനും അജിത് ചേട്ടനും എല്ലാവരും അവിടെ ഇങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു സൗഹൃദവുമായി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോ പൂവച്ചൽ ഖാദർ എഴുതിയ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കുമായി ആ പാട്ട് ആസ്വദിക്കാം. എന്തായാലും തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. വിളിച്ച ഒരുപാട് പേർ വിളിക്കുകയും വിശേഷങ്ങളും വർത്തമാനങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുകയുണ്ടായി. അപ്പൊ ഇന്നത്തെ നമസ്തേ മലയാളത്തിലൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു, ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ജോൺ ജോസഫ് മർഫി എന്നുള്ളതാണ് ശരി ഉത്തരം. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മഞ്ജിമ വിദുരയിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവും. ശ്രോതാക്കൾക്ക് ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബലിപ്പെരുന്നാളാണ്, വലിയ പെരുന്നാളാണ്. എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ അജിത്തേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെ ആയിരിക്കട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ആശംസ. എന്തായാലും നമ്മുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. പതുക്കെ പതുക്കെ ഇരുളിന് വഴിമാറി കൊടുത്ത ഈ പോക്കുവെയിലും ഇന്ന് മറയുകയാണ്. പക്ഷേ ഇതൊരു അവസാനമല്ല, നാളെ പ്രകാശപൂർണമായ ഒരു പുലരിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. മനസ്സ് നിറഞ്ഞ ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളുമായി ഇന്നത്തെ ഈ സായന്തരം മനോഹരമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇരുളുന്ന രാവുകളിൽ നല്ല സ്വപ്നങ്ങൾ കൂട്ടായിരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് സ്പെഷ്യൽ പോക്കുവെയിൽ ഉണ്ടാവും. ഇതേ പോക്കുവെൽ വിളിച്ചതിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഇന്നത്തെ പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹത്തോടെ വിട പറയുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം ലേഖ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രാജയോഗത്തിൽ ഹേയം ദുഃഖമനാഗതം എന്നൊരു സൂക്തമുണ്ട്. വരാനിരിക്കുന്ന ദുഃഖങ്ങളെയാണ് നിവാരണം ചെയ്യേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. കുറെ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ചില ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവിച്ചത് അത് കഴിഞ്ഞുപോയി. ഇപ്പോഴുള്ളത് അത് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ അതിജീവിക്കുക, അതിനായി ശ്രമിക്കുക എന്നത് തന്നെയാണ് ഹേയം ദുഃഖമനാഗതം. പൊതുജന ശ്രവണാർത്ഥം, കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ചലച്ചിത്ര സംവിധായകൻ ഷാജിയൻ കരുണിനെ കുറിച്ച് കേൾക്കാം. 10-ാം ക്ലാസ് പഠനത്തിന് മുൻപേ കണ്ടിട്ടുള്ള സിനിമകൾ വളരെ കുറവ്. ശരിക്കും സിനിമ തലയ്ക്കു പിടിച്ചത് ഡിഗ്രി ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ. അതും നല്ല സിനിമകൾ. എങ്ങനെ അതിലെത്തി എന്നത് ഇപ്പോഴും അജ്ഞാതമായ കാര്യമാണ്. ഏതൊരു ചെറുപ്പത്തെയും പോലെ സാധാരണമായ കച്ചവട സിനിമകളിലേക്ക് കണ്ണും മനസ്സും പതിയാതെ മികച്ച സിനിമകളുടെ തിരശീലകളിലേക്ക് ആസ്വാദനം കൊണ്ടെത്തിച്ചതിന് ആരോടാണ് നന്ദി പറയുക എന്നറിയില്ല. 80-കളിൽ കണ്ടുതീർത്ത സിനിമകൾക്ക് കണക്കില്ല. അതിലെന്നും മനസ്സിന്റെ കണ്ണാടിയിൽ പ്രതിബിംബിച്ചു നിൽക്കുന്നവ എത്രയോ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഓർമ്മയിലെത്തുന്നതിൽ ഒന്ന് പിറവി തന്നെയാണ്. 4 ദേശീയ പുരസ്കാരങ്ങൾ ഒന്നിച്ചു കിട്ടിയ ചിത്രം. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദേശ ബഹുമതികൾ ലഭിച്ച ചിത്രം. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം. ഷാജിയൻ കരുണിന്റെ സംവിധാനത്തിൽ പിറന്ന അദ്വിതീയമായ മലയാള ചലച്ചിത്രം. ഛായാഗ്രാഹകനിൽ നിന്ന് സംവിധായകനായി മാറിയ അസാമാന്യ പ്രതിഭ. അത്തരത്തിലുള്ളവർക്കു വേണ്ടി നൽകുന്ന ഈസ്റ്റ്മാൻ കൊഡാക് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രകാരൻ ഷാജി എൻ കരുൺ. ആദ്യത്തെ ചാർലി ചാപ്ലിൻ പുരസ്കാരം ലഭ്യമായ ചലച്ചിത്രകാരൻ.
1: എന്താ മാരാരെ, വായനശാല നേരത്തെ പൂട്ടിയോ?
2: കാറ്റടിച്ചതിനകത്ത് ആകെ നാശായി.
1: അക്കരെ പോവുക അല്ലേ?
2: അതെ,
1: ഞാൻ കവല വരെ പോവുക.
3: എന്താ കവല വരെ?
1: ബസ് ഇന്ന് വൈകുന്ന തോന്നണ.
3: അത് കൃത്യം 7:10 കടവലെത്തും.
1: ഇന്ന് രഘു വരും.
3: അതെയോ?
1: ഇന്നത്തെ ഒടുക്കത്തെ ബസ്സിന് എത്തുന്ന അവന്റെ കത്ത്.
2: മഴ വന്നില്ലല്ലോ, കുറെ കൂടി അസുരനായിട്ട് വരും കേട്ടോ.
4: ഇന്നത്തെ പത്ര ഇതൊന്ന് മാരാർ സാർ എത്തിച്ചു. മഴയെ പേടിച്ച് മാരാർ സാർ നേരത്തെ വീട്ടിൽ പോയി എന്നാ തോന്നുന്നത്.
3: അത് സാരല്ല, ഇത് നമ്മൾ രഘുവിന്റെ അച്ഛനെ ഏൽപ്പിച്ചോളാം.
4: എന്താപ്പത്, ഇവിടെ ഒന്നും മഴയില്ലേ? ഇവിടെ എത്തുന്നവരെ പെരുമഴയാ.
3: എന്നാലും മഴയത്ത് ബസ് ഓടിച്ചു വന്നേ, മഴ ഇല്ലാത്തടത്ത് എത്തുന്നത് ആശ്വാസാണേ.
4: അതെ അതെ, ആശ്വാസാണേ.
1: ഹരി ഹരി, കണ്ടില്ലല്ലോ കുട്ടി, രഘു വന്നില്ലേ? ഒരുപക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. ഇതിലുണ്ടാവുന്ന ഞാനും വിചാരിച്ച്.
3: ഓ വന്നില്ലേ, ഞാൻ ഇവരെ അക്കരെ വിട്ടിട്ട് വരാം. ആരല്ല, ആളെ ഉണ്ടാവും.
1: രഘു ആ കൂട്ടത്തിലുണ്ടായിരുന്നോ ശങ്കര?
3: ഇല്ല, വന്നിട്ടില്ല.
1: ആ കുട്ടിയും ഒന്നും പറഞ്ഞില്ല. നിക്കൂ ശങ്കര, ഒന്നുകൂടി അവിടെ നോക്കാം.
3: ബസ്സിൽ കണ്ടില്ല എന്നാ കുട്ടി എന്നെ പറഞ്ഞില്ലേ. ഇനി എന്തിനാ കേറു, പേടിക്കാനൊന്നുമില്ല. അത് വരാത്തതിന് എന്തെങ്കിലും കാരണം കാണും.
1: അവനെന്ത് കാരണം ഉണ്ടാവാനാ? ഈ വയസ്സൻ പേടിക്കുന്ന അവനറിയില്ലേ.
3: രേഖ എത്താണ്ടിരിക്കില്ല, നാളെയും മറ്റന്നാളൊക്കെ ബസ്സില്ലേ.
1: താൻ ഇത്തിരി വേഗം തുഴഞ്ഞ എനിക്ക് ആര്യെ കണ്ട ഒന്നുകൂടെ ചോദിക്കാം.
3: അവരെ കുറങ്ങാനുള്ള ഓട്ടത്തിലാ. ഇനിയിപ്പോ ആ കുട്ടിയോട് എന്താ ചോദിക്കുക? കാലിൽ ആണിയുടെ അസുഖം കൊണ്ട് നിൽക്കാൻ വയ്യ. വന്നേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നാളെ കാണാം.
1: വന്നിട്ടില്ല, കുറെ നേരം കാത്തു. ആ ഹരി ഒന്നും പറഞ്ഞില്ല.
5: ഹരി വന്നോ? രഘു വരാണ്ടിരിക്കില്ല, അവനറിയില്ലേ നാളത്തെ കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ ശരിക്കും നോക്കിയോ?
1: ഈ ഇല്ലാത്ത വെട്ടത്ത് തനിക്ക് കൂടി ചെന്ന് നോക്കണോ? നോക്കാം.
0: കേരള രാഷ്ട്രീയത്തിലും മനുഷ്യ മനസാക്ഷിയിലും ഒരിക്കലും മാഞ്ഞു പോകാത്ത, സദാ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കറുത്ത അധ്യായമെന്നോ സാംസ്കാരിക കേരളത്തിന്റെ മറയ്ക്കാനാകാത്ത നാണക്കേടെന്നോ പറയാവുന്ന ഒരു സംഭവത്തിന്റെ തിരശീല കാഴ്ചയായിരുന്നു പിറവി. മാധവ ചാക്യാർ എന്ന കഥാപാത്രം കണ്ണീരു തോരാത്ത ഒരച്ഛനിലേക്കാണ് മനുഷ്യ മനസാക്ഷിയെ കൊണ്ടുചെന്നെത്തിച്ചത്. അത്രയും ശോകമായിരുന്നു ആ സംഭവമെന്ന് പിൽക്കാല തലമുറ മനസ്സിലാക്കുന്തോറും അക്കാലത്തെ രാഷ്ട്രീയ ഭീമാചാര്യന്മാരുടെ മുഖപടം അഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും. കുംഭസരിച്ചാൽ പോലും തീരാത്ത പാപകർമ്മങ്ങൾക്ക് അന്നത്തെ ലീഡറെയും അനുയായികളെയും അവർക്ക് വിടുപണി ചെയ്ത പോലീസ് ഏമാന്മാരെയും ആവർത്തിച്ചാവർത്തിച്ച് ചരിത്രം കുറ്റവാളികളായി വിധിച്ചുകൊണ്ടേയിരിക്കും. പ്രേംജി എന്ന അനശ്വര നടൻ മാധവ ചാക്യാരുടെ മനോനൊമ്പരങ്ങളെയും മനോവിഷമങ്ങളെയും ആവാഹിച്ചു എന്ന് പറയും വിധം അഭിനയ സമ്പന്നമാക്കി തീർത്തു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പിറവിയിലൂടെ പ്രേംജിക്ക് ലഭ്യമാവുകയും ചെയ്തു. മലയാള ചലച്ചിത്ര ലോകത്തെ ക്ലാസിക്കുകളിലൊന്നായിരുന്നു പിറവി.
2: ഇത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ, ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല.
6: ഇവിടുത്തെ പോലീസ് ആ പിടിച്ചോണ്ട് പോയത്.
2: ഏ, അങ്ങനെ പിടിച്ചുകൊണ്ടുപോയൊന്നായിരിക്കില്ല, വല്ലതും അന്വേഷിക്കാൻ വേണ്ടി വിളിപ്പിച്ചതായിരിക്കും. അതിന്റെ റെക്കോർഡൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോ റെക്കോർഡിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അത് പ്രശ്നമാക്കാനൊന്നുമില്ല, അവൻ എത്തിക്കോളും.
6: ആരാ കൊണ്ടുപോയെന്ന് വെച്ചാ അവര് തിരിച്ചു തരാ. ഞാൻ ഇനി ആരെങ്കിലും കാണണോ? വേണമെങ്കിൽ കത്ത് തരാ.
2: ഏ, അവൻ തിരിച്ചെത്തിക്കോളും, ഞാൻ അന്വേഷിക്കാം.
6: നന്നായി വരും. ഈ സന്മനസ്സിന് ദൈവം തരും.
2: കസ്റ്റഡിയിലെടുക്കാനും പെരുമാറാനും ഇവരൊക്കെ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ഒന്ന് പെരുമാറുമ്പോഴേക്കും കഥ കഴിയും. അതറിഞ്ഞിട്ട് പിന്നെ എന്തിനായി വയസ്സിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്?
7: നേതാവിനെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരാ.
2: എന്നാ പിന്നെ ഇതൊരു ദക്ഷിണായിട്ട് എടുത്താ പോരെ.
6: അവൻ അവിടെ ഇല്ല കുട്ടി, അവര് വിട്ടയച്ചു കിടക്കണു. അങ്ങനെ ആരും കസ്റ്റഡിയിലൊന്നും എടുത്തിട്ടില്ല.
8: ആരാ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞേ?
6: അയാള്
8: കള്ളം പറഞ്ഞതാണെങ്കിലോ?
6: കള്ളം പറയേ? എന്താ ഇത്? കള്ളം പറയാനാ അവരെ ഇങ്ങനെ വേഷം കെട്ടിച്ചിരുത്തിയിട്ടുള്ളത്?
8: അച്ഛൻ എന്താ അന്വേഷിച്ചത്? രഘുവിനെ അവര് പിടിച്ചോണ്ടായിരുന്നു, അത് സത്യാണ്.
6: അവര് വിട്ടയച്ചു അത്രേ.
8: എന്നിട്ട് അവനെവിടെ? അച്ഛനിത് ആരോട് അന്വേഷിച്ചത്?
6: അവരെന്നോട് കള്ളം പറഞ്ഞു. ദേവകി, രഘുവിന്റെ ആട്ട പിറന്നാളിന് ദേവകിയുടെ അച്ഛന്റെ ഒപ്പം ഇവിടെ വന്ന് അവന്റെ അരയിൽ പൊന്നുന്നൂല് കെട്ടിച്ചില്ലേ ആ തെക്കേ പുഷ്പോത്ത കൃഷ്ണൻ നമ്പീശന്റെ മകൻ, ഓർക്കണുണ്ടോ? അയാളാ മന്ത്രി. അയാളത് എന്റെ കഴുത്തിലാണോ ഈശ്വരാ മുക്കിയത്?
0: ഷാജി എൻ കരുണിന്റെ വാനപ്രസ്ഥം എന്ന ചിത്രം ഒരു ലോക ക്ലാസിക്കാണെന്നതിൽ സംശയമേതുമില്ല. കഥകളി എന്ന രംഗകലയുടെ ചലച്ചിത്രപരമായ റഫറൻസ് എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന വാനപ്രസ്ഥത്തിന് ക്യാമറ ചലിപ്പിച്ചത് വിശ്വപ്രശസ്തനായ റെനറ്റോ ബെർട്ടോ ആണ്. എന്നാൽ ചിത്രം സാക്ഷാത്കരിക്കപ്പെട്ടത് സന്തോഷ് ശിവനിലൂടെയായിരുന്നു. പാനവിഷൻ സംഗീതത്തിൽ പൂർത്തിയാക്കിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമായിരുന്നു വാനപ്രസ്ഥം. സംഗീതമൊരുക്കിയത് ഉസ്താദ് സക്കീർ ഹുസൈനും കഥകളി നടനിലെ വ്യക്തിയും അഭിനേതാവും തമ്മിലുള്ള ആത്മസംഘർഷങ്ങൾ തിരശീലയിൽ പകർത്തിയത് മോഹൻലാലാണ്. മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ സ്ഫുടം ചെയ്ത് ആയുഷ്കാല വേഷമായിരുന്നു വാനപ്രസ്ഥത്തിലെ കുഞ്ഞൂട്ടൻ. കുടമാളൂർ കരുണാകരൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, കീഴ്പ്പടം കുമാരൻ നായർ, കലാമണ്ഡലം ഗോപി, ഹരിദാസ് തുടങ്ങി കഥകളിയിലെ ലബ്ധപ്രതിഷ്ഠരിൽ പലരും വാനപ്രസ്ഥത്തെ ലോക ക്ലാസിക് നിലവാരത്തിലെത്തിക്കാൻ കാരണമായി തീർന്നു. മികച്ച ചിത്രത്തിനും നടനും അടക്കം ദേശീയ അവാർഡുകൾ വാനപ്രസ്ഥം വാരിക്കൂട്ടി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് അന്നത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വാനപ്രസ്ഥത്തിന് ലഭിച്ചു.

കുറേ നേരമായി കിരീടം വെക്കുന്ന കാത്ത് പുറത്ത് നിൽക്കായിരുന്നു. ഈ വേഷത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട്

0: ഒരാൾ കാണാൻ വന്നിരിക്കുന്നു.
1: ആരാ?
0: കുഞ്ഞക്കുട്ടനാശ്.
2: ഞങ്ങളോട് പരിഭവിച്ചിട്ട് ഒരു കാര്യമില്ല. സമ്മതമില്ലാതെ ആരെ അകത്തേക്ക് വിടാതിരിക്കാനാ ഈ വേഷം തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ 16 വർഷമായി, അങ്ങേരും 36 വർഷമായി.
3: ആളറിയാതെ കിടന്ന് വീരപദം ഒഴുക്ക്. കുഞ്ഞുക്കുട്ടാശാനും വന്നിരിക്കുന്നു സുഭദ്രയോട് പറയൂ.
2: പറഞ്ഞു, അങ്ങനെ ആരും വരാനില്ലെന്നാ കാര്യക്കാരൻ പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ അവരെ ആരും പേരെടുത്ത് വിളിക്കുന്നത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല.
0: ചെറിയൊരു അവിവേകം ഞങ്ങൾ കാണിച്ചു അല്ലേ? സാരല്ല, ക്ഷമിക്കുക. അവരിപ്പോഴാടുന്ന പദം തിരുമേ എനിക്ക് പിടികിട്ടിയില്ലല്ലേ. ചുട്ടിയില്ല, വേഷമില്ല, കീടമില്ല. വെറും മനുഷ്യനായി ഇവിടെ വന്നത് കുഞ്ഞുകുട്ടന്റെ ബുദ്ധിയില്ലായ്മ. ഇതവരെ ഏൽപ്പിക്കണം. വേണ്ടെന്ന് പറഞ്ഞാൽ കേറി കളയരുത്, ദഹിപ്പിക്കണം. ഇതെന്റെ എത്രാമത്തെ എഴുത്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എഴുതിയതെല്ലാം എവിടെയോ നിൽക്കുന്ന സുഭദ്രാമയ്ക്ക് കിട്ടുന്നുവോ എന്നും അറിയില്ല. എന്നാലും ഞാൻ എഴുതുന്നു, എഴുതിക്കൊണ്ടേയിരിക്കുന്നു. മാവേലിക്കരയിൽ ഞാനിന്ന് അർജുനനായി ആടി. എന്നെ ഉപേക്ഷിച്ചകന്ന സുഭദ്രാമയും മകനും മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. എന്റെ ചുവടുകൾ ഇഴച്ചുപോയി. ഈ മൗനം അർജുനന്റെ പുത്രനെ സ്വന്തമാക്കിയതിന്റെ അഹങ്കാരമാണോ, അതോ എന്റെ മകന് എന്നെ നിഷേധിക്കുന്നതിന്റെ ആഹ്ലാദമാണോ? അടുത്ത 17-ാം തീയതി ആലുവ കൊട്ടാരത്തിൽ ഞാൻ അർജുനനായി ഉണ്ടാവും.
4: അരവിന്ദന്റെ കാഞ്ചന സീത എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകനായിട്ടാണ് ഷാജിയൻ കരുൺ ചലച്ചിത്ര ലോകത്തെത്തുന്നത്. കറുപ്പും വെളുപ്പും ഇഴപാകിയ മനുഷ്യജീവിതത്തിന്റെ പ്രഹേളികകൾ കൊണ്ട് വെള്ളിത്തിരയിൽ കവിത രചിച്ച കാഞ്ചന സീത, അതിന്റെ ക്യാമറ കലയ്ക്ക് സംസ്ഥാന പുരസ്കാരം ഷാജിയൻ കരുണിന് ലഭിച്ചു. അരവിന്ദന്റെ തന്നെ തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ എന്നീ ചിത്രങ്ങളിലും ഷാജിയൻ കരുണായിരുന്നു ഛായാഗ്രാഹകൻ. എസ്തപ്പാനിൽ ദേശീയ ബഹുമതി ലഭിച്ചു. മലയാള ചലച്ചിത്രത്തിൽ കാൽപ്പനികതയെ നിറങ്ങൾ കൊണ്ട് വരച്ചിട്ട 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകത്വത്തിനും സംസ്ഥാന പുരസ്കാരം ഷാജിയൻ കരുണിന് ലഭിച്ചു. ഏറ്റവും ഒടുവിൽ 1992 ഹരിഹരന്റെ സർഗം എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുമ്പോൾ ഷാജിയൻ കരുൺ ലോകപ്രശസ്ത ചലച്ചിത്രകാരനായിരുന്നു എന്നുകൂടി ഓർക്കണം. ജി അരവിന്ദന്റെ തന്നെ പോക്കുവയിൽ, കെ ജി ജോർജിന്റെ രാപ്പാടികളുടെ ഗാഥ, എം ഡിയുടെ മഞ്ഞ്, ഹരിഹരന്റെ പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, ലെനൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ, പത്മരാജന്റെ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ, കൂടെവിടെ തുടങ്ങിയ ചിത്രങ്ങളിലെയൊക്കെ ഛായാഗ്രാഹകൻ ഷാജിയൻ കരുണായിരുന്നു.

ഇന്ത്യയിൽ ആദ്യമായി ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. 1998 ഓഗസ്റ്റിലാണ് സ്ഥാപിതമായത്. അതുമുതൽ 2001 വരെ അക്കാദമി ചെയർമാൻ ഷാജിയൻ കരുൺ. വിട്ടുവീഴ്ചയില്ലാത്ത സിനിമാ ബോധ്യങ്ങളെ മുൻനിർത്തി സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകാൻ കിണഞ്ഞു പരിശ്രമിച്ചതിന്റെ ഫലമാണ് കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേള ലോകത്തെ തന്നെ മികച്ച ചലച്ചിത്രമേളയായി മാറിയത്. ആ കാലം പക്ഷേ ഷാജിയൻ കരുൺ സിനിമകളൊന്നും ചെയ്തില്ല. സിനിമയുടെ നഷ്ടം അക്കാദമിയുടെ നേട്ടമായി എന്ന് തന്നെ പറയാം. ആ സമയത്താണ് സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളിൽ നിന്ന് ടിക്കറ്റ് നിരക്കിനോടൊപ്പം 1 രൂപ സർവീസ് നികുതി പിരിച്ച് ചലച്ചിത്ര രംഗത്തെ അവശ്യ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുക എന്ന ദൌത്യം ആരംഭിച്ചത്. അക്കാദമി ചലച്ചിത്രമേള ആരംഭിക്കുമ്പോൾ അന്ന് അതിന്റെ പൊരുൾ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നവരിൽ പലർക്കും മനസ്സിലായില്ല. എന്നാൽ ഇന്ന് മേള എവിടെ എത്തി നിൽക്കുന്നു എന്നാലോചിക്കുമ്പോൾ പ്രണമിച്ചു പോകേണ്ടത് ഷാജി എൻ കരുണെന്ന ക്രാന്തദർശിയെ തന്നെയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: പിറവിക്ക് ശേഷം ഷാജിയൻ കരുണിൽ നിന്ന് പിറന്ന ചിത്രമായിരുന്നു സ്വം. അച്ഛൻ നഷ്ടമാവുന്ന പുത്രന്റെയും ഭർത്താവും മകനും നഷ്ടമാവുന്ന ഒരമ്മയുടെയും ധർമ്മസങ്കടങ്ങൾ തിരശീലയിൽ അനുകമ്പാപൂർവം വരച്ചിടാൻ ഷാജിയൻ കരുണിന് കഴിഞ്ഞു. ഡെസ്റ്റിനി എന്ന ആംഗലേയത്തിലേക്ക് പരിഭാഷപ്പെടുത്താവുന്ന ചിത്രം. ഭരത് ഗോപി, കലാമണ്ഡലം ഹരിദാസ്, പ്രസീത, മുല്ലനേഴി, ശരത്, വെൺമണി വിഷ്ണു എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഒരു കഥ ഈ ചിത്രത്തിലില്ല. അന്നപൂർണ എന്ന ഭാര്യ ചായക്കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ അന്നപൂർണ പെടാപ്പാടുപെടുന്നു. മകൻ കണ്ണൻ വിദ്യാഭ്യാസം തുടരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. സൈനിക റിക്രൂട്ട്മെന്റ് ക്യാമ്പിലേക്ക് മകനെ അയക്കാൻ വലിയ തുക അന്നപൂർണ ചെലവാക്കുന്നു. എന്നാൽ ക്യാമ്പിലെ തിക്കിലും തിരക്കിലും പെട്ട് കണ്ണൻ കൊല്ലപ്പെടുന്നു. ഇതൊന്നും മകൾ അറിയുന്നില്ല. അവൾ അമ്മയെയും സഹോദരനെയും കാത്തിരിക്കുന്നു. അമ്മ ആംബുലൻസിൽ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ ത്രെഡിലാണ് ജീവിതത്തെ തിരശീലയിൽ ഷാജിയൻ കരുൺ പകർത്തിയിടുന്നത്. എന്നാൽ പിറവിയിലാകട്ടെ അനവത്യ ദുഃഖത്തിൽ വെന്തുവെണ്ണീരാകുന്ന ഒരച്ഛനെയും അമ്മയെയും സഹോദരിയെയുമാണ് തിരശീലയിൽ നമ്മൾ കാണുന്നത്.
2: മിസ്റ്റർ ഷാജി, you tell us something about your new film Swam.
3: Swam is my second film after Piravi. It took almost 5 years for me to make this film after Piravi in 94. You see, it's a film about sadness. I wanted to say something to the public, to the people to whom I love around me, and I wanted to take a subject which that deals with the common people and the common person's emotional levels. I thought that's my subject. That's one reason I waited and observed, and then I found Swaham deals with an emotional quality of a sadness.
2: Can you tell us a story in a nutshell?
3: It's about a family that goes into a kind of a disintegration after the death of the father. Mother starts struggles to feed their children, to feed their own livelihoods, or rather find their own way out, how to survive. And then finally she lands up in a stage, no one to help her out, and probably suddenly she feels the world is a kind of, something like that, not very close with what she thought earlier. She starts disintegrating in that vacuum. And finally, you feel that no one to help her for the helplessness that she recovered from somebody else's.
2: How do you compare Piravi and Swam?
3: No, I don't want to, too, because Piravi is a different thing. It is, you know, it is a film about someone waiting. A quality of a human quality is, you know, just wait for someone else. This is precisely a human quality. Here in this case, you do something and then you realize where you lost it. So it's a two different atmosphere, a two different emotional level, two different concept of thinking also. So it starts apart from one to another.
0: ഇതര ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേണമെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഷാജിയൻ കരുൺ ചിത്രമായിരുന്നു കുട്ടിശ്രാങ്ക്. കമാലിനി മുഖർജിയായിരുന്നു കേന്ദ്ര കഥാപാത്രം. വിവിധ കാലാവസ്ഥകളിൽ ജീവിതത്തിന്റെ കാലപ്പകർച്ചകൾ ആവിഷ്കരിച്ച ആഖ്യാന ശൈലിയായിരുന്നു കുട്ടിശ്രാങ്കിന്റേത്. പി എഫ് മാത്യൂസും ഹരികൃഷ്ണനും ചേർന്നായിരുന്നു കുട്ടിശ്രാങ്കിന്റെ തിരക്കഥ രചിച്ചത്. കുട്ടനാട്ടിലെ ഒരു ബോട്ടുകാരൻ അയാൾ ബന്ധപ്പെട്ട മൂന്ന് സ്ത്രീകളിലൂടെ മൂന്ന് കാലഘട്ടങ്ങളിലൂടെ മൂന്ന് കഥകൾ പറഞ്ഞ ചലച്ചിത്രമായിരുന്നു അത്. ശ്രീലങ്ക മുതൽ കുട്ടനാട് വരെയുള്ള നീണ്ട കഥാപശ്ചാത്തലം, ചവിട്ടു നാടകത്തിന്റെ കലാപ്രപഞ്ചം, അഞ്ജലി ശുക്ല ആയിരുന്നു ഛായാഗ്രഹണം. ഐസക് തോമസ് കൊട്ടുകാപ്പള്ളിയുടെ സംഗീതം, കമാലിനി മുഖർജി, പത്മപ്രിയ എന്നിവരെ കൂടാതെ മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കുട്ടിശ്രാങ്ക്. മികച്ച ചിത്രം, തിരക്കഥ, ഛായാഗ്രഹണം, വേഷ സംവിധാനം, ചിത്രസന്നിവേശം എന്നിവയ്ക്കുള്ള ബഹുമതികൾ ചിത്രം നേടി. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ബഹുമതിയും കുട്ടിശ്രാങ്ക് നേടി. ചിത്രം ഘടനാപരമായി നാല് വ്യത്യസ്ത പശ്ചാത്തലങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ മൂന്നെണ്ണം യഥാക്രമം വടക്കൻ,
1: മധ്യ തെക്കൻ കേരളത്തിലാണ് നടക്കുന്നത്. നാലാമത്തേത് ഒരു പോലീസ് സ്റ്റേഷനിലെ ഹൈപ്പർ ലിങ്ക് സെറ്റാണ്. പെമന്ന എന്ന കന്യാസ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കമാലിനി മുഖർജിയാണ്. അവർക്ക് കഥയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊച്ചിയാണ്. സീസൺ മൺസൂണും വ്യക്തമാക്കാത്ത കാലഘട്ടമാണ് അവരുടേത്. പത്മപ്രിയ അവതരിപ്പിക്കുന്ന രേവമ്മ എന്ന കഥാപാത്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മലബാറാണ്. സീസൺ വേനൽക്കാലവും 1950 ആ കഥാപാത്രത്തിന്റെ കാലഘട്ടം. മീനാകുമാരി അവതരിപ്പിക്കുന്ന കാളി എന്ന കഥാപാത്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തിരുവിതാംകൂറാണ്. സീസൺ ശീതകാലം. കാലഘട്ടം 1950 മധ്യം. ഇങ്ങനെ സങ്കീർണമായ കാലഗണനയും കഥാപാത്ര സൃഷ്ടിയുമുള്ള കുട്ടിശ്രാങ്ക് എന്ന ചലച്ചിത്രം സംവിധാന മികവുകൊണ്ട് എത്രത്തോളം പ്രേക്ഷകപ്രീതി നേടിയിരിക്കുന്നു

2014 സ്വപാനം എന്ന ചിത്രം പുറത്തുവരുന്നത്. ഷാജിയൻ കരുൺ എന്ന അദ്വിതീയ ചലച്ചിത്രകാരന് വ്യാകരണ പിശക് പറ്റിയ ചിത്രം എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ദ ഓയിഡിംഗ് സോൾ എന്ന ആംഗലീകരിക്കാവുന്ന ചിത്രം ഹരികൃഷ്ണനും സജീവ് പാഴൂരും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. സജി നായരുടെ ഛായാഗ്രഹണം, ശ്രീവത്സൻ ജെമേനോന്റെ സംഗീതം, ഓരോ 3D ശബ്ദത്തോടെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. കോലാഹല ജീവിതം സ്വന്തമായുള്ള ചെണ്ടവാതകൻ ഉണ്ണിയും സ്വസ്ഥ ജീവിതം സ്വന്തമായുള്ള മോഹിനിയാട്ട കലാകാരി നളിനിയും തമ്മിലുള്ള പ്രണയമാണ് ചലച്ചിത്രത്തിലെ പ്രഥമ പ്രമേയം. എന്നാലാകട്ടെ, ബാല്യകൌമാരങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന അന്തസംഘാതങ്ങൾ, ഉണ്ണിയിലുണ്ടാക്കുന്ന അസ്വസ്ഥ കോലാഹലങ്ങൾ, പ്രണയത്തിനോ രതിക്കോ ആ അസ്വസ്ഥതകളെ അടക്കാനാവുന്നില്ല. മാനസികമായ ആ സന്തുലിതാവസ്ഥ ഉണ്ണിയെ അനിവാര്യമായ ഇരുണ്ട അന്ത്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. കാദംബരിയാണ് നളിനിയുടെ വേഷം ചെയ്തത്. നാരായണൻ നമ്പൂതിരിയായി സിദ്ധിക്കും, തുപ്പൻ നമ്പൂതിരിയായി വിനീതും രംഗത്തെത്തി. ഉണ്ണിയായി വന്നത് ജയറാമായിരുന്നു. ആ കാസ്റ്റിംഗിൽ വന്ന പിഴവാണോ എന്തോ, സ്വപാനം ഷാജിയൻ കരുണിന്റെ വൈയാകരണ വൈദഗ്ധ്യത്തിലൊതുങ്ങിയില്ല. വാനപ്രസ്ഥത്തിന്റെ അന്തർധാരയിൽ നിന്ന് സ്വപാനത്തിന് സ്വതന്ത്രമാകാൻ കഴിഞ്ഞില്ലെന്നതും അതിന്റെ പോരായ്മയായി. വെറും ഉപരിപ്ലവുമായി പോയി ജീവിത സംഘർഷങ്ങൾ. എന്നാലാകട്ടെ, ഡി യുവരാജന് മികച്ച ശബ്ദലേഖകനുള്ള ദേശീയ ബഹുമതി ഈ ചിത്രം നേടിക്കൊടുത്തു. സിദ്ദിഖ് എന്ന അദ്വിതീയ അഭിനേതാവിന്റെ നടനകാലങ്ങളിൽ ഇത്രയും ഗംഭീരമായൊരു വേഷം ഇനിയുള്ള കാലവും അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയേറെ അവിസ്മരണീയമായി നാരായണൻ നമ്പൂതിരിയായി സിദ്ദിഖ് പകർന്നാടി.

0: അരനൂറ്റാണ്ടോളം നീണ്ടുനിന്ന സംഗീത സബരിയ 2018 ഏറ്റവും ഒടുവിലത്തെ ചിത്രം. ടി ഡി രാമകൃഷ്ണന്റെ രചന. എസ്തർ അനിൽ, ഷെയ്ൻ നഗം, ഇന്ദ്രൻസ്, കനി കുസൃതി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം 49-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രമായിരുന്നു. എം ജി രാധാകൃഷ്ണനായിരുന്നു ഓള് എന്ന ചലച്ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരം ഇതിലൂടെ എം ജെ രാധാകൃഷ്ണന് ലഭിച്ചു. അർഹിക്കുന്ന ഒരു സ്വീകരണം ചിത്രത്തിന് ലഭിച്ചില്ല. ആത്മാവില്ലാത്ത സംഭാഷണങ്ങൾ, ദുർബലമായ എഴുത്തുകൾ എന്നിവ ചലച്ചിത്രത്തെ താഴേക്ക് വലിക്കുന്നു. എങ്കിലും ഷാജിയൻ കരുണെന്ന സംവിധായകന്റെ ഏറ്റവും ദൃശ്യത്തികവാർന്ന ചലച്ചിത്രമായി ഓളിനെ പരിഗണിക്കാം. പ്രാദേശിക മിത്തും കലാകാരന്റെ ആത്മസംഘർഷവും ഓളിൽ ഇഴചേർന്ന് കിടക്കുന്നു. എന്താണ് യഥാർത്ഥ കലയെന്നും എന്താണ് കലാകാരന്റെ പ്രചോദനം എന്നും നിർവചിക്കാൻ ചലച്ചിത്രം ശ്രമിക്കുന്നു. ചലച്ചിത്രങ്ങളെ കൂടാതെ ഹ്രസ്വചിത്രങ്ങളും ഷാജിയൻ കരുണിന്റേതായിട്ടുണ്ട്. അരവിന്ദൻ എന്ന ഡോക്യുമെന്ററി ഏറെ ശ്രദ്ധേയമായിരുന്നു. വൈൽഡ് ലൈഫ് ഓഫ് കേരള, കേരള കാർണിവൽ, ഭാവം എന്നീ ഹ്രസ്വചിത്രങ്ങൾക്ക് പുറമെ നിഷാദ് എന്ന ചിത്രം ഹിന്ദിയിൽ ഷാജിയൻ കരുൺ സംവിധാനം ചെയ്തു. ചുറ്റും നടക്കുന്നത് കാണുമ്പോഴുള്ള അസ്വസ്ഥതകളായിരുന്നു ഷാജിയൻ കരുണിന്റെ ജീവിതം. പക്ഷേ ഇത്തരം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹം സ്വീകരിച്ച മാനദണ്ഡമാകട്ടെ മൗനമായിരുന്നു. ഗഹനമായ ആ മൗനമാണ് ചലച്ചിത്രങ്ങളായി രൂപപ്പെട്ടു വന്നത്. ചിലർ വിട പറയുമ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ശൂന്യത തോന്നും. അങ്ങനെയൊരു ഇല്ലായ്മയാണ് ഷാജിയൻ കരുൺ വിട പറഞ്ഞപ്പോൾ മലയാള ചലച്ചിത്ര ലോകം അനുഭവിച്ചത്. സർഗാത്മകമായ ഒരു ബ്ലാക്ക് ഹോൾ. അതവിടെ ഇല്ല. എന്നാലാകട്ടെ, അതിന്റെ പ്രകാശം അവസാനിക്കുന്നുമില്ല.
1: നീ എന്തിനാ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നേ? അവിടെ കിടന്ന് വെള്ളം കൂട്ടാനാ?
2: ലീലേച്ചി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പ്രശസ്തരായ ചിത്രാരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാ കേറി വന്നത്.
3: നിങ്ങൾ രണ്ടാളും കൂടെ എന്നിട്ട് ഇങ്ങനെ ആക്കാണ്ട് എന്റെ യഥാർത്ഥ പ്രശ്നം എന്താ അന്വേഷിച്ചിട്ടുണ്ടാ?
1: എന്താ അതെന്താ യഥാർത്ഥ പ്രശ്നം?
3: മോഡല്.
4: മോഡലാ?
3: അതന്നെ. ഈ രവി ഓർമ്മ പോലുള്ള വലിയ വലിയ പെയിന്റേഴ്സിനൊക്കെ നല്ല സുന്ദരികളായ മോഡലുകൾ ഉണ്ടായിരുന്നു. ഓര് വരയ്ക്കുമ്പോ മോഡല് മുന്നിലിരിക്കും. ഓരോ നോക്കിട്ടാ വരാ. അതല്ലേ പെയിന്റിങ്സിനൊക്കെ ഇത്ര ചന്ത. ഇവിടെ എനിക്കാരാ രൂഹം വെച്ചിട്ടുള്ള വരയല്ലോ, അതൊന്നും ശരിയാവാത്ത.
5: ഇതാണ് തിരുമല തേവരുടെ അമ്പലം. തിരുമല തേവർ എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമി. മൂപ്പര് പുറത്താകാവല്, അകത്ത് പ്രതിഷ്ഠ സീതാദേവിയാ. ദേവി ശ്രീരാമനെ ധ്യാനിച്ച് തപസ് ചെയ്യുവാന്ന സങ്കല്പം. ദമ്പതികളും ദമ്പതികളാവാൻ ആഗ്രഹിക്കുന്നവരും ആമ്പൽപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണെന്ന വിശ്വാസം. മാസത്തില് രണ്ടു ദിവസമേ തുറക്കൂ, ഏകാദശി ദിവസം. ഈ അമ്പലത്തിന് ആയിരക്കണക്കിന് കൊല്ലത്തെ പഴക്കമുണ്ട് മണിക്കും. ഈ മണിയുടെ ശബ്ദം കേൾക്കുന്നതേ പുണ്യാന്നാ പറയാ.
1: നല്ല മണം. അയ്യോ മാനസി, തൊടല്ലേ?
5: ഈ തുരുത്തിലാകെ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ. തിരുമല പണിക്കന്മാരെന്നാ പറയാ.
1: എന്തേ കാണിക്കുന്നെ?
5: ലങ്കയിൽ വെച്ച് സീതാദേവി കൂടി ചില ബാധകൾ ഒളിപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ പൂർവികരാ. അച്ഛനാ ഈ അമ്പലത്തിന്റെ ഇപ്പൊ സൂക്ഷിപ്പ്. മുത്തശ്ശി, ഒരു കാര്യം ചോദിച്ചോട്ടെ. വെളുത്ത വാവിന് മാത്രം വരുന്ന വെളുത്ത സ്വർണ്ണ ചിലുള്ള പക്ഷിയെ കണ്ടാ?
6: എടവപ്പാലിക്ക് മുമ്പുള്ള വാവിനെ അത് വെരുകൂട്ടി. മീൻ വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോണ പോലെ. സത്യത്തിന്റെ നിറം അറിയുന്നവനെ അതിനെ കാണാൻ പറ്റൂ.
7: ഇന്നലെ രാത്രി എന്തായിരുന്നു ഒരു ബഹളം! കായറിയുന്ന ഒരു പെണ്ണിന്റെ നിർദാണ്ടുള്ള കരച്ചില്. ഉറക്കെ പുറത്തു പോയി നോക്കിയപ്പം ആകാശം മുട്ട നിൽക്കുക. ഓള് കണ്ണും തുറിച്ച്.
3: അച്ഛൻ വല്ല സ്വപ്നം കണ്ടായിരിക്കും.
7: ഓടാ, സത്യം ഓളെ ഞാൻ കണ്ടു.
8: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. വയലാർ രാമവർമ്മയ്ക്ക് അമ്മയെപ്പോലെയായിരുന്നു ലളിതാംബിക അന്തർജനം. വയലാറിൻ്റെ നിർബന്ധം കൊണ്ടാണ് അവർ അഗ്നിസാക്ഷി എഴുതി തുടങ്ങിയത്. ചേച്ചി നോവൽ എഴുതിയാൽ ഞാനൊരു അവാർഡ് തരും എന്ന് വയലാർ പറഞ്ഞത് അറം പറ്റിയതായി ലളിതാംബിക അന്തർജനം ഓർക്കുന്നു. 1977 ആദ്യത്തെ വയലാർ അവാർഡ് അത് അഗ്നിസാക്ഷിക്കായിരുന്നു. അറം പറ്റൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടാവില്ല. എന്നാലും ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്ത് വായിക്കാനുള്ള മനുഷ്യൻ്റെ പ്രേരണ. ഒരു പാട്ട് കേട്ടാലോ?

കഥാപാത്രങ്ങൾ എഴുത്തുകാരെക്കാൾ പ്രശസ്തരാവും. ഷെർലക് ഹോംസിനെ കേട്ടിട്ടുള്ളവർ ആർതർ കോനൻ ഡോയലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. ഹാരി പോട്ടറെ അറിയും, ജെ കെ റൗളിങ്ങിനെ ചിലപ്പോൾ അറിഞ്ഞൊന്നു വരില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ? എന്നാലേ ഒരു കഥാപാത്രത്തിൻ്റെ മരണ വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിക്കുക എന്ന കാര്യമോ? ഹെർക്യൂൾ പോയിറോട്ടിൻ്റെ മരണം 6/8/1976 ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ട് ചെയ്തു. ആരാ ഈ ഹെർക്യൂൾ പോയിറോട്ടെന്നറിയുമോ? അഗതാകൃഷ്ടിയുടെ കുറ്റാന്വേഷണ കഥാപാത്രമാണ്. ജീവിച്ചിരുന്ന ആളല്ല, ഒരു നോവലിലെ കഥാപാത്രത്തിൻ്റെ മരണമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെയുണ്ട് ആ കഥാപാത്രത്തിൻ്റെ പ്രശസ്തി? ഒരു പാട്ട് കേട്ടാലോ?

മിക്കി മൗസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു ദേശീയ നേതാവ് ഇന്ത്യയിലുണ്ടായിരുന്നു. അറിയുമോ ആരെന്ന്? പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷെ സംഗതി സത്യമാണ്. മഹാത്മാഗാന്ധിയാണ് മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത്. ആരാണങ്ങനെ വിളിച്ചിരുന്നതെന്ന് അറിയുമോ? സരോജിനി നായിഡുവാണ് ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത്. ഒരു പാട്ട് കൂടി കേൾക്കാം.

ആയുർവേദ പ്രകാരം 8 മാംസങ്ങൾ ഭക്ഷ്യയോഗ്യമാണെന്ന് പറയപ്പെടുന്നു. പുല്ലുമേഞ്ഞ് ജീവിക്കുന്നവ, വിഷ്കരം അതായത് ചികഞ്ഞു പെറുക്കി ജീവിക്കുന്ന പക്ഷികൾ, പ്രഥുതം അതായത് ചുണ്ടുകൊണ്ട് കൊത്തി തിന്നുന്നവ, വിലേശയം അതായത് പൊത്തിൽ ജീവിക്കുന്നവ, പ്രസഹം അതായത് കഴുത്തു നീട്ടി ഭക്ഷണം വലിച്ചു തിന്നുന്ന പക്ഷികളും മൃഗങ്ങളും, മഹാമൃഗം അതായത് വലിയ കൊഴുത്ത മൃഗങ്ങൾ, അച്ഛരം അതായത് ജലജീവികൾ. ഇതിൽ മൃഗം, പ്രഥുതം എന്നിവ ഒഴിച്ചുള്ളവ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തരുതെന്നാണ് ആയുർവേദം പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാണ് പറഞ്ഞുകൂടാ, ആരും പറഞ്ഞു തന്നിട്ടില്ല. വായിച്ചറിയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണ് പറഞ്ഞുകൂടെ തന്നെ. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

ലോകത്തിലെ ഭീകര സംഘടനകളിൽ പ്രമുഖ സ്ഥാനം ഏതിനാണെന്നറിയാമോ? സംശയമെന്താ? ലഷ്കർ ഇ തോയിബയാണ്. എന്നാലേ ഈ ലഷ്കർ ഇ തോയിബയുടെ അർത്ഥമെന്തെന്നറിയുമോ? നന്മയുടെ സേന അഥവാ പരിശുദ്ധരുടെ സേന എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എങ്ങനെയുണ്ട്? ഒരു പാട്ട് കൂടെ കേൾക്കാം.

കേരളത്തിൽ ആദ്യമായി നിയമസഭാ ഇലക്ഷനിൽ രണ്ട് സാഹിത്യകാരന്മാർ ഏറ്റുമുട്ടുകയുണ്ടായി. 1962 സംഭവം. കക്ഷികളാരെന്നറിയാമോ? എസ് കെ പൊറ്റക്കാടും സുകുമാർ അഴിക്കോടും. തലശ്ശേരി മണ്ഡലത്തിലായിരുന്നു മത്സരം. ജയിച്ചത് എസ് കെ പൊറ്റക്കാടായിരുന്നു. നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം.

കാലങ്ങൾക്ക് ഒരുപാട് മുമ്പാണ് അക്ബർ ചക്രവർത്തി ഒരിക്കൽ സ്വയം പുകഴ്ത്തി ഒരു കവിത എഴുതി. അത് വായിച്ച് ബീർബൽ പ്രതികരിച്ചത്, തിരുമനസിന്റെ കവിതയാണോ അതോ ഭരണമാണോ കൂടുതൽ മോശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. ശിക്ഷ ഉടൻ കിട്ടി. കുതിരയ്ക്ക് പകരം രഥം വലിച്ച് കൊട്ടാരത്തിനു ചുറ്റും 7 വട്ടം ഓടുക എന്നതായിരുന്നു ആ ശിക്ഷ. കുറേ മാസങ്ങൾക്ക് ശേഷം അക്ബർ അടുത്ത കവിത എഴുതി. രാജസദസ്സിൽ വെച്ച് ബീർബലിനോട് കവിത നന്നായില്ലേ എന്ന് അക്ബർ ചോദിച്ചു. തിരുമനസേ, ആ രഥം ഇപ്പോഴും അവിടെ തന്നെ ഇല്ലേ എന്നായിരുന്നു ബീർബൽ തിരികെ ചോദിച്ചത്. ഒരു പാട്ട് കേട്ടാലോ?

ആയുർവേദ പ്രകാരം മനുഷ്യൻ രണ്ടു തരം സ്വപ്നങ്ങളാണ് കാണുന്നത് അത്രേ, പ്രാകൃതിക സ്വപ്നവും വൈകാരിക സ്വപ്നവും. മനുഷ്യന്റെ പ്രകൃതിയുള്ള സ്വഭാവം അനുസരിച്ച് കാണുന്നതാണ് പ്രാകൃതിക സ്വപ്നം. ഇതുതന്നെ ഏഴു തരത്തിലുണ്ടെന്നാണ്: ദൃഷ്ടം, ശ്രുതം, അനുഭൂതം, പ്രാർത്ഥിതം, കൽപ്പിതം, ഭാവികം, ദോഷജം എന്നൊക്കെ. രോഗികളാണത്രേ വൈകാരിക സ്വപ്നം കാണുന്നത്. ഒരു സ്വപ്നം കണ്ട വ്യക്തി ആ സ്വപ്നത്തിന്റെ തുടർച്ച കാണുന്നത് രോഗലക്ഷണമാണെന്ന് ആയുർവേദം പറയുന്നു. ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അറിഞ്ഞുകൂടാ തന്നെ. ഒരു പാട്ട് കേട്ടാലോ?

നൈജീരിയയും ബിയാഫ്രയും തമ്മിൽ ക്രൂരമായ ഒരു ആഭ്യന്തര യുദ്ധമുണ്ടായ സമയമുണ്ടായിരുന്നു 1967. അതേ തുടർന്ന് നൈജീരിയയിലുടനീളം വംശീയവും സാംസ്കാരികവുമായ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു. പട്ടിണിയായി. ബിയാഫ്രൻ ആളുകളും പട്ടിണി മൂലം മരിച്ചു. പക്ഷേ 1969 പെലയുടെ കളി കാണാൻ രണ്ട് രാജ്യങ്ങളും യുദ്ധം നിർത്തിവെച്ചു. അത്രമേൽ ഇഷ്ടമായിരുന്നു പെലയുടെ കളി. നോക്കണേ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നിർത്തിവെക്കാൻ പെലയ്ക്ക് കഴിഞ്ഞു. ഒരു പാട്ടുകൂടി കേട്ടാലോ?

1917 ചമ്പാരനിലെ നിലം കർഷകരുടെ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയായിരുന്നു. അതായിരുന്നുവല്ലോ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരവും. ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ച ഗാന്ധിയെ പാലിൽ വിഷം ചേർത്ത് കൊല്ലാൻ ബ്രിട്ടീഷുകാർ പദ്ധതിയിട്ടതായി ഒരു കഥയുണ്ട്. വിഷം ചേർത്തിട്ടുള്ള കാര്യം പരസ്യമാക്കിയ കുക്ക് ബദക് മിയാനെ ക്രൂരമായി ബ്രിട്ടീഷുകാർ മർദ്ദിച്ചു എന്നും പറയപ്പെടുന്നു. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

0: അതെ, ഈ സൈലന്റ് വാലിയിൽ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ മരങ്ങളും ഉണ്ട് എന്ന പറഞ്ഞു കേൾക്കുന്നത് സൈലന്റ് വാലിയിൽ തേക്ക് മരം ഇല്ലെന്നാണ്, അവിടെ തേക്ക് വളരില്ലെന്നാണ്. ആണോ? അങ്ങനെയാണ് കേൾക്കുന്നത്. ശരിയാണ് കേട്ടോ. ഒരു പാട്ട് കൂടെ കേട്ടാലോ?
1: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

വിക്കി. ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിൽ കേട്ടോളൂ, ഹവായി ഭാഷയിൽ ഒരു വാക്കാണ് വിക്കി. അർത്ഥം എന്താണെന്ന് വെച്ചാൽ വേഗം എന്നാണ്. വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എൻസൈക്ലോപീഡിയ, അതേയുള്ളൂ വിക്കിപീഡിയ. ഒരു പാട്ട് കൂടി കേട്ടാലോ?

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. അതുവരെ സുഖസുഷുപ്തി, സുന്ദര സ്വപ്നങ്ങൾ. സ്നേഹപൂർവം, മധുജൻ.